നാട്ടിലെ പൂക്കള മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടണമെന്ന വലിയ ആഗ്രഹത്തോടെ അതിരാവിലെ എഴുന്നേറ്റ് കുന്നോളം പൂക്കൾ ശേഖരിച്ചതായിരുന്നു കൊച്ചുരാമു. എന്നാൽ മടങ്ങും വഴി ഒരു പൂവ് പോലും കിട്ടാതെ സങ്കടപ്പെട്ടിരിക്കുന്ന തന്റെ കൂട്ടുകാരനെ കണ്ടപ്പോൾ അവൻ സഹിച്ചില്ല. യാതൊരു മടിയും കൂടാതെ താൻ ശേഖരിച്ച പൂക്കളുടെ പാതി അവൻ കൂട്ടുകാരന് നൽകി. അന്ന് മത്സരത്തിൽ രാമുവിന് സമ്മാനം ലഭിച്ചില്ലെങ്കിലും പൂക്കൾ കിട്ടിയപ്പോഴുള്ള കൂട്ടുകാരന്റെ മുഖത്തെ നിറഞ്ഞ പുഞ്ചിരി കണ്ടപ്പോൾ രാമുവിന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. സ്വന്തം നേട്ടങ്ങൾക്കപ്പുറം മറ്റുള്ളവരുമായി ഉള്ളത് പങ്കുവയ്ക്കുന്നതിലും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിലുമാണ് യഥാർത്ഥ ഓണത്തിന്റെ അന്തസ്. ആശ്രയ FM 90 എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 26, കൊല്ലവർഷം 1202, ചിങ്ങം 10, ബുധനാഴ്ച. ഐശ്വര്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സന്ദേശം നൽകിക്കൊണ്ട് മലയാളികൾക്ക് ഇന്ന്

0: പാട്ട്.
1: മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമായ ഓണത്തിന്റെ പ്രധാന ദിനമാണ് ചിങ്ങമാസത്തിലെ തിരുവോണം. സാഹോദര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സന്ദേശം വിളിച്ചോതുന്ന ഈ നന്മയുടെ ഉത്സവം പ്രജാവത്സലനായ മഹാബലി എന്ന ചക്രവർത്തിയെ വരവേൽക്കുന്നതിനായാണ് ആഘോഷിക്കുന്നത്. ഐതിഹ്യങ്ങൾ പ്രകാരം വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ട മഹാബലി തന്റെ പ്രജകളെ കാണാനെത്തുന്ന ദിനമാണ് തിരുവോണം. ജാതിമത ഭേദമന്യേ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ ദിനം ഒരുമയോടെ ആഘോഷിക്കുന്നു. അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് മുറ്റത്ത് മനോഹരമായ പൂക്കളം ഒരുക്കിയും പുതിയ വസ്ത്രങ്ങളായ ഓണക്കോടി ഉടുത്തും കുടുംബാംഗങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് തൂശനിലയിൽ വിഭവസമൃദ്ധമായ ഓണസദ്യ കഴിക്കുന്നതുമാണ് തിരുവോണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. താളൻ, ഓലൻ, അവിയൽ, തോരൻ, പപ്പടം, പഴം, പലതരം പായസങ്ങൾ തുടങ്ങി 25 വിഭവങ്ങൾ അടങ്ങുന്ന സദ്യ കേരളത്തിന്റെ കാർഷിക സമൃദ്ധിയുടെ അടയാളം കൂടിയാണ്. മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്ന പാട്ടിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് കള്ളവും ചതിയും പൊളിവചനങ്ങളും ഇല്ലാത്ത എല്ലാവരും തുല്യരായിരുന്ന ഒരു സുവർണ കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലും വരും കാലത്തേക്കുള്ള പ്രതീക്ഷയുമാണ് ഓരോ തിരുവോണവും മലയാളിക്ക് സമ്മാനിക്കുന്നത്. ആശ്രയ FM 90 എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: 말이 되나 그거? 옛날 부리짜디게.
1: 아유.

0: Hey, hello, very good, good morning and welcome to the Onam special chat show with me, RJ Sultana. പൂക്കളും പാട്ടും ആഘോഷങ്ങളുമായി നമ്മൾ മലയാളികൾ ഈ പൊന്നോണം ആഘോഷിക്കുമ്പോൾ ഇന്നത്തെ ഈ ചാറ്റ് ഷോയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ഇന്ന് എന്നോടൊപ്പം ഈ ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, മലയാള സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട ദ വൺ ആൻഡ് ഓൺലി ലെജൻഡറി ഡയറക്ടർ ബ്ലെസി സാറാണ്. കാഴ്ചയിലൂടെ ഒരുപാട് സ്നേഹം നൽകി നമ്മുടെ കണ്ണു നനയിച്ച് തന്മാത്രയിലൂടെ ഓർമ്മകളുടെയും കുടുംബത്തിന്റെയും വില എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ച്, അതുപോലെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ആടുജീവിതം എന്ന സിനിമയിലൂടെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ ആ വലിയ മനുഷ്യൻ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ഓരോ മനുഷ്യന്റെയും ഉള്ളിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളും സ്നേഹവും ഇത്രയും ബ്യൂട്ടിഫുൾ ആയി വെള്ളിത്തിരയിൽ കാണിച്ചു തന്ന മറ്റൊരു സംവിധായകൻ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ സിനിമകളെ പറ്റിയൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമാ ഭാവനകൾക്കും ആവിഷ്കാരങ്ങൾക്കും പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റൊന്നില്ല എന്ന് തന്നെ പറയാം. അതേ മലയാളികളുടെ സ്വന്തം ബ്ലെസി സാർ ആണ് നമ്മളോടൊപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. സാർ, വെൽക്കം ടു ദി ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോ.
1: നമസ്കാരം എല്ലാവർക്കും. ആദ്യമേ തന്നെ എന്റെ ഹൃദയം നിറഞ്ഞ ഓണ ആശംസകൾ അറിയിക്കട്ടെ.
0: ഓക്കെ, താങ്ക് യു സാർ. എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം. ഓണം ആണല്ലോ ഏറ്റവും വലിയ നമ്മുടെ വിശേഷങ്ങളൊന്ന്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സാറിന്റെ വീട്ടിൽ ഓണാഘോഷമൊക്കെ എവിടം വരെയായി, എങ്ങനെയാണ്?
1: തീർച്ചയായിട്ടും ഓണം എന്ന് പറയുമ്പോൾ ഏറ്റവും വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഓണസദ്യയാണല്ലോ അതിന്റെ മുഖ്യമായ ഒരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ. അത് പ്രകൃതിയായി നടക്കുന്നു. പിന്നെ വളരെ അടുത്ത ബന്ധുക്കളൊക്കെ വീട്ടിലെത്തുന്നു. ഇതൊക്കെയാണ് ഏറ്റവും വലിയ
0: സന്തോഷമുള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഓണം എന്ന് കേൾക്കുമ്പോൾ സാറിന്റെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഓടിയെത്തുന്നത് എന്താണ്?
1: ഏറ്റവും ചെറിയ കാലങ്ങളിൽ ചെറിയ പ്രായങ്ങളിൽ ഉള്ള അനുഭവങ്ങളായിരിക്കും എപ്പോഴും നമുക്ക് നിറമുള്ളതായി മനസ്സിൽ സൂക്ഷിക്കുന്നത്. അങ്ങനെയാകുമ്പം വളരെ ചെറിയ പ്രായത്തിൽ ഉള്ള ഓണാഘോഷങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഓണത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മധ്യ തിരുവിതാംകൂർ തിരുവല്ലാക്കാരനായ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഇവിടുത്തെ ഓണത്തിന് നടക്കുന്ന നീരേറ്റുപുറം വള്ളംകളി, കുട്ടത്താദി വള്ളംകളി, ഈ ആറന്മുള, ഇതൊക്കെ വലിയ ആവേശം ഉണ്ടാക്കുകയും അതുണ്ടാക്കുന്ന ഓർമ്മകളൊക്കെ വലുതാണ്. അപ്പം അത്തരത്തിൽ ഒരു ആഘോഷങ്ങൾ എല്ലാവർക്കും അതുപോലൊക്കെ തന്നെയാണ്. ആഘോഷങ്ങളുടെ ഒരു വലിയൊരു ആരവമാണ് ഈ ഓണത്തിനെ സംബന്ധിച്ചിടത്തോളം. കാരണം വായനയൊക്കെ തുടങ്ങിയ സമയം ആകുമ്പോൾ ഒരുപാട് നമുക്ക് വാർഷിക പതിപ്പുകൾ കിട്ടുക, അതിനുവേണ്ടി കാത്തിരിക്കുക, ഓരോരുത്തരുടെ നമ്മളിഷ്ടപ്പെട്ട എഴുത്തുകാരുടെ കഥകൾ അതിലടിച്ചു വരുന്നു, അതെന്താണെന്ന് അറിയാനായിട്ടുള്ള വലിയ ജ്ഞാസ. പിന്നെ അതുപോലെ ഓണക്കാലത്ത് ഇറങ്ങുന്ന ഓണപ്പാട്ടുകളുണ്ട്. തരംഗിണിയുടെയും മറ്റും ദാസേട്ടന്റെ ഒരു സ്റ്റുഡിയോയിൽ നിന്ന് വരുന്ന ആ പാട്ടുകളൊക്കെ എത്രത്തോളം നമ്മളെ മനസ്സുകൊണ്ട് ഒരുപാട് ഉല്ലാസത്തിലാക്കിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഇപ്പോഴും അത് ഓർക്കുവാണ്. ഈ മാമാങ്കം എന്നൊക്കെ ഉള്ള പറഞ്ഞ പാട്ടുകളൊക്കെ ഓണക്കാലത്ത് റിലീസായത് ഇന്നും വളരെ ഓർമ്മകളിൽ സൂക്ഷിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാ രംഗത്തും അങ്ങനെയാണ്. ഇപ്പൊ ഓണക്കാലത്താണ് ഏറ്റവും അധികം നല്ല സിനിമകൾ അല്ലെങ്കിൽ വലിയ സിനിമകൾ ഒക്കെ റിലീസാകുന്ന, ബിഗ് ബഡ്ജറ്റ് സിനിമകളുടെ ഒക്കെ അല്ലെങ്കിൽ ഓണക്കാലത്തായിരിക്കും സിനിമകളൊക്കെ കൂടുതലായിട്ട് റിലീസാകുന്നത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
6: എത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന് മാറാനായിട്ട്.
7: എങ്കിൽ ഇന്ന് തന്നെ ഓക്സിജനിലേക്ക് പോയേക്കാം.
6: അതിന് ഓക്സിജൻ എന്താ?
8: ഓണത്തിലെ യഥാർത്ഥ വിൽക്കുറുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലെക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലെക്സ് ഓണം.
4: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
5: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
6: അതെ, നന്ദല ജിമാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 Gold Coins, 100 Silver Coins, 100 Washing Machines എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
1: ബോബു നന്ദലത്ത് ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ലൂസിഫർ എന്ന ഒറ്റ സിനിമയിലൂടെ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രം തിരുത്തിയെഴുതിയ മാസ്റ്റർ ബ്രെയിൻ, തിയേറ്ററുകളിൽ കയ്യടികളുടെ ആരവങ്ങൾ തീർത്ത, പ്രേക്ഷക സിരകളിൽ തീ പടർത്തുന്ന മാസ് ഡയലോഗുകൾ സമ്മാനിച്ച വാക്കുകളുടെ മാന്ത്രികൻ, എഴുത്തിലും അഭിനയത്തിലും ഒരുപോലെ വിസ്മയം തീർക്കുന്ന ദ മൾട്ടി ടാലന്റഡ് ജീനിയസ് മുരളി ഗോപി എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90. കേൾക്കാം ഇന്ന് രാവിലെ 10 മണി മുതൽ RJ ശ്രീശാന്തിനൊപ്പം.
8: ഞാൻ മുരളി ഗോപി, ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഓണാശംസകൾ.
3: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന്
3: മാറാനായിട്ട്.
4: നിറപറയും നിലവിളക്കും പിന്നെ ഒരുപിടി തുമ്പപ്പൂക്കളും മനസ്സിൽ നിറയുന്ന ഗ്രഹാതുരതയും സമ്മാനിച്ച് മറ്റൊരു ഓണക്കാലം കൂടി. ഏവർക്കും ആശ്രയ FM 90 യുടെ സ്നേഹം നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ.

0: ഒപ്പം.
1: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക. സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
2: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
4: ഓക്സിജനിൽ എന്താ?
5: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.

0: Once again, we are back on the Onan Special Chat Show with me, RJ Sultana, on Astraya FM 90 Nadinoppum, Nattarkoppum. മലയാളികൾക്ക് ഒട്ടനവധി സിനിമകൾ സമ്മാനിച്ച ദ വൺ ആൻഡ് ഓൺലി ലെജൻഡറി ഡയറക്ടർ ബ്ലെസി സാർ ആണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. സർ, പലപ്പോഴും ഈ സിനിമാ ലൊക്കേഷനുകളിൽ ഈ ഷൂട്ടിലൊക്കെ തിരക്കായിരിക്കുന്ന ടൈമിൽ ചില ഓണങ്ങളൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരിക്കും സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്?
1: അങ്ങനെ വളരെ ചുരുക്കമായിട്ട് ഓണ സമയത്തൊക്കെ ഷൂട്ടിംഗ് വന്നിട്ടുള്ളൂ. പക്ഷെങ്കിൽ ആ സമയത്തൊക്കെ അവിടെ ഒരു ഒരു സിനിമയുടെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഒരു എല്ലാവരും തമ്മിലുള്ള വലിയൊരു സ്നേഹവും അടുപ്പവും ബന്ധവും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ചേർത്തിട്ടുള്ള ഒരു ഓണസദ്യയൊക്കെ ഒരുക്കുന്നതിന് വേണ്ടിയൊക്കെ പ്രൊഡക്ഷൻ അതിനുവേണ്ടി വലിയ ഉത്സാഹമൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു ആ എനിക്ക് തോന്നുന്നു അരയന്നങ്ങളുടെ വീടോ മറ്റോ ഞാൻ ലോഹിയേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഓണം അല്ലെ ഓണസദ്യ നമ്മൾക്കായൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഓണസദ്യയൊക്കെ ഉണ്ടതായിട്ട് ഓർക്കുന്നുള്ളൂ.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടായി ഓട്ടം?
4: ഓക്സിജനിലേക്ക്.
3: ഓക്സിജനിൽ എന്താ?
5: ഓണത്തിന്റെ യഥാർത്ഥ വിക്രമമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
6: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: 2024 ഭരതനാട്യം മൂവിയിലൂടെ ഹിറ്റായി മാറിയ ക്യാരക്ടേഴ്സ് അജയ് ഘോഷിനെയും അരുൺ ഘോഷിനെയും ആർക്കും മറക്കാൻ കഴിയില്ല. പിന്നീട് 2026 റിലീസായ ഭരതനാട്യം 2 മോഹിനിയാട്ടത്തിലൂടെ പ്രേക്ഷകരെ ഒന്നടങ്കം ചിരിപ്പിച്ച് രസിപ്പിച്ച ദ വൈറൽ ട്വിൻസ് ജിവൻ രക്സ് ആൻഡ് ജിനൽ രക്സ് എത്തുന്നു ഓണവിശേഷങ്ങളുമായി ഈ തിരുവോണ ദിനത്തിൽ ആശ്രയ എഫ് എം 90.
8: സർ, ഇത് എന്റെ അമ്മയോടുള്ള എന്റെ അനിയനാണ്. അത് എന്റെ അനിയൻ തന്നെ, പക്ഷെ ഇവിടുത്തെ രുക്മിണി അമ്മയുടെ മോനെ അച്ഛൻ കോവള.
6: കേൾക്കാം ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ ആർജെ അനുഷയ്ക്കൊപ്പം.
9: കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
6: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വായ്പോണം.

0: ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വില കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പേർട്ട്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: നിറ പറയും നിലവിളക്കും പിന്നെ ഒരുപിടി തുമ്പപ്പൂക്കളും മനസ്സിൽ നിറയുന്ന ഗ്രഹാതുരതയും സമ്മാനിച്ച് മറ്റൊരു ഓണക്കാലം കൂടി. ഏവർക്കും ആശ്രയ എഫ് എം 90 യുടെ സ്നേഹം നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
5: ഏവർക്കും കൊട്ടാരക്കര ചിലങ്കാറി.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: മലയാളികളുടെ മനസ്സിലേക്ക് ഒരു പവിഴമഴ പോലെ പെയ്തിറങ്ങി പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും ജീവാംശമായി മാറിയ മാജിക്കൽ വോയിസ്.

വലിയൊരു സംഗീത പാരമ്പര്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് തന്റേതായ തനതായ ശൈലിയിലൂടെ നമ്മെ വിസ്മയിപ്പിക്കുന്ന ദ മെലഡി കിങ് KS ഹരിശങ്കർ എത്തുന്നു ഓണവിശേഷങ്ങളുമായി. ആശ്രയ എഫ്.

കേൾക്കാം ഇന്ന് വൈകിട്ട് 7 മണി മുതൽ ആർ ജെ അനോമികയോടൊപ്പം. അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: Kopam.
1: Yes, we are back on the Onan special chat show with me, RJ Sultana, on Astraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആടുജീവിതം പോലെ നിരവധി സിനിമകൾ നമുക്ക് സമ്മാനിച്ച ദ വിഷണറി ഡയറക്ടർ ബ്ലെസി സാറാണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. സാറിന്റെ സിനിമകളെ പറ്റി പറയാനാണെങ്കിൽ ഭ്രമരം, തന്മാത്ര, കാഴ്ച, ദേ ഇപ്പോ ആടുജീവിതം, മലയാളികളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരുപാട് സിനിമകളാണ് സാർ ഞങ്ങൾക്കായിട്ട് സമ്മാനിച്ചിട്ടുള്ളത്. സോ സാർ എങ്ങനെയാണ് ഈ സിനിമാ മേഖലയിലേക്ക് എത്തിച്ചേർന്നത്?
2: ഞാനൊരു ചെറിയ പ്രായത്തിൽ, അതായത് ഒരു 5-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ എന്റെ മനസ്സിൽ ഒരു ഫിലിം മേക്കർ ആകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായതാണ്. അതിന്റെ മുഖ്യമായ കാരണം തിരുവല്ലയിലെ ദീപ തിയേറ്റർ, ഇന്ന ആ തിയേറ്റർ ഇല്ല, ഇന്നിപ്പം അതൊരു കൊമേഴ്സ്യൽ ഏരിയ ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ ആ ദീപ തിയേറ്ററിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചകളിലും സിനിമ കാണുകയും ആ സിനിമാ പട്ടികയിൽ നിന്ന് കേൾക്കുന്ന പാട്ടുകൾ കേട്ടുകൊണ്ട് സായാഹ്നങ്ങൾ ചെലവഴിക്കുകയും അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ സിനിമയായി തിയേറ്ററിലെ ശബ്ദം പുറത്തേക്ക് ലീക്ക് ചെയ്ത് എന്റെ ബെഡ്റൂമിൽ ഇരിക്കടന്നാൽ കേൾക്കാവുന്ന തരത്തിലൊക്കെ അത്ര ഒരു സാമീപ്യം ഒരു തിയേറ്ററുമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സാമീപ്യത്താൽ ആ കാണുന്ന സിനിമയിലൊക്കെ സംവിധായകനാണ് എന്റെ മുഖ്യമായ ആള്, പങ്കുവഹിക്കുന്ന ആളെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ടാണ് ഒരു ഫിലിം ഡയറക്ടർ ആകണം എന്നുള്ളത് ഏതാണ്ട് ഒരു 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. അപ്പൊ പിന്നീട് അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു, ജീവിതത്തിനെ അതിനുവേണ്ടി ഒരുക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഒരു ഫിലിം മേക്കറിലേക്ക് എത്തുന്നത്.
1: അപ്പൊ 5-ാം ക്ലാസ് മുതൽ തുടങ്ങിയ ഒരു പ്രിപ്പറേഷൻ ആയിരുന്നല്ലേ ഇതിനൊക്കെ വേണ്ടിയിട്ട്?
2: എന്ന് പറഞ്ഞാല് കാരണം കലാകാരനായി കലാരംഗത്തുണ്ടാവണം എന്നുള്ള വിചാരിച്ചിട്ട് തന്നെ, അപ്പോൾ വലുതാകുമ്പോൾ ആരാണ്, ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കോളേജ് ലെക്ചറർ ആകണം അല്ലെങ്കിൽ അധ്യാപകനാകണം എന്നൊക്കെ ഓരോരുത്തർ പറയുന്ന പോലെ തന്നെ ഞാന് പറയാൻ, അത് പക്ഷെ അതങ്ങനെ ആരോടും പറയാൻ പറ്റത്തില്ല. പക്ഷെ കോളേജ് തലങ്ങളിലൊക്കെ എത്തുമ്പോഴാണ് പിന്നീട് അങ്ങനെ പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാകുന്നേ, ഞാന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവാ, അല്ലാന്നുണ്ടെങ്കിൽ ഫിലിം പഠിക്കാൻ പോവാ എന്നൊക്കെ പറയുന്നു. അല്ലെങ്കിൽ എന്റെ കുട്ടിക്കാലത്ത് സിനിമ വളരെ ദൂരെ നിൽക്കുന്നത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. കാരണം സിനിമയുടെ ഒരു മേക്കിംഗ്, ഫിലിം മേക്കിംഗ് ഒന്നും കേരളത്തിൽ അങ്ങനെ ധാരാളമായി കാണാറില്ലായിരുന്നു. എല്ലാം ചെന്നൈയിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണ ഒരാൾക്ക് പ്രാപ്യമായിരുന്ന ഒരു കലാരംഗം കൂടിയായിരുന്നു സിനിമ എന്ന്
1: പറയുന്നത്. സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 5-ാം ക്ലാസ്സിൽ തന്നെ സാർ സാറിന്റെ അമ്മയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഫിലിം മേക്കർ ആകണമെന്ന്. ഇന്നത്തെ സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ പോലും പേരൻസിന്റെ ഡ്രീം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം എന്നൊക്കെ തന്നെയാണ്. എന്നാൽ ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് പേരൻസിനെ കൺവിൻസ് ചെയ്തത്, അല്ലെങ്കിൽ ഈ ഒരു ആഗ്രഹം പറഞ്ഞ ടൈമിൽ പേരൻസിന് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടായിരുന്നോ?
2: ആ തീർച്ചയായിട്ടും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലത്തും ഏറ്റവും വലിയ ഹീറോ ഡോക്ടർ തന്നെയായിരുന്നു. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പനി വരുമ്പോഴും മറ്റു അസുഖങ്ങളും വരുമ്പോഴും ഒക്കെ ഈ ഡോക്ടർ അങ്കിളിന്റെ അടുത്ത് പോയാണല്ലോ നമ്മൾ ഈ മരുന്ന് വാങ്ങിക്കാന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടർ ആകുക എന്നാണ് ഒരുവിധപ്പെട്ട മിടുക്കരും മണ്ടരും ഒക്കെ ആയിട്ട് എല്ലാ കുട്ടികളുടെ ഒരു ആഗ്രഹം. അതിനത്രയും പഠിക്കണോ വേണ്ട എന്നൊന്നും അറിയാതെ പോലും ആഗ്രഹം അങ്ങനെയായിരുന്നു. അപ്പൊ ഞാനിത് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്റെ അമ്മ എന്നോട് പറഞ്ഞത്, നീ എന്ത് ആയാലും ആയിക്കോളൂ, പക്ഷെങ്കിൽ ഒരു ഡിഗ്രി വരെ പഠിച്ചതിന് ശേഷമോ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കാവൂ എന്ന് പറഞ്ഞു. കാരണം അതിന്റെ ഒരു കാരണം എനിക്ക് പിന്നീട് മനസ്സിലായുള്ളൂ. കാരണം നമ്മളൊരു ഡിഗ്രി തടയത്തുമ്പോ 20-22 വയസ്സൊക്കെ ആവുമല്ലോ, 21 വയസ്സാകുമല്ലോ.
1: അപ്പം
2: നമുക്ക് ഒരു വീണ്ടും ഒന്ന് ചിന്തിക്കുവാനും ഒരു തിരിച്ചറിവ്, ജീവിതത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ കുറച്ചും കൂടെ വ്യത്യസ്തമാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും കൊണ്ടേ ആയിരിക്കാം അങ്ങനെ പറഞ്ഞത്.
1: ഓക്കെ, അപ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ സാറിനോട് ചോദിച്ചറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
4: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രി വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
6: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
7: ഓക്സിജനിൽ എന്താ?
8: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5-ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
9: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
10: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
11: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണമിങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേയ്, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട് കാജി പട്ടു സാരിയും കിട്ടും.
1: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
2: ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്. ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: ഇത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു ഫ്രിഡ്ജ് ഒന്ന്
5: മാറാനായിട്ട്.
3: നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ടാറ്റ ഒരുക്കുന്ന ലെക്സോണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 36 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
6: ലെക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
3: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
7: ബജാജ് ടു വീലറുകൾക്ക് 3,000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2,000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
3: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം.
2: ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക. സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
8: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: Once again, we are back on the Onam special chat show with me, RJ Sultana, on Astraya FM 90, Nadinoppam, Nattarkoppam. മലയാളികൾക്ക് ഒട്ടനവധി സിനിമകൾ സമ്മാനിച്ച ദ വൺ ആൻഡ് ഓൺലി ലെജൻഡറി ഡയറക്ടർ ബ്ലെസി സാറാണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് സർ. അതുപോലെ തന്നെ സാറിന്റെ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ, തന്മാത്രയിൽ രമേശൻ നായരെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഒരു കുടുംബത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും അത്രയും റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിക്കാൻ സാറിന് എങ്ങനെയാണ് സാധിച്ചത്?
10: അത് അതിന്റെ ഒരു ഒരു തിരക്കഥയുടെ രൂപീകരണ സമയത്ത്, അല്ലെങ്കിൽ തിരക്കഥ ആദ്യമായിട്ട് ഞാൻ ലാലേട്ടനെ വായിച്ചു കേൾപ്പിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇതൊക്കെ ഇങ്ങനെ എക്സാക്ട് ആയിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ലൈഫത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും നാടകമില്ലാതെ, നാടകീയമല്ലാതെ ഫാമിലി ബന്ധങ്ങളും കുട്ടികളും അച്ഛനും തമ്മിലുള്ള വഴക്കും കളിയും ഒക്കെ ചെയ്യിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം അദ്ദേഹം എടുത്ത് വെച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അത് അതിനെ ആ രീതിയിൽ തന്നെ, എന്ന് വെച്ചാൽ കൊച്ചുകുട്ടികളെ കൊണ്ടൊക്കെ നമുക്ക് അങ്ങനെ ഒക്കെ പെർഫോം ചെയ്ത് കിട്ടുക എന്നുള്ളതെന്ന് വലിയ പ്രയാസപ്പെടരുത്.
9: പക്ഷെ
10: അത് നമ്മളത് അച്ചീവ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്.
9: കാഴ്ച എന്ന സിനിമയിലേക്ക് വരാനാണെങ്കിൽ തന്നെ, ഈ കാഴ്ച എന്ന സിനിമ സാറിന്റെ ഫസ്റ്റ് മൂവിയാണ്. ആൻഡ് ഓൾസോ മലയാളികളുടെ ഉള്ളിൽ ഇന്നും ഒരു നമ്പരമാണ് ഈ മൂവിയെ പറ്റി കേൾക്കുമ്പോൾ. ആദ്യ സിനിമയിൽ തന്നെ ഇത്രയും വലിയൊരു ഇമോഷണൽ സബ്ജക്ട് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു?
10: ഇങ്ങനെ ഒരു ഒരു അതിന്റെ ഒരു അവസാനം ഇങ്ങനെയാകും എന്ന് വിചാരിച്ചുകൊണ്ടല്ലോ നമ്മളെപ്പോഴും ഒരു സബ്ജക്റ്റിലേക്ക് എത്തും. ആ സബ്ജക്റ്റിനെ നമ്മള് ഒരു സിനിമ എന്നുള്ള രീതിയിൽ സമീപിക്കുമ്പോൾ ആ സിനിമയുടെ ഒരു ആകത്തുകയായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഒരു ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു കുട്ടി കേരളത്തിലേക്ക് എത്തുന്നതും ആ കുട്ടിക്ക് ഭാഷ അറിയാത്തതിന്റെ പ്രശ്നങ്ങളും, അവസാനം അവനും മറ്റൊരാളുടെ സഹായത്തോടുകൂടി ഒരച്ഛനെ പോലെ സ്നേഹിച്ച ഒരാൾ അവനെ തിരിച്ചുകൊണ്ട് വിടാനായിട്ട് ശ്രമിക്കുന്നു. ഇതാണ് എന്നെ കഥ പറയുമ്പോൾ. അപ്പൊ ഒരിക്കലും അതത്ര തീവ്രമായ ആ സിനിമയുടെ ആ കുട്ടിയെ അവിടെ കൊണ്ടാക്കിയിട്ട് ആക്കുക എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ്. കാരണം അവന്റെ അച്ഛനെയും അമ്മയും കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഈ മാധവനുണ്ടാകുന്ന നെഞ്ചിന്റെ പിടച്ചിലുണ്ടാവില്ല. അപ്പം നഷ്ടപ്പെടും. അപ്പം അത് നഷ്ടപ്പെടും, നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ അവനെ വീണ്ടും അനാഥനായി പോകുമോ അല്ലെന്നുണ്ടെങ്കിൽ അവനെ വേണ്ടിയ രീതിയിൽ തന്നെ എത്തുമോ എന്നൊക്കെയുള്ള ഭയം കാരണമാണ് ആ പിടച്ചിൽ. അയാളുടെ ആ പിടച്ചിൽ നമ്മുടെ പ്രേക്ഷകരിലേക്ക് ആ കുട്ടിയോടും ആ അതിന്റെ സിറ്റുവേഷനും ഒക്കെ ഇണങ്ങിച്ചേർന്നതുകൊണ്ട് കൂടുതൽ ആഴത്തിലുള്ളതായി എന്നുള്ളതാണ്.

0: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
6: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
7: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
8: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്. കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
6: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
8: YS ഉള്ളപ്പോൾ വൈ വറി.
9: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
10: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി. അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
9: ഗോപു നന്ദലത്ത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
11: നിറപറയും, നിലവിളക്കും, തുമ്പുപൂക്കളും, പിന്നെ ഒരു പിടി നല്ല ഓർമ്മകളും മനസ്സിൽ നിറച്ച് ഒരുപാട് സ്നേഹവുമായി വീണ്ടും ഒരു ഓണക്കാലം ഇതാ വന്നെത്തി. ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ഒപ്പം
1: അറിഞ്ഞു, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: ഈ പൊന്നോളം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ സർജിക്കൽ ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര് ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
4: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്
6: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
7: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
8: വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
3: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുഡ് വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
9: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
10: അങ്ങനെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ദി ഓൺ ആൻഡ് സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർജി സുൽത്താന. അപ്പൊ ഇന്നത്തെ ചാറ്റ് ഷോയിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകനായിട്ടുള്ള ബ്ലെസി സാറാണ്. സർ, ഇപ്പോഴത്തെ സിനിമകളെ കുറിച്ച് പറയാനാണെങ്കിൽ തന്നെ ഒരുപാട് ക്രൈം ത്രില്ലർ മൂവീസ് ഒക്കെ വരുന്നൊരു സൊസൈറ്റി ആണല്ലോ. വീണ്ടും കുടുംബ പ്രേക്ഷകരെ ഒന്നടങ്കം തിയേറ്ററിലേക്ക് ആകർഷിക്കാൻ ഫീൽ ഗുഡ് സിനിമകൾക്ക് ഇനിയും സാധിക്കും എന്ന് സർ വിശ്വസിക്കുന്നുണ്ടോ?
11: തീർച്ചയായിട്ടും. നമുക്ക് പലപ്പോഴും സിനിമ വളരെയധികം നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിക്കുക ചെയ്യാറുണ്ട്. സിനിമയിൽ നടക്കുന്ന പല കാര്യങ്ങളും, അത് നമ്മള് കുട്ടികളാണേലും മുതിർന്നവരാണേലും അതൊക്കെ പകർത്തുവാനും അതുപോലെ പെരുമാറാനും ഒക്കെ ശ്രമിക്കാറുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് അറിഞ്ഞും അറിയാതെ നമ്മുടെ ക്യാരക്ടറിലേക്കും നമ്മുടെ ബോഡി ലാംഗ്വേജിലേക്കും ഒക്കെ അറിയാതെ ഇത് മാറുവാനായിട്ടുള്ള വലിയ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയാ നന്മകൾ ഉണ്ടാകുവാനായിട്ട്, അത് സിനിമയ്ക്ക് മാത്രമല്ല എല്ലാ രംഗത്തുള്ളവരും പരസ്പരം സംസാരിച്ച് ചെറുത്ത് അതിനെ കൂടുതൽ നല്ല രീതിയിൽ ഇതിലേക്ക് എത്തിക്കുക എന്നതാണ്.
10: ഉറപ്പായിട്ടും സാറിന്റെ സിനിമകളെ പോലെ തന്നെ സൂപ്പർ ഹിറ്റുകളാണ് അതിൽ ഈച്ച് ആൻഡ് എവറി സോങ്സും. അപ്പോൾ ഒരു സിനിമയുടെ വിജയത്തിന് പിന്നിൽ ആ സിനിമയുടെ പാട്ടുകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നൊന്ന് പറയാമോ?
11: പാട്ടുകൾ അനിവാര്യമാണ് ഒരു സിനിമയ്ക്ക് എന്നുള്ളത് നമുക്ക് വലിയൊരു കാര്യമാണ്. കാരണം പാട്ടുകൾ ചിലപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും പാട്ടിലൂടെ. നമ്മളുടെ ഒരു പ്രത്യേകിച്ച് കഥ പറയുന്നതിന് ഒരുപാട് സഹായം ചെയ്യും. അപ്പം പലപ്പോഴും അത്തരത്തിലാണ് ഈ പാട്ടുകൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകർക്കൊക്കെയും സംഗീതത്തിനോട് എന്താണേലും വലിയൊരു താല്പര്യം തന്നെ ഉണ്ടാകും. അത് വിഷ്വലൈസ് ചെയ്ത് സ്ക്രീനിൽ കാണുക, ഇന്നത്തെ മാതിരി മൊബൈലിലൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അത് സ്ക്രീനിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതങ്ങനെ കാണുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. കാരണം പലപ്പം റിലാക്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ പിരിമുറുക്കങ്ങളിൽ നിന്ന് ഒഴിവാകുക എന്ന് തന്നെയാണല്ലോ. ഒരാള് റിലാക്സ് ചെയ്തില്ലെങ്കിൽ ആള് മറ്റേ കടുത്ത മനോവിഷമത്തിലായിരിക്കും എന്നുള്ളതാണല്ലോ.
10: ഉറപ്പായിട്ടും.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കൈരളി ജുവലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജുവലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ. ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
0: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
4: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടാ ഓട്ടം?
5: ഓക്സിജനിലേക്ക്.
4: ഓക്സിജനിൽ എന്താ?
6: ഓണത്തിലെ യഥാർത്ഥ വിക്രവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, up to 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
9: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
10: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
11: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
12: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: നാടിനൊപ്പം. എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
5: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 29 വരെ മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
6: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
7: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
8: നന്ദലക് ജി മാർട്ട് ലക്ക
7: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
4: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
9: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
10: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കേട്ട് കാജി പട്ടു സാരിയും കിട്ടും.
11: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, ആനീനാഥ്.
12: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്.
13: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
14: Yes, we are back on the On and Special Chat Show with me, RJ Sultana, on Astraya FM 90. നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം. ആടുജീവിതം പോലെ നിരവധി സിനിമകൾ നമുക്ക് സമ്മാനിച്ച ദ വിഷണറി ഡയറക്ടർ ബ്ലെസി സാറാണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. സാർ ചൂസ് ചെയ്തിരിക്കുന്നത് മിക്ക സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ പോലും അതിനകത്ത് എല്ലാം തന്നെ ഒരു ഇമോഷണൽ ടച്ച് ഉണ്ട്. അത് ശരിക്കും ആക്സിഡന്റലി നടന്നു പോകുന്നതാണോ, അതോ ഇന്റൻഷ്യലി എനിക്കൊരു ഇമോഷണൽ സൈഡ് പിടിച്ചാൽ കൊള്ളാം എന്നൊരു രൂപേണ അത് ശരിക്കും എടുക്കുന്നതാണ്?
15: എനിക്ക് തോന്നുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള പല വിഷയങ്ങൾ പറയുമ്പോഴും അതിന്റെ അകത്ത് ഈ പറഞ്ഞ കൂടുതൽ നമ്മള് ജീവിതത്തിലാണെങ്കിലും എപ്പോഴും നമുക്ക് നമ്മള് എപ്പോഴും നമ്മള് പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കുകയല്ല, വളരെ അപൂർവമായിട്ട് നമ്മൾ ചിരിക്കുകയല്ലേ, അല്ലെങ്കിൽ അത് എത്രത്തോളം ആത്മാർത്ഥമാണ് എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഈ കഥകളിലൊക്കെ ഇപ്പൊ ഞാന് പലപ്പോഴും പറയാം, സന്തോഷം സുഗന്ധം പോലെയും ദുഃഖം മുറിവിന്റെ വേദന പോലെയും എന്നാണ് ഞാൻ പറയാറുള്ളത്. അപ്പം സുഗന്ധം പെട്ടെന്ന് പടർന്ന് ഇല്ലാതാകും. മുറിവിന്റെ വേദന എന്ന് പറയുന്നത് അത് മുറിവുണർന്ന നടം വരെയും നമ്മൾ നിൽക്കുന്നതാണ്. ഇപ്പം വേദനയുടെ ഒരു കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കുവാനായിട്ട് ഒരുപാട് നമുക്ക് പലപ്പോഴും കൂടുതൽ നമുക്ക് തിയേറ്ററുകൾ ഉപേക്ഷിക്കാതെ നമ്മൾ അതിനെ കൂടെ കൊണ്ടുവരാൻ
14: കഴിയുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സാറിന്റെ സിനിമകളിലേക്ക് വരാനാണെങ്കിൽ, ആടുജീവിതത്തിലോട്ട് കടക്കുകയാണെങ്കിൽ, ഏകദേശം 16 വർഷത്തോളം കാത്തിരുന്നതിന് ശേഷം എടുത്തൊരു സിനിമയാണല്ലോ. അപ്പോൾ ഈ സിനിമ എടുക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഹോപ്പ് മൊത്തം കൈവിട്ടു പോയി, ഇത് ഈ ഒരു ടൈമിൽ ഡ്രോപ്പ് ചെയ്യാം എന്ന് എപ്പോഴെങ്കിലും സാറിന് തോന്നിയിട്ടുണ്ടോ?
15: ആടുജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു പ്രോജക്റ്റായിട്ട് വലിയൊരു കാലം ഘട്ടത്തിൽ ഷൂട്ട് ചെയ്താണ് ഇതപ്പോ ഇതിന്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് മുന്നോട്ട് ഇനിയും പോകാൻ പറ്റത്തില്ലായിരിക്കും എന്ന് തോന്നുന്ന ഒരുപാട് വൈതരണികളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു സിനിമയാണ് ആടുജീവിതം. അത് കോവിഡിന്റെ പ്രയാസങ്ങൾ കൊണ്ട് മാത്രമല്ല, ഒരു നമ്മള് മറ്റൊരു രാജ്യത്ത് നിന്ന് ആ രാജ്യത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ വെല്ലുവിളിയുണ്ട്. അപ്പം പലപ്പോഴും കാലാവസ്ഥ, ഒപ്പം തന്നെ കാലാവസ്ഥ

0: അയാളുടെ മാറ്റം ഇതൊക്കെയും എപ്പോ വേണമെങ്കിലും അതൊരു അത് റിലീസായി എന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്.
1: അത് റിലീസായതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇത്രയും ഒരു അടിപൊളിയായിട്ടുള്ള സിനിമ കിട്ടിയത്. ഓക്കെ സർ, അപ്പൊ അങ്ങനെയാണ് ഈ സിനിമയുടെ മോസ്റ്റ് ഓഫ് ദി പാർട്സും ഷൂട്ട് ചെയ്തിരിക്കുന്നത് മരുഭൂമിയിലായിരുന്നല്ലോ, അപ്പൊ അവിടെ വെച്ച് ഫേസ് ചെയ്തിട്ടുള്ള ചലഞ്ചസ് എന്തെല്ലാമായിരുന്നു?
0: മരുഭൂമി ഷൂട്ടിങ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അതിന്റെ ഒരു ക്ലൈമറ്റ് ആണ് മുഖ്യമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട്, അതികഠിനമായ ചൂടുണ്ടാവുക, ഒപ്പം തന്നെ മരുഭൂമിയിൽ പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാവുക, കാറ്റടിക്കുക, പിടിക്കാറ്റടിക്കുക. പലപ്പോഴും നമ്മൾ ഈ വന്ന വഴിയായിരിക്കത്തില്ല തിരിച്ചു പോകുന്നത്, കാരണം പ്രകൃതി അത്രയ്ക്ക് മാറിയിട്ടുണ്ടാകും. അത് ഒരു പ്രത്യേക തരം അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് മാത്രം മനസ്സിലാക്കാവുന്ന ചില വിദ്യകളിലൂടെയാണ് നമ്മൾ പലപ്പോഴും ഇത്തരം വൈതരണികളെ കടമ്പകളെ നമ്മൾ കടക്കുന്നത്.
1: ഓക്കെ, അപ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ സാറിനോട് ചോദിച്ചറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കും.
2: പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാലൊരു

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലയാജ് ഓംബ്രി വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
2: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
3: ഓക്സിജനിൽ എന്താ?
4: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
1: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
5: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
6: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Once again, we are back on the Onan Special Chat Show with me, RJ Sultana, on Astraya FM 90, Nadinoppum, Nattarkoppum. മലയാളികൾക്ക് ഒട്ടനവധി സിനിമകൾ സമ്മാനിച്ച ദ വൺ ആൻഡ് ഓൺലി ലെജൻഡറി ഡയറക്ടർ ബ്ലെസി സർ ആണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. സർ, ആടുജീവിതം എന്ന സിനിമയെ പറ്റി പറയാനാണെങ്കിൽ, അതിനകത്തെ നജീബ് എന്ന കഥാപാത്രമായി പൃഥ്വിരാജിനെ മാറ്റിയ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു?
1: അതിനുവേണ്ടി ധാരാളമായ സമയവും മറ്റു തരത്തിലുള്ള ഡയറ്റിംഗും ഒക്കെ അദ്ദേഹം എക്സസൈസ് ഒക്കെ ചെയ്തതിനു ശേഷമാണ് ഈ 10-30 കിലോ അദ്ദേഹത്തിന് കുറയ്ക്കാൻ സാധിച്ചത്. അത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പഞ്ച് തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഇദ്ദേഹത്തിന്റെ ശരീരം മാത്രമല്ലല്ലോ, മൊത്തത്തിലുള്ള ആക്ഷൻസിനെ അല്ലെങ്കിൽ അതിന്റെ ഒരു ടൈമിങ്ങിനെ എനർജിയൊക്കെ ആ രീതിയിൽ
0: സർ, അതുപോലെ നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു, അതിനകത്തൊരു ഒട്ടകത്തിന്റെ കണ്ണിലൂടെ പൃഥ്വിരാജിന്റെ ഫേസ് കാണുന്ന ഒരു സീനില്ലേ, അത് എടുക്കാൻ ശരിക്കും പറഞ്ഞാല് അത്ര എളുപ്പമായിരുന്നു?
1: ഒരിക്കലും ഒരു ഒട്ടകത്തിന്റെ കണ്ണിങ്ങനെ തുറന്നു പിടിപ്പിക്കുക എന്ന് പറയുന്ന വലിയൊരു പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം ഒട്ടകം അങ്ങനെ എന്റെ തല പോലും അങ്ങനെ നിർത്തി നിൽക്കുന്ന ഒരാളാണ്. പക്ഷെങ്കിൽ ആ ഷൂട്ടിന്റെ സമയത്ത് നമ്മൾ ഈ സ്ക്രിപ്റ്റുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആ ഷൂട്ട് എങ്ങനെ നടക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വലിയ ആശങ്കകളുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഷോട്ടിന്റെ എത്തുമ്പോഴത്തേക്ക് അറിയാതെ ഈ ഒട്ടകം ഒരു മിനിറ്റ് നേരം അവിടെ നിന്ന് ഒന്ന് നോക്കുകയും തിരിച്ചു വരികയും ചെയ്തു എന്നുള്ളതാണ് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് പറയുന്നത്. പലപ്പോഴും ഇത്തരം ഭാഗ്യങ്ങള് നമുക്ക് അറിയാതെ മറ്റു പലരെ പോലെ തന്നെ നമുക്കും ഇത്തരം ഭാഗ്യങ്ങൾ വന്നു ചേരാറുണ്ട്.
0: അങ്ങനൊരു ഭാഗ്യം ഇവിടെയും ലഭിച്ചു എന്ന് പറയാല്ലേ?
1: അതെ അതെ.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
9: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
10: ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
11: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ.
12: ബാലാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999, കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
13: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
14: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടാ ഈ ഓട്ടം?
15: ഓക്സിജനിലേക്ക്.
14: ഓക്സിജനിൽ എന്താ?
16: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്രയമായി ഓക്സിജനിൽ 5-ദിന ഓണം മഹാവിൽപ്പന, ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
17: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
18: ലൂസിഫർ എന്ന ഒറ്റ സിനിമയിലൂടെ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രം തിരുത്തിയെഴുതിയ മാസ്റ്റർ ബ്രെയിൻ. തിയേറ്ററുകളിൽ കൈയടികളുടെ ആരവങ്ങൾ തീർത്ത, പ്രേക്ഷക സിരകളിൽ തീ പടർത്തുന്ന മാസ് ഡയലോഗുകൾ സമ്മാനിച്ച വാക്കുകളുടെ മാന്ത്രികൻ. എഴുത്തിലും അഭിനയത്തിലും ഒരുപോലെ വിസ്മയം തീർക്കുന്ന ദ മൾട്ടി ടാലന്റഡ് ജീനിയസ് മുരളി ഗോപി എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90. ഇന്ന് രാവിലെ 10 മണി മുതൽ RJ ശ്രീശാന്തിനൊപ്പം.
19: ഞാൻ മുരളി ഗോപി, ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഓണാശംസകൾ.
18: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം.

0: കഴിഞ്ഞു. നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
1: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
0: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
1: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
0: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
1: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊട്ടാരക്കര ഓടനാവട്ടം വാളകം.
0: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
1: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റാ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റാ ഷോറൂം സന്ദർശിക്കൂ.
3: ലെക്സൺ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം ആൻഡ്
0: കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3,000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2,000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
0: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: അങ്ങനെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ദി ഓൺ ആൻഡ് സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർജി സുൽത്താന. അപ്പൊ ഇന്നത്തെ ചാറ്റ് ഷോയിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകനായിട്ടുള്ള ബ്ലെസി സാറാണ്. സാർ, അതുപോലെ തന്നെ നീണ്ട ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഞങ്ങൾക്ക് ശരിക്കും ഒരു റിയൽ സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന രീതിയിൽ ആടുജീവിതം സാർ ഞങ്ങൾക്കായിട്ട് സമ്മാനിച്ചത്. അപ്പോൾ ഉടനെ തന്നെ അതുപോലൊരു കിടിലം സിനിമ അല്ലെങ്കിൽ പുതിയൊരു പ്രൊജക്ട് പ്രതീക്ഷിക്കാമോ?
6: അങ്ങനെ ഒരു എന്താ പറയാ, അടുത്ത സിനിമയുടെ വർക്കുകളിലാണ്. അപ്പൊ അത് എപ്പോഴത്തേക്ക് അതിനെ നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് പറയാനായിട്ടില്ല.
5: ഓക്കെ സാർ. അപ്പോ മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് സിനിമകളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു ജനറേഷനിൽ സാർ സിനിമകളിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു മാറ്റം എന്താണ്?
6: മാറ്റം എന്ന് പറഞ്ഞാല് സിനിമയുടെ ഒരു സാങ്കേതിക രംഗത്ത് തന്നെ വലിയ മാറ്റം വന്നിരിക്കുന്നു. ഫിലിമിൽ ഷൂട്ട് ചെയ്തോണ്ടിരുന്ന ഒരു കാര്യം ഡിജിറ്റലി ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ ഒരു ക്യാമറയ്ക്ക് വരും 5-6 ക്യാമറ വെച്ച് പലയിടങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നു. സൗണ്ട് ട്രാക്കുകളും അതിന്റെ അനുസരിച്ച് റെക്കോർഡ് ചെയ്ത് ഒരുപാട് മാറ്റങ്ങൾ പുറത്തിറക്കാൻ കഴിയുന്നു. അങ്ങനെ സാങ്കേതികമായി ഈ ഡിജിറ്റലൈസേഷൻ വന്നത് വലിയ ഗുണമുണ്ടാക്കുമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം അത് പോലെ തന്നെ ഈ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയ മാറ്റമാണ്. ഇപ്പൊ സഹോദരങ്ങൾ തമ്മിലല്ലാതെ അച്ഛനെ പോലും സഹോദരനെ പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്രോയായിട്ട് വിളിക്കുന്ന ഒരു ഒരു കാലഘട്ടം കൂടാണ്. അപ്പൊ അത്തരത്തിലുള്ള കലയിലും അതിന്റെ പരിസരങ്ങളിലുള്ള മാറ്റം കൂട് സിനിമകളിൽ നമുക്ക് കാണാൻ കഴിയും.
5: അതുപോലെ തന്നെ ഓരോ ആളുകളുടെയും ചിന്താഗതി മാറുന്നത് പോലെ നമുക്ക് ഓരോ സിനിമകളെ എടുക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോ. ഓക്കെ, അപ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ സാറിനോട് ചോദിച്ചറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണം ഇങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഏയ്, ഞാൻ ശിൽപയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട കാജി പട്ടു സാരിയും കിട്ടും.
3: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശിൽപ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
4: ശിൽപ ഗോൾഡ്, പിയർ ഗോൾഡ്.
5: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്.
6: ഹോം ഡോക്.
7: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 599. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
8: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
9: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജോ ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ഈ പൊന്നൂലും ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേ ഒരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
10: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
11: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
12: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
13: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
14: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
15: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
16: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
17: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
18: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
19: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നിറവോടെ ഏവർക്കും ആശ്രയ FM 90 ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
3: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
4: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര. അടിപൊളി ഓണം ഓഫേഴ്സുമായി റോബി ബ്യൂട്ടി പാർലർ. ഓണം മേക്ക് ഓവർ വെറും 999 rupees. ബ്ലൂട്ടാത്തോൺ ഫേഷ്യൽ, കൊറിയൻ ഗ്ലാസി ഫേഷ്യൽ തുടങ്ങിയ പ്രീമിയം ഫേഷ്യൽസ് സ്പെഷ്യൽ ഓണം ഓഫറോടുകൂടി ഓഗസ്റ്റ് 10 മുതൽ 31 വരെ. കൂടാതെ എല്ലാ ഫേഷ്യൽസിനും ഒപ്പം ഹെയർ സ്പാ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനും പ്രത്യേകം ഓണം ഓഫറുകൾ. റോബി ബ്യൂട്ടി പാർലർ, ട്രിവാൻഡ്രം റോഡ്, കൊല്ലമൺ, കൊട്ടാരക്കര. ഏവർക്കും റോബി ബ്യൂട്ടി പാർലറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
5: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
6: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
5: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
6: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കര നമ്പർ വൺ സ്ഥാപനം.
5: മാളിലോട്ട് മാറിയ പിന്നെ 2-3 നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
6: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
5: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
6: അയ്യോ, അത് ശരിയാ.
5: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ്, ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
4: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: Yes, we are back on the Onan special chat show with me, RJ Sultana, on Astraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആടുജീവിതം പോലെ നിരവധി സിനിമകൾ നമുക്ക് സമ്മാനിച്ച ദ വിഷണറി ഡയറക്ടർ ബ്ലെസി സാർ ആണ് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ സിനിമകളെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഈ ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വളരെ പെട്ടെന്നാണ് ഓഡിയൻസിലേക്ക് എത്തുന്നത്. അപ്പോൾ അതൊരു സിനിമയുടെ സക്സസിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്, അതിൽ എത്രത്തോളം പങ്ക് വഹിക്കുന്നുണ്ട് എന്നൊന്ന് പറയാം.
9: സിനിമയെ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. കാരണം ഒരു വിഭാഗം ആൾക്കാരെങ്കിലും അവരെ സ്വാധീനിക്കുവാനായിട്ട് ഇത്തരം റിവ്യൂകൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇന്നും യഥാർത്ഥം. പക്ഷെങ്കിൽ ഏറ്റവും നമുക്ക് മനസ്സിലാക്കേണ്ടിയ സിനിമയുടെ കാര്യത്തിൽ നിന്നുള്ളതല്ല, പലപ്പോഴും ചില ചികിത്സാ രീതികളെ, മറ്റ് ഇൻവെസ്റ്റ്മെന്റുകള്, ഇതൊക്കെയും ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ വരുന്ന ഏതെങ്കിലും ഒരു ബ്ലോഗറുടെ വാക്ക് കേട്ട് നമ്മൾ അതിൻ്റെ അകത്ത് പെട്ടുപോകുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആള് ആളുടെ രീതികളെ, ഇന്റൻഷന് ഒക്കെ മനസ്സിലാക്കാതെ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളില്ലാതെ ഈ പറയുന്ന കേട്ടു പോവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അപമാനകരമാണ്. അപ്പം പലപ്പോഴും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ചെറിയൊരു റിസൾട്ട് തന്നെ ഇനിയും കൂടുതൽ ഉണ്ടാകാൻ കഴിയുന്നുണ്ട്. കാരണം ഈ കൊറിയൻ സിനിമകളൊക്കെ ഇന്ന് സാധാരണ ആൾക്കാർക്ക് പോലും വളരെ പ്രാപ്യമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതെല്ലാം ഇത്തരത്തിലുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും സോഷ്യൽ മീഡിയയുടെ കൊണ്ടൊക്കെ സംഭവിക്കുന്നു. അപ്പൊ അതൊക്കെ പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങൾക്ക് സംഭവിക്കാൻ ഇടയാകട്ടെ എന്നതാണ് എന്റെ ആഗ്രഹം.

0: ഒപ്പം
1: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, ആറു ജംഗ്ഷൻ, അഞ്ചൽ.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറി സ്പോർട് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറി സ്പോർട്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
4: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
5: ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടു 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
6: ലക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
1: ഡ്രൈവിംഗ് ഇനി കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ, നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
7: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
8: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
7: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
8: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
9: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് കേട്ടോ.
10: ഓക്സിജനിൽ എന്താ?
11: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
1: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
12: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
13: Once again, we are back on the Onan Special Chat Show with me, RJ Sultana, on Astraya FM 90, Nadinoppam, Nattarkoppam. മലയാളികൾക്ക് ഒട്ടനവധി സിനിമകൾ സമ്മാനിച്ച ദ വൺ ആൻഡ് ഓൺലി ലെജൻഡറി ഡയറക്ടർ ബ്ലെസി സാറാണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. സർ,
14: ഓക്കെ സാർ, ഇനി നമ്മുടെ ഈ ഒരു ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ റാപ്പിഡ് ഫയർ ആണ്. അതായത് ഞാനിപ്പോ സാറിൻ്റെ അടുത്ത് പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് പെട്ടെന്ന് ആലോചിക്കുകയൊന്ന് ചെയ്യാതെ പെട്ടെന്ന് ആൻസർ പറയാമോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാനിപ്പോ സാറിൻ്റെ ഒരു 3 സിനിമകളുടെ പേര് പറയും. ഈ പേരുകൾ കേൾക്കുമ്പോൾ സാറിന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എന്താണ് എന്ന് പെട്ടെന്ന് പറയണം. കാഴ്ച
15: എന്ന് പറയുമ്പോൾ കുട്ടനാടിന്റെ ഒരു ഒരു ഉൾത്തടങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരവും അതിന്റെ ആ ഭൂമികയും ഒക്കെ തന്നെയാണ് മനസ്സിലേക്ക് ആദ്യം എത്തുക.
14: തന്മാത്ര
15: ഒരു ചെറിയ ഒരു കുടുംബത്തിന്റെ ഇതായിട്ടുള്ള, ഞാൻ ഉൾപ്പെടുന്ന എന്റെ വീട്ടിലേക്ക് പോലെയുള്ള ഒരു ചെറിയ ഒരു കുടുംബം. ആ കുടുംബത്തില് എപ്പോഴും കുടുംബനാഥന് സംഭവിക്കുന്ന ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത്
14: ആടുജീവിതം
15: ഒരു സ്വപ്നം പോലെ വായിച്ച് തീർത്ത പുസ്തകം ഒരു സിനിമയായി എന്ന് പറയുന്നത് ഇപ്പോഴും അവിശ്വസനീയമായ ചില സത്യങ്ങളിൽ ഒന്നായി കരുതുന്നു.
14: ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സംവിധായകൻ ആയിരുന്നില്ലായിരുന്നെങ്കിൽ ബ്ലെസി സർ ആരാകുമായിരുന്നു?
15: ഞാന് എന്റെ ആദ്യ സിനിമകൾ ആദ്യമായി ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആകാനായിട്ട് ശ്രമം നടക്കുന്നത് 83, 84, 85 കാലഘട്ടങ്ങളിലൊക്കെയാണ്. ആ സമയത്ത് 85 ഞാൻ എവിടെയും എത്താതെ ഇരുന്ന ഒരു സമയത്ത് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഒരു സിനിമയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ ലോകത്തുണ്ടാവില്ല എന്ന് വിചാരിച്ച് നടന്ന ഒരു വർഷം ഉണ്ടായിരുന്നു. അപ്പം സിനിമയിൽ 86 ഞാൻ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഉണ്ടാവണമെന്നില്ല.
14: ഇത്രയും നാളത്തെ ഈ ഒരു സിനിമ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു മൊമെന്റ്?
15: ഏറ്റവും വലിയ അനുഭവങ്ങളുടെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ തന്നെ ഏറ്റവും വലിയ അനുഭവങ്ങൾ തന്നെയാണ് മരുഭൂമിയിൽ ഒരു 2.5 മാസക്കാലം കോവിഡ് കാലത്ത് ക്വാറന്റൈനിൽ കഴിഞ്ഞു എന്ന് പറയുന്നത്. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം തന്നെ ആണ്, മറക്കാൻ പറ്റാത്ത അനുഭവം.
14: ഓക്കെ, നമ്മുടെ റാപ്പിഡ് ഫയറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. അതായത് സാറിന്റെ ഏതെങ്കിലും ഒരു സിനിമയുടെ പേര് മാറ്റാൻ അവസരം കിട്ടിയാൽ ഏത് സിനിമയുടെ പേര് മാറ്റും ആൻഡ് ഏത് പേരായിരിക്കും ഇടുക?
15: എനിക്ക് അങ്ങനെ മാറ്റാനായിട്ട് ഒരു പേരുണ്ടാവില്ല, കാരണം അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ശരിയായ പേരുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതിനാണ്. കാരണം ഭ്രമരം എന്ന സിനിമയ്ക്ക് ആദ്യത്തെ പേര് ഭീമം എന്നായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പേര് ഒരാള് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള അതിന്റെ ഭീഷ്മമെന്ന് ആലോചിച്ചു. അപ്പൊ ലോഹ്യേട്ടൻ അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു, ആണ് ഭ്രമരത്തിലേക്ക് എത്തുന്നത്. പക്ഷെ ഭ്രമരത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആ ഭ്രമരത്തിന് അതിൽ കൂടുതൽ ഒരു പേരില്ല എന്നുള്ളത്.
14: തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ സാറിനോട് ചോദിച്ചറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമൂസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
9: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
10: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണം.

0: മാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: ചേച്ചി, രാവിലെ തന്നെ
3: എങ്ങോട്ടാണ്?
1: ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കേട്ട് കാജി പട്ടു സാരിയും കിട്ടും.
0: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര.
1: ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
4: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: Yes, we are back on the Ona special chat show with me, RJ Sultana, on Ashriya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആടുജീവിതം പോലെ നിരവധി സിനിമകൾ നമുക്ക് സമ്മാനിച്ച ദ വിഷണറി ഡയറക്ടർ ബ്ലെസി സാറാണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. സാർ, അതുപോലെ ലാസ്റ്റ് ആയിട്ട്, അതായത് നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ ഒരുപാട് യുവാക്കളാണ് സിനിമ എന്നൊരു മോഹമായിട്ട് നടക്കുന്നതല്ലേ, അപ്പോൾ അവരോട് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടർ എന്ന നിലയിൽ സാറിന് എന്ത് മെസ്സേജ് ആണ് നൽകാനുള്ളത്?
6: സിനിമയ്ക്ക് നമ്മൾ സിനിമയ്ക്ക് വിവിധ രംഗങ്ങളിൽ അഭിനയം, മറ്റ് സംവിധാനം, ക്യാമറ, ഇങ്ങനെ വിവിധ രംഗങ്ങളിലുള്ള നമ്മൾ സിനിമയിലേക്ക് എത്താനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് നടക്കുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് എല്ലാം സാധിച്ചെന്ന് വരാം, ചിലർക്ക് അത് സാധിക്കാതെ ഇങ്ങനെ നിരാശയോടുകൂടി പരാജയത്തിൽ തുടർന്നുകൊണ്ട് പോകാം. പക്ഷെ നമ്മൾ തിരിച്ചറിയുക, നമ്മളെ തന്നെ വിലയിരുത്തുക. ഞാൻ എനിക്ക് ഏറ്റവും അധികം നന്നായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്നതൊക്കെ എന്തൊക്കെയാണ്, ഇതൊക്കെയാണോ, അതാണോ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്, അതോ എനിക്ക് ഇതിലും നന്നായി ചെയ്യാൻ പറ്റുന്ന മേഖലകളുണ്ടോ എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകുക. അപ്പൊ ഇത് തന്നെയാണ് എനിക്ക് പറ്റുന്നത് എന്നുള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവസാനം വരെയും കാത്തിരിക്കുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
5: അപ്പോൾ എന്തായാലും ഒരുപാട് തിരക്കുകൾക്കിടയിലും നമ്മളോടൊപ്പം ഈ ഒരു ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോയിലേക്ക് വന്നതിന് താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്.
6: ഒരിക്കലൂടെ എല്ലാവർക്കും ഓണത്തിന്റെ എല്ലാ ഐശ്വര്യവും സ്നേഹവും സമ്പത്തും ഒക്കെ അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
7: മാക്ക് മാക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ? മാക്ക് മാക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ?

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
4: എന്ത് പറ്റി?
3: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: ഗോപു നന്ദലത്ത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
1: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വരും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
5: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
6: ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജുവലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈഡ്ലി ജുവലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജുവലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: ഓക്സിജനിൽ 5-ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 29 വരെ മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5-ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
8: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
9: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
10: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
11: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
12: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
13: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
14: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
15: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കും.

0: ഹേ ഹലോ, വെൽക്കം ടു ദി ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ എന്തായാലും നമ്മുടെ ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ ഒരുപാട് ഗസ്റ്റുകളുമായിട്ടാണ് നമ്മൾ എത്താറുള്ളത് അല്ലേ. അപ്പൊ ഇന്നും ദേ എന്നോടൊപ്പം ഒരു വലിയ ഗസ്റ്റ് ഈ തിരുവോണ ദിനത്തിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അക്ഷരങ്ങൾ കൊണ്ടും അഭിനയം കൊണ്ടും മലയാളികളെ വിസ്മയിപ്പിച്ച ഒരു ഇതിഹാസമാണ് അദ്ദേഹം. മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രം തിരുത്തിക്കുറിച്ച ലൂസിഫർ എന്ന ബ്രഹ്മാണ്ട സിനിമയുടെ സൃഷ്ടാവ്, എംപുരാൻ, ടിയാൻ, കമ്മാര സംഭവം തുടങ്ങിയ സിനിമകളിലൂടെ തന്റെ തൂലികയുടെ അസാമാന്യമായ മൂർച്ച ലോകത്തിന് കാണിച്ചു കൊടുത്ത ബ്രില്യന്റ് സ്ക്രിപ്റ്റ് റൈറ്റർ. ക്യാമറയ്ക്ക് മുന്നിൽ പകർന്നാടിയ അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ട് നാം എപ്പോഴും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മികച്ച നടൻ. യെസ്, വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന മലയാള സിനിമയുടെ ദ മാസ്റ്റർ ബ്രെയിൻ, ദ വൺ ആൻഡ് ഓൺലി മുരളി ഗോവിന്ദ്. സർ, ഹാർട്ട്ലി വെൽക്കം.
1: ഓക്കെ
0: സർ, അപ്പം എങ്ങനെയുണ്ട് ഓണത്തിന്റെ ആഘോഷങ്ങളൊക്കെ ഇന്ന്?
1: ഓണം ആസ് യൂഷ്വൽ ഓണത്തിന്റേതായ എല്ലാ ആഘോഷങ്ങളോടും നടക്കുന്നു,
0: നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ ആഘോഷങ്ങൾ അങ്ങനെ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല?
1: അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാ ഓണം പോലെ.
0: എല്ലാ ഓണം പോലെ. ഓക്കെ സർ, ശരി സർ. അപ്പം 2004 രസികനിൽ തുടങ്ങിയ ഒരു ജേണി ഇന്ന് അനന്തംകാട് വരെ എത്തിനിരിക്കുകയാണ്. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു ജേണി എങ്ങനെയുണ്ടായിരുന്നു സർ?
1: ഞാൻ ഒരു ജേർണലിസ്റ്റ് ആയിട്ടാണ് തുടങ്ങിയത് എന്റെ കരിയർ. ഒരു 10-15 ഇയേഴ്സ് ജേർണലിസ്റ്റ് ആയിരുന്നു. സിനിമ എന്നും ഇഷ്ടമായിരുന്നു. സിനിമയിൽ സാങ്കേതികവശാലം ഒന്നും പറ്റു. സിനിമ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്, അതിൽ തുടരുന്നു എന്നതിലുപരി എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു തിരഞ്ഞോട്ടത്തില് ഇഷ്ടമുള്ള സിനിമകളൊക്കെ ചെയ്തു എന്നൊരു സന്തോഷമുണ്ട്.
0: അതെ, അങ്ങനെ ഞങ്ങൾ മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരുപാട് സിനിമകൾ സമ്മാനിച്ച വ്യക്തിയാണ്. ഓക്കെ,

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
5: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്,
4: ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 29 വരെ മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
7: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ
2: ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവര് സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കേട്ട് കാജി പട്ടു സാരിയും കിട്ടും.
1: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
3: ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
5: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ആയ ലെക്സൻ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026.
7: സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം.
8: അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്.
6: ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൻ ടാറ്റ ഷോറൂമുകൾ.
9: ലെക്സൻ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൻ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
10: നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു ഫ്രിഡ്ജ് ഒന്ന്
11: മാറാനായിട്ട്.
1: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
12: Yes, once again we are back on the Honor Special Chat Show with me, RJ Srishant, on Ashraya FM 90 Nadinoppum Naattarkoppum. Yes, appo endalum Thiruvananthapuram nammalude appo indu join cheyidirikkunnathu Lucifer enna otta cinemayilude Malayala cinemayude box office charitram thiruthi ezhuthiya the master brain and ezhuthilum abhinayathilum oru pole vismayam theerkkunna the multi talented genius Murali Gopi sir aanu. Appo ee journalist ninnaanu sir cinemayilekku vannalle. Appo oru journalist enna nilayilulla anubhavangal samoohathe koodal aduttharyanum adu pinneedu സാറിന് തിരക്കഥകളിൽ പ്രതിഫലിപ്പിക്കാനും എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്?
13: വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കാരണം പത്രപ്രവർത്തനം എന്ന് പറയുന്നത് നമ്മള് സമൂഹത്തിന്റെ പല എന്താ പറയണ്ട പല മേഖലകളിലും വ്യാപരിക്കുന്ന ഒരു പ്രവർത്തന മേഖലയാണ്. അപ്പൊ അത് സിനിമയിൽ വരുമ്പോ നമ്മള് കണ്ടതും അറിഞ്ഞതും കേട്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ പ്രയോജനപ്പെടും.
12: തീർച്ചയായും
13: ആ രീതിയിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ട്.
12: അപ്പം അഭിനയവും എഴുത്തും തികച്ചും വ്യത്യസ്തവും തീവ്രവുമായ രണ്ട് പ്രോസസ് ആണല്ലോ അല്ലെ? അപ്പം ഒരു നടനായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഉള്ളിലെ എഴുത്തുകാരൻ ആ ഒരു കഥാപാത്രത്തെ വിലയിരുത്താറുണ്ടോ, അതോ ഇവ രണ്ടും പരസ്പരം കൂട്ടിക്കലരാതെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്?
13: കൂട്ടിക്കലരാതെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഒരു നമ്മുടെ ഉള്ളിൽ ഒരു കോൺഷ്യസ്നെസ് ഉള്ളതുകൊണ്ട് അതിനെ അങ്ങനെയും സമീപിക്കാറുണ്ട്. പക്ഷേ ഒരു നടൻ എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ അത് എഴുതിയ ആളിന്റെയും അത് സംവിധാനം ചെയ്യുന്ന ആളിന്റെയും ആജ്ഞയ്ക്ക് അനുസരിച്ച് നീങ്ങുന്ന ഒരു പടയാളിയായിട്ടാണ്
12: നിൽക്കുന്നത്. ഓക്കെ, ശരി ശരി.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
3: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
4: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
5: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ. ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
8: ഈ ഓണക്കാലത്ത് നന്ദലൻ ജിമാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
9: നന്ദലൻ ജിമാർട്ട്
8: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
10: ഗോപു നന്ദലൻ ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
11: You are listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: നിറപറയും നിലവിളക്കും പിന്നെ ഒരുപിടി തുമ്പപ്പൂക്കളും മനസ്സിൽ നിറയുന്ന ഗ്രഹാതുരതയും സമ്മാനിച്ച് മറ്റൊരു ഓണക്കാലം കൂടി. ഏവർക്കും ആശ്രയ FM 90 സ്നേഹം നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
8: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
9: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് കേട്ടോ.
10: ഓക്സിജനിൽ എന്താ?
11: ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
12: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ
13: ഓണാശംസകൾ. Yes, once again we are back on the Thiruvonam special chat show with me RJ ശ്രീശാന്ത്, on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ എന്തായാലും ഇന്ന് തിരുവോണം സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ തിയേറ്റേഴ്സിൽ കയ്യടികളുടെ ആരവങ്ങൾ തീർത്ത, പ്രേക്ഷക സിരകളിൽ തീ പടർത്തുന്ന മാസ് ഡയലോഗുകൾ സമ്മാനിച്ച, വാക്കുകളുടെ മാന്ത്രികൻ ആൻഡ് ചെയ്യുന്ന ഏത് റോളും തന്റേതായ സിഗ്നേച്ചർ നൽകി മലയാളി മനസ്സിൽ ഇടം നേടിയ മലയാളത്തിന്റെ സ്വന്തം മുരളി ഗോപി സാറാണ്. അപ്പൊ മലയാളത്തിന്റെ ഇതിഹാസ നടൻ ഭാർഗവിയുടെ മകനാണ്. സോ ആ ഒരു വലിയ ലെഗസി സാറിന്റെ കരിയറിന്റെ തുടക്കത്തില് വലിയ പ്രതീക്ഷകളുടെ ഭാരം നൽകിയിട്ടുണ്ടോ?
14: ഞാൻ ഒരു സിനിമയില് സിനിമ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും സിനിമയില് വരാൻ കൊതിച്ച് നടന്ന ഒരാളൊന്നുമല്ല. സിനിമയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകനായിരുന്നു. സിനിമയെ വളരെയധികം പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ എന്റെ വഴി തേടി പോയിട്ടുള്ള ഒരാളാണ്. ഈ ജേർണലിസ്റ്റിലോട്ട് വന്നതും അങ്ങനെയാണ്. ആ സിനിമ ആകസ്മികമായിട്ട് സംഭവിക്കുകയായിരുന്നു. അങ്ങനെ സിനിമയിൽ വന്നാണ്. സിനിമയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. ഇഷ്ടമുള്ളൊരു മേഖലയിൽ
13: പ്ലാനേ ഇല്ലായിരുന്നു.
14: പ്ലാനൊന്നുമല്ല, എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു മേഖലയായിരുന്നു. കാരണം ഒരുപാട് കലാരൂപങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലമാണ്. സംഗീതവും എഴുത്തും എന്താ നടനവും എല്ലാം ഉള്ളതാണ്. തൗരത്രികം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു എല്ലാം കൂടി ചേരുന്ന ഒരു സ്ഥലമാണ് സിനിമ. അപ്പൊ അതിന് അതിനോട് വളരെയധികം ഒരു അഭിനിവേശം തന്നെ പറയാം. അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ ഇഷ്ടപ്പെടുന്ന മേഖലയിൽ നമ്മൾ എങ്ങനെയെങ്കിലും ചെന്നെത്തും എന്ന് പറയുന്നതിന്റെ ഉദാഹരണമായിട്ട് വേണമെങ്കിൽ പറയാം.
13: അതെ, ശരിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും മുരളി ഗോപി സാറിനോട് നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആരും എങ്ങും പോകേണ്ട. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
1: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടക്കാച്ചി പട്ടു സാരിയും കിട്ടും.
2: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനിനാഥ്.
1: ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
0: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
5: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ഇരുൾ വീണ മനസ്സുകളിൽ പ്രതീക്ഷയുടെ ചെരാതുകൾ തെളിയിച്ചു. സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ തൂക്കി നമ്മെ സ്വാന്തനിപ്പിച്ച മാന്ത്രിക സ്വരം. വാക്കുകൾ തോൽക്കുന്ന പ്രണയത്തിന്റെ കണ്ണോട് കണ്ണടയും നിമിഷത്തിൽ മിന്നൽ വള അണിഞ്ഞെത്തിയ മലയാളത്തിന്റെ സ്വന്തം പാട്ടുകാരി സിത്താര കൃഷ്ണകുമാർ എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ചതയ ദിനത്തിൽ രാവിലെ 10 മണി മുതൽ RJ ശ്രീശാന്തിനൊപ്പം.
1: ഓണക്കാലത്ത് ഒരുപാട് സന്തോഷവും സമാധാനമൊക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ വളരെ സിൻസിയറായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബ് ഓണം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
3: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടാ ഓട്ടം?
4: ഓക്സിജനിലേക്ക്.
3: ഓക്സിജനിൽ എന്താ?
5: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5-ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പേർട്ട്.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: Yes, once again we are back on the Honor Special Chat Show with me, RJ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ എന്തായാലും തിരുവോണ ദിനത്തിൽ നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ലൂസിഫർ എന്ന ഒറ്റ സിനിമയിലൂടെ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രം തിരുത്തി എഴുതിയ ദ മാസ്റ്റർ ബ്രെയിൻ ആൻഡ് എഴുത്തിലും അഭിനയത്തിലും ഒരുപോലെ വിസ്മയം തീർക്കുന്ന ദ മൾട്ടി ടാലന്റഡ് ജീനിയസ് മുരളി ഗോപി സാറാണ്. അപ്പം ഈ OTT പ്ലാറ്റ്ഫോമുകളുടെ വരവുണ്ടല്ലോ സിനിമയുടെ കഥ വർഷലിനെ ഒരുപാട് ഇപ്പൊ മാറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു എഴുത്തുകാരൻ നിലയിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി എഴുതുന്നതും ആൻഡ് OTT സ്പേസിന് വേണ്ടി എഴുതുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉള്ളതായിട്ട് സാറിന് ഫീൽ ചെയ്തിട്ടുണ്ടോ?
7: അതിപ്പോ ഫോർമാറ്റിന്റെ ഇതിലിരിക്കുമ്പോ സീരീസ് എഴുതുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല ഒരു സിനിമ എഴുതുക എന്ന് പറയുന്നത്. ഒരു ഒരു OTT സീരീസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് കൈൻഡ് ഓഫ് റൈറ്റിംഗും ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്കിൽസും ആവശ്യമുള്ള ഒരു ഇതാണ്. അതിപ്പോ ഒരു ആഡ് ഫിലിംസ് ചെയ്തിട്ട് സിനിമ ചെയ്യുന്ന പോലത്തെ ഒരു ഡിഫറൻസ് അവിടെയും ഉണ്ട്. കാരണം ഫോർമാറ്റ്സ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആണ്. ഈവൻ ലെൻസിംഗിൽ വരെ ഡിഫറൻസ് വരും അവിടെ. അപ്പൊ അതിന്റെ വ്യത്യാസമുണ്ട്
6: തീർച്ചയായിട്ടും. ഓക്കെ സാർ, അപ്പോ തിരക്കഥ കൂടാതെ സിനിമയിലെ മറ്റ് പല മേഖലകളും സാർ ഇപ്പോ കയ്യിപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. അപ്പം ക്യാമറയ്ക്ക് പിന്നിലെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് മുരളി ഗോപി എന്ന സംവിധായകനെ മലയാളികൾക്ക് എന്ന് പ്രതീക്ഷിക്കാൻ പറ്റും?
7: സംവിധാനം ചെയ്യാനുള്ള ഓഫേഴ്സ് ഉണ്ട്. ഞാനിപ്പം എഴുത്തിന്റെയും അഭിനയത്തിന്റെയും കമ്മിറ്റ്മെന്റ്സിന്റെ ഇടയിലാണ്.
6: ഓക്കെ,
7: അപ്പൊ അത് കഴിഞ്ഞുണ്ടാവും പ്രതീക്ഷിക്കാം.
6: അത് കഴിഞ്ഞുണ്ടാവും ഉറപ്പായിട്ടും.
7: ഇല്ല, ഉറപ്പായിട്ടൊന്നും ഒന്നിനെ കുറിച്ചും പറയാൻ പറ്റില്ല. നമ്മൾ പ്രതീക്ഷിക്കാം എന്നേ പറയാൻ പറ്റും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
5: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ സെന്റർ ലോക്സ് ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോണ്ടാക്ട് 82 81 82 18 02. ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രേ വരും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
7: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 29 വരെ മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിൽ ഉള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടു 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
5: ലക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
6: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ദീപം.
1: Yes, once again we are back on the Thiruvanam special chat show with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ എന്തായാലും ഇന്ന് തിരുവോണം സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ തിയേറ്റേഴ്സിൽ കയ്യടികളുടെ ആരവങ്ങൾ തീർത്ത പ്രേക്ഷക സിരകളിൽ തീ പടർത്തുന്ന മാസ് ഡയലോഗുകൾ സമ്മാനിച്ച വാക്കുകളുടെ മാന്ത്രികൻ ആൻഡ് ചെയ്യുന്ന ഏത് റോളും തന്റേതായ സിഗ്നേച്ചർ നൽകി മലയാളി മനസ്സിൽ ഇടം നേടിയ മലയാളത്തിന്റെ സ്വന്തം മുരളി ഗോപി സാറാണ്. സാർ, അപ്പോ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് സമവാക്യങ്ങളെയും തിയേറ്റർ സങ്കല്പങ്ങളെയും ഒരുപോലെ മാറ്റിമറിച്ച ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു ബെഞ്ച് മാർക്ക് സിനിമയാണല്ലോ ലൂസിഫറും അതുപോലെ തന്നെ നമ്മുടെ ഇമ്പുരാൻ എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ലാലേട്ടന്റെ ആ ഒരു ഓർ തികച്ചും സങ്കീർണമായ പൊളിറ്റിക്കൽ മിത്തോളജിക്കൽ ലെയറുകളോട് ചേർത്ത് വെച്ച് സർ എഴുതിയ ആ ഒരു തിരക്കഥയും പിന്നെ ഒരു ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് പൃഥ്വിരാജ് അത് സ്ക്രീനിലേക്ക് ബ്രഹ്മാണ്ഡമായി പകർത്തിയ രീതിയും മലയാള സിനിമയിൽ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചതാണ്. സോ ഒരു പേപ്പറിൽ എഴുതി തുടങ്ങിയ ആ സങ്കല്പം മുതൽ ഇത്രയും വലിയൊരു ക്യാൻവാസിൽ അത് ചിത്രീകരിക്കപ്പെട്ട് തിയേറ്റേഴ്സിൽ വമ്പൻ ഫിനോമിനായിട്ട് മാറി മലയാള സിനിമാ ചരിത്രത്തിന്റെ ഭാഗമായതുവരെയുള്ള അതായത് ലൂസിഫർ ആൻഡ് എംപുരാൻ എക്സ്പീരിയൻസ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും മുരളിഗോപി എന്ന ക്രിയേറ്ററിന് നൽകിയ ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് എക്സ്പീരിയൻസ് എന്തൊക്കെയായിരുന്നു സാർ?
2: ബാക്കി ഏത് സിനിമയും പോലുള്ള എക്സ്പീരിയൻസ് ആണ് അതിനുള്ളത്. ഞാൻ എന്റെ എഴുത്ത് എന്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഷൂട്ടിംഗ് സമയത്തും ആ സമയത്ത് വരുന്ന ആക്ടിങ് ഓഫേഴ്സ് ഒന്നും വേണ്ടെന്ന് വെച്ചിട്ട് അതിന്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഏത് സിനിമയും പോലെ തന്നെയാണ് അത് രണ്ടും. അത് രണ്ടും അതേ എഫേർട്ട് എടുത്തിട്ടുള്ള രണ്ട് സിനിമ അതാണ്.
1: ഓക്കെ, ശരി. അപ്പൊ നമുക്ക് L3 അസ്രായേൽ എന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കും?
2: അസ്രായേൽ ഒരു നാച്ചുറൽ കൺക്ലൂഷൻ ആണ്. ആ മൂന്ന് പാർട്ട് ആയാലേ ആ ട്രിലജി ഫുൾ ആവും.
1: ഓക്കെ,
2: അപ്പൊ അത് അതിന്റെ അത് എന്നൊന്നും പറയാൻ പറ്റില്ല, അത് ഉണ്ടാവേണ്ടതാണ്.
1: ചിലപ്പം ലൂസിഫറും എംപുരാനും ഇറങ്ങിയപ്പോ നമുക്ക് അറിയാം പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് വലിയ വലിയ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. ഒരു പരിധി വരെ നമുക്ക് ആ എക്സ്പ്രഷനെ മീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നാണ് എന്റെ വിശ്വാസം. അപ്പോ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ അസ്രയിൽ ഇറങ്ങുമ്പോൾ അത്രത്തോളം വലിയൊരു എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്യേണ്ടത് ആക്ച്വലി ഒരു ചലഞ്ച് ആയിരിക്കത്തില്ലേ? ആൻഡ് എങ്ങനെയായിരിക്കും ആ ഒരു എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്യാൻ പോകുന്നത്?
2: എക്സ്പെക്ടേഷൻസിന് മുന്നിൽ വെച്ചിട്ടൊന്നും എഴുതാൻ പറ്റില്ല, ഒരു സിനിമയും ചെയ്യാനും പറ്റില്ല. എക്സ്പെക്ടേഷൻ മറന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി അത് മനസ്സിൽ എന്റെ മനസ്സിൽ ഫോം ചെയ്തിട്ടുള്ള സാധനമാണ് ട്രിലജി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മൂന്നാം ഭാഗം അത് എന്താണോ ഡിസർവ് ചെയ്യുന്നത് അത് തന്നെ ആയിരിക്കും ആ മൂന്നാം ഭാഗം. അല്ലാതെ അതിന് നമുക്ക് എക്സ്പെക്ടേഷൻസിനെ വെച്ച് അതിനെ കൂട്ടാനോ കുറയ്ക്കാനോ എന്താണ് അതിനെ കൂടുതൽ നന്നാക്കാം എന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല.
1: ഓക്കെ സാർ.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റാ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റാ ഷോറൂം സന്ദർശിക്കൂ.
4: ലെക്സൺ ടാറ്റാ മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
5: എത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന്
6: മാറാനായിട്ട്.

0: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻതുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
1: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
0: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: ഇത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന്
4: മാറാനായിട്ട്.
5: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
0: സംഗീതാസ്വാദകരുടെ ഹൃദയത്തിലേക്ക് ഒരു നീലനിലാവായി ഒഴുകിയെത്തി പ്രണയത്തിന്റെയും ആഘോഷത്തിന്റെയും ജീവതാളമായി മാറിയ

വ്യത്യസ്തമായ ആലാപന ശൈലിയിലൂടെയും തന്റേതായ മാന്ത്രിക സ്വരത്തിലൂടെയും നമ്മെ വിസ്മയിപ്പിക്കുന്ന ദി യൂത്ത് സെൻസേഷണൽ സിംഗർ കപിൽ കപിലൻ എത്തുന്നു പാട്ടുവിശേഷങ്ങളും ഓണവിശേഷങ്ങളുമായി ആസ്ട്രിയ FM 90.

0: കേൾക്കാം ചതയ ദിനത്തിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ RJ അനാമികയോടൊപ്പം.
1: എല്ലാവർക്കും ഹാപ്പി ഓണം, എല്ലാവരും സന്തോഷമായിട്ട് ഓണമൊക്കെ ആഘോഷിച്ച് അടിച്ചു പൊളിക്കും.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999, കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
5: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കയിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
6: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
7: Yes, once again we are back on the Honor Special Chat Show with me, RJ ശ്രീശാന്ത്, ഓണാശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Yes, അപ്പൊ എന്തായാലും തിരുവോണ ദിനത്തിൽ നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ലൂസിഫർ എന്ന ഒറ്റ സിനിമയിലൂടെ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രം തിരുത്തി എഴുതിയ ദ മാസ്റ്റർ ബ്രെയിൻ ആൻഡ് എഴുത്തിലും അഭിനയത്തിലും ഒരുപോലെ വിസ്മയം തീർക്കുന്ന ദ മൾട്ടി ടാലന്റഡ് ജീനിയസ് മുരളി ഗോപി സാറാണ്. നമ്മുടെ മലയാള സിനിമ മോളിവുഡ് ഇന്ന് എന്താണ് ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുകയാണ്, ചർച്ച ചെയ്യപ്പെടുകയാണ്. ഈ ഒരു വലിയ മാറ്റത്തെ, ഇൻഡസ്ട്രിയുടെ ഭാഗമായ ഒരാളെന്ന നിലയിൽ സാർ എങ്ങനെയാണ് ആക്ച്വലി നോക്കിക്കാണുന്നത്?
8: അതൊരു വലിയ വളരെ നല്ല കാര്യമാണ്. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുന്നത് പോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നു എന്നേ ഉള്ളൂ. അതിന് ലോക സിനിമയിൽ ഒരുപാട് ഭാഷകളിൽ വളരെ നല്ല സിനിമകൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ അത് കാണുന്നു, അവരിങ്ങോട്ട് നോക്കുമ്പോൾ ഇത് കാണുന്നു എന്നുള്ളതാണ്.
7: മറ്റൊരു കാര്യം, ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ പഴയ കാലത്തെ അപേക്ഷിച്ച് സിനിമകളിലേക്ക് വരാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പം കൂടുതലായി എന്ന് സാർ തോന്നുന്നുണ്ടോ?
8: ആ, ഒരുപാട് അവന്യൂസ് ഉണ്ടല്ലോ ഇപ്പൊ.
7: അതെ,
8: നല്ല കാര്യം.
7: ഓക്കെ, ശരി. അപ്പോ സാർ, എന്റെ പെട്ടെന്നുള്ള ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ഞാൻ ഒരു ചെറിയ റാപ്പിഡ് ഫയറിലേക്ക് പോകും, പെട്ടെന്ന് ഉത്തരം പറയാം. ഓക്കെ സാർ, അപ്പോ മുരളി ഗോപിയെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിച്ചാൽ എന്തായിരിക്കും? എനിക്ക് ഐശ്വര്യ അടിപൊളി. എഴുത്തോ അഭിനയമോ, ഇതിൽ രണ്ടിലൊന്ന് മാത്രം തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ സാർ ഏത് ചൂസ് ചെയ്യും?
8: എഴുത്തിനോടുള്ള അഭിനയം, അഭിനയത്തിനോടുള്ള എഴുത്തും.
7: അയ്യോ, അതൊരു വല്ലാത്ത ആൻസർ ആയിപ്പോയി. ശരി, അപ്പോ സ്വന്തം സിനിമകളിലെ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് ജീവിക്കാൻ അവസരം കിട്ടിയാൽ ജീവിതകാലം മുഴുവനാണ് ഏതായിരിക്കും തിരഞ്ഞെടുക്കുന്നത്?
8: ഒന്നും തിരഞ്ഞെടുക്കില്ല.
7: ഒന്നും തിരഞ്ഞെടുക്കില്ല? അയ്യോ, ഓക്കെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് കേട്ടോ.
2: ഓക്സിജനിൽ എന്താ?
3: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്രുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
4: നെക്സാ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
0: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: നിറപറയും നിലവിളക്കും പിന്നെ ഒരുപിടി തുമ്പപ്പൂക്കളും മനസ്സിൽ നിറയുന്ന ഗ്രഹാതുരതയും സമ്മാനിച്ച് മറ്റൊരു ഓണക്കാലം കൂടി. ഏവർക്കും ആശ്രയ FM 90 സ്നേഹം നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
6: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടായി
7: ഓക്സിജനിലേക്ക്?
6: ഓക്സിജനിൽ എന്താ?
8: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പേർട്ട്.
9: ഈ വർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
10: Yes, once again we are back on the Thiruvanam special chat show with me RJ Srishant on Ashraya FM 90 Nadinoppum Naattarkoppum. Appo endalum indha Thiruvanam special chat show il indha ennodoppum join cheyidirikkunnathu nammude theatersil kaiyadikalde aaravangal theertha prekshaka siragalil thee padarthun mass dialogue sammanicha vaakkalde mantrikan and cheyina eedha role thandeyathaya signature nalgi malayali manasil idam nediya malayalathinte sondam Murali Gopi sir aanu. Lucifer irangiya samayathe cinemayile oro cheriya scenilum valiya arthangal kandathi oru paadu ും അതുപോലെ ഡീ കോഡിംഗ് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ കണ്ട് ദൈവമേ ഞാനിതൊന്നും ഉദ്ദേശിച്ചിട്ട് പോലില്ലല്ലോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ച് ചിരിച്ചിട്ടുണ്ടോ?
11: ഡീ കോഡിംഗ് പ്രേക്ഷകരുടെ ഒരു മറ്റൊരു എൻജോയ്മെന്റിന്റെ രീതിയാണ്.
10: ഓക്കെ,
11: അതിനെ കുറിച്ച് ഞാൻ
10: ബോധവല്ല. ഓക്കെ ശരി, സ്വന്തം ജീവിതം ഒരു സിനിമയാക്കിയാൽ അതിനിടാൻ പോകുന്ന പേരെന്തായിരിക്കും? ഞാൻ നടിക്കല്ലേ. ഓക്കെ ശരി, അപ്പം സാറിന് ടൈം മെഷീൻ ലഭിച്ചാൽ ഭൂതകാലത്തിലേക്ക് പോയി എന്തെങ്കിലും മാറ്റി എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം
11: എന്തായിരിക്കും?
10: അത് അടിപൊളി അഡ്വൈസ് ആണ്. ശരി, ഓക്കെ. അപ്പൊ റീസെന്റ് കണ്ട് ഇഷ്ടപ്പെട്ട രണ്ട് മോളിവുഡ് മൂവീസ് ഏതാണ്?
11: രണ്ട്
10: മോളിവുഡ് മൂവീസ്
11: റീസെന്റ് കണ്ട മൂവീസ്?
10: അതെ,
11: എനിക്ക് ഈക്കോ ഇഷ്ടപ്പെട്ടതാണ്.
10: ഓക്കെ, അടിപൊളി.
11: പിന്നെ പിന്നെ പെട്ടെന്ന് വരുന്നില്ല. പുതിയ മൂവീസ് എല്ലാം ഇഷ്ടമാണ്.
10: എല്ലാം ഇഷ്ടമാണ്. ഓക്കെ ശരി, അപ്പൊ ലൈഫിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത ഒരേ ഒരു കാര്യം?
11: മൈ ആർട്ട്.
10: ഓക്കെ ശരി ശരി,
11: എന്റെ ബോക്സിൽ, എന്റെ ക്രിയേറ്റീവ്
10: ബോക്സ്, വർക്സിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യത്തില്ല. ഓക്കെ ശരി ശരി, അപ്പൊ എന്നാലും എന്റെ റാപ്പിഡ് ഫയർ അങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ കഴിഞ്ഞിരിക്കുകയാണ്.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൻ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സോണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ വമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൻ ടാറ്റ ഷോറൂമുകൾ.
4: ലെക്സൻ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
5: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുഡ് വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ആശ്രയ FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.
7: ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിലൂടെ ഒരു ജനതയെ മുഴുവൻ ആഴത്തിൽ ചിന്തിപ്പിച്ച എഴുത്തുകാരി. KGF എന്ന ഒറ്റ സിനിമയിലൂടെ റോക്കി ഭായിയെ പോലും ശബ്ദം കൊണ്ട് വിറപ്പിച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. 170-ൽ പരം സിനിമകളിലൂടെ മലയാള പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ദ വേഴ്സറ്റൈൽ ആക്ട്രസ് ലെനയെത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.
8: ആവശ്യത്തിലധികം സ്വർണം ഉണ്ടോ നിന്റെ അടുത്ത്?
9: ഈ ദേശത്തിന് എത്ര കടമുണ്ടെന്ന് പറയണം. തീർത്തുകളെ
8: വിലയ്ക്ക് വാങ്ങാൻ വന്നതോ വിരട്ടാനോ?
7: കേൾക്കാം ആവട്ടം ദിനത്തിൽ വൈകിട്ട് 4 മണി മുതൽ RJ ശ്രീശാന്തിനൊപ്പം.
10: ഹായ്, ഞാൻ ലെന. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: Yes, once again we are back on the Honor Special Chat Show with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും തിരുവോണ ദിനത്തിൽ നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ലൂസിഫർ എന്ന ഒറ്റ സിനിമയിലൂടെ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രം തിരുത്തി എഴുതിയ ദ മാസ്റ്റർ ബ്രെയിൻ ആൻഡ് എഴുത്തിലും അഭിനയത്തിലും ഒരുപോലെ വിസ്മയം തീർക്കുന്ന ദ മൾട്ടി ടാലന്റഡ് ജീനിയസ് മുരളി ഗോപി സാറാണ്. ശരി, അപ്പൊ സാർ, അപ്പൊ ഫൈനലി ഈ ഒരു സിനിമ മോഹവുമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് കൊടുക്കാൻ വരുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും സാർ?
1: പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഫോക്കസ്, ഡിസിപ്ലിൻ ആൻഡ് പാഷൻ,
0: അത്രയേ ഉള്ളൂ.
1: ഇത് മൂന്നും ഉണ്ടെങ്കിലാണ് ഏതിലും ഏത് മേഖലയിലും മുന്നേറാൻ സാധിക്കുക. ഇത് മൂന്നും ഉണ്ടായാലും നല്ലതാണ്.
0: ഓക്കെ സാർ, ശരി ശരി. അപ്പൊ എന്തായാലും സാർ, കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സ് ഇപ്പൊ ഒരുപാട് പേര് ഇപ്പം സാറിനെ ഇപ്പൊ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് കൊടുക്കാൻ വരുന്ന, അല്ലെങ്കിൽ അവരോട് എന്താണ് ആക്ച്വലി പറയാനുള്ളത്?
1: ആശയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഓണാശംസകൾ.
0: താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല സാറിനെ ഇപ്പോൾ ഒരു വ്യക്തിയോട് ഒരു അല്പനേരമെങ്കിലും സംസാരിക്കാൻ പറ്റുമെന്ന്.
1: താങ്ക് യു
0: സോ പ്രൗഡ് ആൻഡ് പ്രിവിലേജ്ഡ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ മുരളി ഗോപി സാറോട് സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഒരു നല്ല സെഷൻ ആയിരുന്നു. സോ എനിവി, സമയം 12 മണിയോട് അടുക്കാറായി. അപ്പൊ എനിക്കിതേ ഈ ഒരു ചാറ്റ് ഷോയിൽ നിന്ന് ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. ആൻഡ് നല്ല സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നത് എനിക്കറിയാം. അപ്പോൾ നല്ല തിരുവോണ സദ്യ കഴിച്ച് അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. ആൻഡ് വൺസ് അഗെയിൻ ആശ്രയ FM 90 എല്ലാ ശ്രോതാക്കൾക്കും ഒരു അടിപൊളി ഓണം വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ RJ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 29 വരെ മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
0: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, വെൽക്കം ടു തിരുവോണം സ്പെഷ്യൽ കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്നത്തെ കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് ആർ ജെ അനാമികയാണ് കേട്ടോ. അങ്ങനെ മലയാളികളുടെ മനസ്സിലേക്ക് ഓർമ്മകളുടെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഓണക്കാലം കൂടി എത്തിയിരിക്കുകയാണല്ലേ. കാത്തിരിപ്പുകൾക്കൊടുവിൽ ഒരു തിരുവോണം കൂടി വന്നെത്തുന്ന സമയത്ത് നാടും നഗരവും ഒരുപോലെ ആഹ്ലാദത്തിന്റെ നിറവിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അകലങ്ങളിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ പോലും സ്നേഹത്തോടെ ഓടിയെത്തുന്ന പഴയ ഓർമ്മകൾ ഒരുമിച്ചിരുന്ന് പങ്കുവയ്ക്കുന്ന അസുലഭ നിമിഷങ്ങളാണ് ഓരോ ഓണവും നമുക്ക് സമ്മാനിക്കുന്നത്. മുറ്റത്തെ ഊഞ്ഞാലും പുതുമണം മാറാത്ത ഓണക്കോടിയും ഇലയിട്ട് വിളമ്പുന്ന സദ്യയുടെ രുചിയുമെല്ലാം കാലം എത്ര മാറിയാലും നമ്മുടെ ഉള്ളിൽ മായാത്ത വസന്തം തീർക്കുന്ന ഒന്നാണല്ലേ. നാളുകൾക്ക് ശേഷം ലഭിക്കുന്ന ഈ ഒത്തുചേരലിന്റെ സന്തോഷത്തിലിരിക്കുന്ന ആശ്രയ FM 90 എല്ലാ ലിസണേഴ്സിനും ഹൃദയം നിറഞ്ഞ തിരുവോണദിന ആശംസകൾ നേരുകയാണ്. ഈ ഓണം എന്നത് സ്നേഹം പങ്കുവെക്കാനുള്ള ഒരു സമയം കൂടിയാണല്ലേ. അപ്പോൾ ഈ തിരുവോണ ദിനത്തിൽ ഇനി 2 മണിവരെ കാസറ്റ് കഫേയിലൂടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇഷ്ടത്തോടെ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സമയമാണ്. അതിനായിട്ട് കാസറ്റ് കഫേയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090-0474-291-9090. അതുപോലെ വാട്സപ്പിലൂടെയും ഇഷ്ടപ്പെട്ട പാട്ടുകൾ മെസ്സേജ് ആയിട്ടും ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490909 9562649090. ഓരോ ഓണക്കാലവും കടന്നു പോകുമ്പോഴും ചില പാട്ടുകൾ നമ്മുടെ മനസ്സിൽ എവിടെയോ കിടന്ന് അറിയാതെ മൂളി തുടങ്ങാറുണ്ട് അല്ലെ. ആ പാട്ടുകളില്ലാതെ മലയാളികൾക്ക് എന്ത് ഓണമാണുള്ളത്? ഇന്നത്തെ സ്പെഷ്യൽ കാസറ്റ് കഫേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അത്തരം ഒരു മനോഹരമായിട്ടുള്ള പാട്ടിലൂടെയാണ്. ഒരുപാട് ഓർമ്മകൾക്ക് മധുരം നൽകിയ 1975 റിലീസ് ആയിട്ടുള്ള തിരുവോണം എന്ന സിനിമയിലെ ഒരു പാട്ട്. ശ്രീകുമാരൻ തമ്പിയുടെ അനശ്വരമായിട്ടുള്ള വരികൾക്ക് MK അർജുനൻ മാസ്റ്റർ ഈണം നൽകി നമ്മുടെ ഗായിക വാണിയമ്മ പാടിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്. തിരുവോണ പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ എന്ന പാട്ടോടുകൂടി ഇന്നത്തെ തിരുവോണം സ്പെഷ്യൽ കാസറ്റ് കഫേ അങ്ങോട്ട് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
7: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
8: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റാ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും, പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ. അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
9: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
10: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ?
11: ഓക്സിജനിൽ എന്താ?
12: ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
13: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
14: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
15: വെൽക്കം ബാക്ക് ടു തിരുവോണം സ്പെഷ്യൽ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്നത്തെ ദിവസം കാസറ്റ് കഫേയിൽ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് RJ അനാമിക ആണ് കേട്ടോ. അപ്പോ ഈ തിരുവോണ ദിവസം ആദ്യത്തെ പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് ഫസ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
16: ഹലോ
15: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്?
16: നമസ്കാരം, ഇത് അമൃതയാണ്.
15: അമൃത, എവിടെ നിന്നാ വിളിക്കുന്നേ?
16: പുനലൂർ.
15: ഫസ്റ്റ് ഓഫ് ഓൾ അമൃത, ഹാപ്പി ഓണം.
16: ഹാപ്പി ഓണം, സെയിം ടു യു അനാമിക.
15: ഇന്ന് തിരുവോണമാണ്, എല്ലാവരും ആഘോഷ നിറവിൽ നിൽക്കുന്ന ഒരു സമയമാണല്ലോ, ഒരു സെലിബ്രേഷൻ മൂഡിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇന്ന് തിരുവോണമായിട്ട് എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള പരിപാടി?
16: പായസമൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ചട്ടവട്ടത്തിലൊക്കെ നിൽക്കുകയാണ്. കുറേയധികം കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മമാരെല്ലാരും കൂടെ ചേർത്ത്. ബാക്കി പായസം കാര്യങ്ങള്
15: റെഡി ആക്കുന്നുള്ളോ?
16: റെഡി ആവുന്നതേ ഉള്ളു, പായസമാണല്ലോ.
15: അതുകൊണ്ട് ചോദിച്ചതാ, ഉച്ചയായി അതുകൊണ്ട് ചോദിച്ചതാ.
16: ആണല്ലേ,
15: കറികളൊക്കെ റെഡിയാണ്?
16: കറികളൊക്കെ റെഡിയാണ്, പായസം മാത്രം ജസ്റ്റ്.
15: എങ്ങനെയാണ് അമൃതയുടെ വീട്ടിലെ തിരുവോണ ആഘോഷമൊക്കെ? കസിൻസ് ഒക്കെ വീട്ടിലേക്ക് വരാറുണ്ടോ?
16: കസിൻസ് ഞങ്ങളുടെ വീട്ടിലോട്ട് ഫസ്റ്റ് വരും, പിന്നെ ബാക്കി ഈവനിംഗ് ഒക്കെ ആകുമ്പോ ഞങ്ങൾ അങ്ങോട്ട് പോകും.
15: ഓക്കെ, അവിടെയാണ് ആഘോഷം അല്ലേ?
16: അവിടെയാണ് ആഘോഷം.
15: വീട്ടില് പൂക്കളൊക്കെ ഇട്ടോ?
16: വീട്ടില് ചെറിയ തരത്തിലുള്ള തട്ടിക്കുട്ടി ഒരു പൂക്കളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്.
15: ഓക്കെ, ആരായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഡിസൈൻ ഒക്കെ ആരാ സെലക്ട്
16: ചെയ്തത്?
15: ഓക്കെ, അതുകൊണ്ട് പിന്നെ അടിപൊളിയായിട്ട് നല്ല ഡിസൈനിലൊക്കെ ഇട്ടിട്ടുണ്ട്
16: എന്നൊക്കെ പറയാം.
15: അന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ?
16: വേണമെങ്കിൽ പറയാം, അതെ.
15: ഓക്കെ, ശരി. വീട്ടിലാരൊക്കെയുണ്ട്?
16: വീട്ടിലിപ്പോ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഒരു അനിയത്തിയുണ്ട്, ചേട്ടനുണ്ട്.
15: ഓക്കെ, എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുകയാണ്?
16: എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നു, എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നു.
15: അപ്പൊ ഈ ഒരു സമയത്ത് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാന്ന് വിചാരിച്ചു അല്ലേ?
16: അതെ അതെ, ഒരു നല്ലൊരു സോങ് വേണം ഓണത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. ആറാട്ട് മൂവിലെ താരൊഴിയും.
15: താരൊഴിയും എന്ന പാട്ട്, എന്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് ചോദിക്കാനായിട്ടുള്ള റീസൺ?
16: ഭയങ്കര ഒരു പ്ലസന്റ്, ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു പ്ലസന്റ് ഇത് കിട്ടും,
15: നമുക്കൊരു സമാധാനം കിട്ടും അല്ലേ?
16: സമാധാനം കിട്ടും, ആ ഒരു വൈബും കൂടെ സെറ്റ് ആവും. പായസത്തിന്റെ കൂടെ ഈ ഒരു പാട്ട് കൂടാകുമ്പോ,
15: ഓക്കെ, പായസത്തിന്റെ കൂടെ ഈ ഒരു പാട്ടും കൂടി ആകുമ്പോ ഡബിൾ ഹാപ്പി.
16: ഡബിൾ ഹാപ്പിയാണ്. അതെ.
15: ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
16: ഡെഡിക്കേഷൻ ഞങ്ങളുടെ ഫാമിലിക്ക്, എല്ലാവർക്കും,
15: ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് വെച്ചു തരാട്ടോ.
16: അതെ അതെ, അപ്പൊ എല്ലാവർക്കും, അവിടെയുള്ള ആശ്രയ ഫാമിലിയുള്ള എല്ലാവർക്കും ഞങ്ങളുടെയും ഓണാശംസകൾ.
15: ഓക്കെ, തിരിച്ചും ഞങ്ങളുടെ എല്ലാ ക്രൂ മെമ്പേഴ്സിനെ വക ഒരു അടിപൊളി ഹാപ്പി ഓണം. അടിപൊളി
16: സൂപ്പറാണ് കേട്ടോ.
15: എന്തോ
16: അനാമികയുടെ പ്രസന്റേഷൻ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്.
15: അയ്യോ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. എന്തായാലും തിരുവോണ ദിനത്തിൽ തന്നെ ഇത്രയും നല്ലൊരു കാര്യം കേൾക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം.
16: തീർച്ചയായിട്ടും, ഞങ്ങൾക്ക് അനാമികയുടെ സംസാരിക്കാൻ ആ ഒരു സ്പേസ് കിട്ടിയതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും വൺസ് അഗൈൻ ഒന്നുകൂടി ആശംസകൾ പറയുകയാണ്.
15: ഓക്കെ, അപ്പൊ അമൃത വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അമൃതയായിരുന്നു. അമൃതയൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ ഓണമൊക്കെ ആഘോഷിച്ച് നിൽക്കുന്ന ആ ഒരു സെലിബ്രേഷൻ മൂഡിൽ നിൽക്കുന്ന ഒരു സമയമാണ്. എന്തായാലും അമൃത നമ്മളോട് ചോദിച്ചിരിക്കുന്ന പാട്ട് ആറാട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ഹരിശങ്കറും പൂർണ്ണശ്രീ ഹരിദാസും ചേർന്ന് പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള താരൊഴിയും എന്ന പാട്ടാണ്. ഈ പാട്ടിന് വേണ്ടി മനോഹരമായിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് ദ വൺ ആൻഡ് ഓൺലി രാഹുൽ രാജാണ് കേട്ടോ. വരികൾ എഴുതിയിട്ടുള്ളത് നികേഷ് ആണ്. എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മുടെ അമൃതയ്ക്ക് വേണ്ടിയിട്ടും അമൃതയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. സോ ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് അനാമിക, ഞാൻ മുളങ്കടക്കത്ത് നിന്നും ഷീജ. എല്ലാവർക്കും തിരുവോണദിന ആശംസകൾ നേരുന്നു. ഓണമായതുകൊണ്ട് തന്നെ ഒരു ഓണപ്പാട്ട് തന്നെ ചോദിക്കാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. പറ നിറയെ പൊന്നളക്കും എന്ന സോങ് വെച്ചു തരാമോ? പിന്നെ അനാമികയുടെ അവതരണം സൂപ്പർ. ഈ പാട്ട് ഞാൻ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷീജ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ചേച്ചി ഒരുപാട് സന്തോഷം, താങ്ക് യു സോ മച്ച്. ഷിജ ചേച്ചിയുടെ ഫാമിലിക്കും നല്ലൊരു അടിപൊളി ഓണം വിഷയാണ്. ആ ഒരു ഓണത്തിന്റെ വൈബിൽ, ആഘോഷത്തിന്റെ വൈബിൽ നിൽക്കുന്ന ഒരു സമയമാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഷിജ ചേച്ചി ചോദിച്ചിട്ടുള്ള ഈ ഒരു പാട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ. ഗിരീഷ് പുത്തൻചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. അപ്പോ തീർച്ചയായിട്ടും ഷീജി ചേച്ചിക്ക് വേണ്ടിയിട്ടും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇഷ്ടത്തോടെ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം ആറാട്ട് എന്ന സിനിമയിലെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ സർജിക്കൽസ് ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര് ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലയാജ് ഓംബ്രേ വെറും 3999,
5: ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999, കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
6: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
2: ഇത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന്
7: മാറാനായിട്ട്
8: വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
9: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
1: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
0: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
1: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
0: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
0: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: 25 നമുക്ക് അടിച്ചാലോ? 100 ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
4: എന്ത് പറ്റി?
3: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
2: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
7: ഓക്സിജനിൽ എന്താ?
8: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറുമായി ഓക്സിജനിൽ 5 ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
0: ഈവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
9: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
10: ഇഷ്ടംപോലെ പാട്ട് ഇന്നത്തെ ദിവസം കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് RJ അനാമിക ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു തിരുവോണ ദിവസം ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
11: ഹലോ
10: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ?
11: നന്ദനയാണ്.
10: നന്ദന, എവിടെ നിന്നാ വിളിക്കുന്നേ?
11: ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വിളിക്കുന്നത്.
10: ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നന്ദന, ഹാപ്പി ഓണം.
11: ഹാപ്പി ഓണം ചേച്ചി.
10: എന്തൊക്കെയാണ് ഓണം ഒക്കെ ആയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള പരിപാടീസ്?
11: വീട്ടില് സദ്യ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ പരിപാടിയൊക്കെ ആയിട്ട് ഹെൽപ്പിങ്ങും അങ്ങനെ കാര്യങ്ങളായിട്ട് പോവാണ്.
10: ഓക്കെ, സദ്യ റെഡി ആയില്ലേ?
11: ആയിക്കൊണ്ടിരിക്കുകയാണ്,
10: കാരണം ഉച്ചയായല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
11: എല്ലാം ഏകദേശം ആയിട്ടുണ്ട്. ചെറിയ ചെറിയ തട്ടിക്കൂട്ടുകളൊക്കെ.
10: ഓക്കെ, നന്ദനയുടെ വക എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി എന്തെങ്കിലും ഉണ്ടോ?
11: റെസിപ്പി ഒന്നും ഇല്ല, ഞാൻ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും.
10: ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
11: ഞാൻ, അമ്മ, ചേച്ചി, പിന്നെ ഗ്രാൻഡ് പാരന്റ്സും ഉണ്ട്. ഓണമല്ലേ, ഞങ്ങൾ എല്ലാരും ഒരുമിച്ചുണ്ട് ഇവിടെ.
10: ഓക്കെ, വേറെ കസിൻസ് ഒക്കെ വരുന്നുണ്ടോ വീട്ടിലേക്കൊക്കെ?
11: ആ, എന്റെ ബ്രദറും വരുന്നുണ്ട്. അളത്തിയിട്ടില്ല, 3 സമയമാകുമ്പോ വരും.
10: ഓക്കെ, ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോ എല്ലാവരും എത്തും അല്ലേ?
11: അതെ അതെ.
10: ഈ ട്രിവാൻഡ്രം ജില്ലയെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഓണാഘോഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയാണെന്ന് പറയാറുണ്ട്. ഒരുപാട് ആഘോഷങ്ങളൊക്കെ നടക്കുന്ന തലസ്ഥാന നഗരിയാണ് ട്രിവാൻഡ്രം എന്ന് കേട്ടിട്ടുണ്ട്. സോ അവിടെ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള തിരുവോണം സ്പെഷ്യൽ ആയിട്ടുള്ള പരിപാടീസ്, പ്രോഗ്രാംസ് എന്തൊക്കെയാണ്?
11: ഇവിടെ നിശാഗന്ധിയിലൊക്കെ ഓണം പ്രോഗ്രാംസ് ഒരുപാട് നടക്കുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് സദ്യ തന്നെയാണല്ലോ, എല്ലാവർക്കും അറിയാലോ. ട്രിവാൻഡ്രം സദ്യ കുറച്ച് സ്പെഷ്യൽ ആണ്.
10: വ്യത്യസ്തമായിട്ടുള്ളത്. ഓക്കെ, ഇപ്പോ നന്ദനെ സംബന്ധിച്ചിടത്തോളം ഈ ഓണം മെമ്മറി എന്തെങ്കിലും ഉണ്ടോ? കുട്ടിക്കാലത്തെ എന്തെങ്കിലും സ്വീറ്റ് ആയിട്ടുള്ള മെമ്മറീസ് ഒക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടോ?
11: മെമ്മറീസ് എന്ന് പറയുകയാണെങ്കിൽ, എന്റെ അച്ഛന്റെ വീട്ടിൽ പോകുമായിരുന്നു ആ സമയത്ത്. വെക്കേഷൻ സമയമാണ്, ഞാൻ കുറച്ച് ഫ്രീ ആവുന്ന ഒരു സമയം. അതുപോലെ ട്യൂഷൻ അല്ലെങ്കിൽ സ്കൂൾ എന്നുള്ള രീതിയിൽ ഭയങ്കര ബിസി ആയിരിക്കും. ആ സമയത്താകുമ്പോ അച്ഛന്റെ വീട്ടിൽ പോവും. നാട്ടിൽ പോയി ഊഞ്ഞാല് കെട്ടുക, അത്തപ്പൂ ഇടുക, അപ്പുറത്തെ വീട്ടിൽ നിന്ന് പൂ കളക്ട് ചെയ്ത് അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല, സമയമില്ലാത്തതിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്.
10: എല്ലാരും തിരക്കിലായതുകൊണ്ട് തന്നെ അതിനുള്ള സമയം കണ്ടെത്താറില്ല അല്ലേ?
11: അതെ അതെ അതെ.
10: ഓക്കെ, അപ്പൊ നന്ദന, ഇനി ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് വിളിച്ചതല്ലേ?
11: അതെ.
10: കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാ കേൾക്കണ്ടേ?
11: എനിക്ക് NG ശ്രീകുമാറും സുജാതയും പാടിയിട്ടുള്ള നാടോടിപ്പൂന്തിങ്ങൾ, അത് വെച്ചാൽ എനിക്ക് വളരെ ഇഷ്ടമാണ് ആ പാട്ട്.
10: ഇഷ്ടമാണ്. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
11: ഡെഡിക്കേഷൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് റഗീന.
10: ഓക്കെ, റഗീനയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണല്ലേ?
11: അതെ അതെ.
10: ഓക്കെ, എന്തായാലും ഈ ഒരു പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
11: ഓക്കെ, താങ്ക് യു.
10: ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് നന്ദനയാണ്. നന്ദന ചോദിച്ചിരിക്കുന്ന പാട്ട് ഉസ്താദ് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ MG ശ്രീകുമാറും സുജാത മോഹനും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ട്രാക്ക് ആണ് കേട്ടോ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. പൊതുവെ നമ്മൾ ഈ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ടുകളിൽ തീർച്ചയായിട്ടും വരുന്ന ഒരു പാട്ട് കൂടിയാണല്ലേ. കാരണം ഈ ഒരു പാട്ട് കാണാനായിട്ടും വിഷ്വലി ഭയങ്കര രസമാണ്, അതുപോലെ കേൾക്കാനായിട്ടും. പ്രത്യേകിച്ച് ഇവരുടെ വോയിസും കൂടി വരുമ്പോ, MG ശ്രീകുമാറിന്റെയും സുജാതയുടെയും വോയിസ് കൂടി വരുമ്പോ ആ ഒരു പാട്ടിന്റെ ബ്യൂട്ടി ഒരു പൊടിക്ക് കൂടി എന്ന് പറയാല്ലേ. എന്തായാലും നന്ദനയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള റഗീനയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, ഞാൻ അനന്ത പത്മനാഭൻ മുണ്ടക്കൽ നിന്നാണ്. പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഓണാശംസകൾ. ബോംബെ March 12 എന്ന മൂവിയിലെ ഓണവേൽ എന്ന ഓണപ്പാട്ട് പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അനന്ത പത്മനാഭൻ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. കുറച്ച് ഗംഭീരമുള്ള പേരാണെന്ന് തോന്നുന്നു. എന്തായാലും ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ബോംബെ March 12 എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ MG ശ്രീകുമാർ തകർത്ത് പാടിയിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ ഓണപ്പാട്ടാണ്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് അഫ്സൽ യൂസഫ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ അനന്ത പത്മനാഭൻ ചേട്ടന് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ലൈവായിട്ട് കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. അതുപോലെ വാട്സപ്പിലൂടെയും ഇഷ്ടപ്പെട്ട പാട്ടുകൾ മെസ്സേജ് ആയിട്ടും ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490906. 9526649090. അപ്പൊ കേൾക്കാം ബോംബെ March 12 എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ MG ശ്രീകുമാർ തകർത്ത് പാടിയിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര. രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻതുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
4: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി. ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
5: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
4: ഒള്ളാ അറിഞ്ഞോന്നോ, നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
5: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
4: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
5: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
4: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
5: അയ്യോ അത് ശരിയാ.
4: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
6: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 29 വരെ മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, AC തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
3: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026 ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
1: ലക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടാ ഈ ഓട്ടം?
4: ഓക്സിജനിലേക്ക്.
3: ഓക്സിജനിൽ എന്താ?
5: ഓണത്തിന്റെ യഥാർത്ഥ വിക്രമമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പേർട്ട്.
6: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
7: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
8: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
9: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
10: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
0: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
11: നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം
12: ആശ്രയ FM 90. ഇനി ആകാശവാണി വാർത്തകൾ.

0: എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗത്തിന്റെ തിരുവോണാശംസകൾ. പ്രധാന വാർത്തകൾ. നന്മയുടെയും സമൃദ്ധിയുടെയും കാഴ്ചകളുമായി ഇന്ന് തിരുവോണം. പൂക്കളവും ഓണക്കോടിയും സദ്യവട്ടങ്ങളുമായി തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. ടൊറന്റോയിൽ നടക്കുന്ന പ്രഥമ സാമ്പത്തിക ധനകാര്യ ചർച്ചയിൽ പങ്കെടുക്കാനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിലെത്തി. അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായി മാറിയ ഈ ശ്രം പോർട്ടൽ ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. ഇന്ത്യക്കെതിരായ 2 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. നന്മയുടെയും സമൃദ്ധിയുടെയും കാഴ്ചകളുമായി ഇന്ന് പൊൻതിരുവോണം. തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. പൂക്കളവും ഓണക്കോടിയും തിരുവോണ സദ്യയും ഓണക്കളികളുമായി സംസ്ഥാനത്തുടനീളം വിപുലമായ ആഘോഷ പരിപാടികളാണ് പുരോഗമിക്കുന്നത്. പ്രവാസികളും അന്യസംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരും കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാനെത്തി. തിരുവോണദിനമായ ഇന്ന് കണ്ണനെ കാണാൻ ഗുരുവായൂരിൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുലർച്ചെ 4 ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പിച്ചു. മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. നാനാത്വത്തിൽ ഏകത്വത്തെയും സാഹോദര്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഉത്സവമാണ് ഓണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഓണമാഹാത്മ്യത്തിലൂടെ സമൂഹത്തിൽ സൌഹാർദ്ദവും ഐക്യവും പ്രതീക്ഷയും ശക്തമാകട്ടെയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആശംസിച്ചു. സന്തോഷത്തിന്റെയും ഒത്തൊരുമയുടെയും സമൃദ്ധിയുടെയും മനോഭാവത്തിന് ഓണം കൂടുതൽ ശക്തി പകരട്ടെയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സന്തോഷകരമായ ഈ അവസരം എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനവും സമൃദ്ധിയും ക്ഷേമവും നിറയ്ക്കട്ടെയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശംസിച്ചു. തൃക്കാക്കര തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ 10 ദിവസമായി നടക്കുന്ന തിരുവോണ മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ഇന്ന് സമാപിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹിമ.
1: രാവിലെ സോപാന സംഗീതത്തോടെയാണ് തിരുവോണ ആഘോഷങ്ങൾക്ക് തുടക്കമായത്. പാചക വിദഗ്ധൻ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ തിരുവോണ സദ്യ പുരോഗമിക്കുകയാണ്. വൈകുന്നേരം 4:30 കൊടിയിറക്കലും തിരുവാറാട്ടും ഭക്തിഗാനമേളകളും

0: നടക്കും. വൈകിട്ട് 6 9 ആനകളുടെ അകമ്പടിയോടെ ആറാട്ട് എഴുന്നള്ളിപ്പ് നടക്കും. രാത്രി 11 ആറാട്ട് എഴുന്നള്ളിപ്പ് എതിരേൽപ്പ് നടക്കും. വർണ്ണാഭമായ ആകാശ വിസ്മയ കാഴ്ചയോടെ ഉത്സവം കൊടിയിറങ്ങും.
1: സമൃദ്ധമായ ഗതകാലത്തെ ഓർത്തെടുത്തുകൊണ്ട് മലബാറിൽ ഐക്യത്തോടെ ഓണം ആഘോഷിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രം തുടങ്ങി കണ്ണൂർ ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം, തളിക്ഷേത്രം എന്നിവിടങ്ങളിലും, കാസർഗോഡ് ജില്ലയിലെ മധൂർ സിദ്ധിവിനായക ക്ഷേത്രം, വയനാട് സുൽത്താൻ ബത്തേരി ഗണപതി ക്ഷേത്രം, മാനന്തവാടി വടേരി ക്ഷേത്രം എന്നിവിടങ്ങളിലും നിരവധി പേർ തൊഴാനായി എത്തി. ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ഓണപ്പൂക്കള മത്സരവും സംഘടിപ്പിച്ചിരുന്നു. മാവേലി വീടുകൾ സന്ദർശിക്കുന്ന ചടങ്ങും പലയിടത്തുമുണ്ടായിരുന്നു. കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് ഓണസദ്യ കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് എല്ലായിടത്തും.
1: മലയാളികൾ തിരുവോണ ദിനം സദ്യ ഉണ്ട് ഓണം ആഘോഷിക്കുമ്പോൾ പൂർവികർ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി തിരുവോണ നാളിൽ കാലങ്ങളായി ഉണ്ണാവൃതം അനുഷ്ഠിക്കുകയാണ് ആറന്മുളയിലെ 3 ഇല്ലങ്ങളിലെ കാരണവന്മാർ. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ വകയുള്ള പാടശേഖരങ്ങളുടെ ജന്മിമാരായിരുന്ന കണ്ണങ്ങാട്ട് മഠത്തിലെ കാരണവന്മാരാണ് ഓണമുണ്ണാവൃതം അനുഷ്ഠിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പാടങ്ങളിൽ നിന്ന് ദരിദ്രർക്ക് നെല്ലളന്നു കൊടുത്തിരുന്ന ചോദ്യളവ് ചടങ്ങ് നടന്നിരുന്ന കാലത്ത് മഴ കാരണം ചോദ്യളവ് നിർത്തിയെന്നും ഇതറിയാതെ ഓണമുണ്ണാൻ ഒരു ദിനം മുഴുവൻ പുറത്തു കാത്തുനിന്ന നെല്ല് വാങ്ങാൻ വന്ന പ്രായമായ സ്ത്രീ അവിടെ തന്നെ വീണു മരിച്ചുവെന്നും ഇതോടെ കണ്ണങ്കാട്ടു മഠത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടായെന്നുമാണ് പറയപ്പെടുന്നത്. ഇതിന് പ്രതിവിധിയായാണ് ക്ഷേത്രത്തിൽ അത്താഴപൂജ കഴിയും വരെ ഇവർ ജലപാനം കഴിക്കാതെ പ്രായശ്ചിത്തം നടത്തിവരുന്നു.
1: സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് പുനർനാമകരണം ചെയ്ത് വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കിയ ബില്ലിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതോടെയാണ് സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് ഔദ്യോഗികമായി നിലവിൽ വന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137 പതിപ്പ് ഈ മാസം 30. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
1: ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. 2026 ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരായുവ ഭാരതാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യമെമ്പാടും ഓരോ ജില്ലയിലെ 2 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും. കായികം, യുവനേതൃത്വം, ഫിറ്റ്നസ്, രാഷ്ട്രനിർമ്മാണം ഉൾപ്പെടെ യുവതയുടെ കായിക അഭിലാഷങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. ന്യൂഡൽഹിയിൽ നടന്ന 53rd പ്രഗതി യോഗത്തിൽ 30,000 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവലോകനം ചെയ്തു. സുപ്രധാന ഗതാഗത അടിസ്ഥാന സൌകര്യ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ വിവിധ സേവനങ്ങൾക്കായി പൊതുവായ യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കുന്നതിനുള്ള സാധ്യതകൾ ആരായാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. പദ്ധതികളുടെ നിർവഹണത്തിൽ വേഗതയ്ക്കൊപ്പം ഗുണനിലവാരത്തിനും ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. രാജ്യത്തെ അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന നാഴികക്കല്ലായി മാറിയ ഈ ശ്രം പോർട്ടൽ ഇന്ന് 5 പൂർത്തിയാക്കുന്നു. ഒരു റിപ്പോർട്ട്.
5: തൊഴിൽ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ 2021 ആരംഭിച്ച ഈ പോർട്ടൽ അസംഘടിത തൊഴിലാളികളുടെ ആധാർ അധിഷ്ഠിത ദേശീയ ഡാറ്റാബേസ് സൃഷ്ടിക്കുകയും ഒരു സവിശേഷ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പർ നൽകുകയും ചെയ്യുന്നു. 32 കോടിയോളം രജിസ്ട്രേഷനുകൾ പൂർത്തിയാക്കിയ പോർട്ടൽ ക്ഷേമ പദ്ധതികൾ, തൊഴിലവസരങ്ങൾ, നൈപുണ്യ വികസനം, അപ്രന്റീസ്ഷിപ്പുകൾ, പെൻഷൻ സേവനങ്ങൾ എന്നിവയിലേക്ക് പ്രവേശനം നൽകുന്ന ഏകീകൃത പ്ലാറ്റ്ഫോമായി വികസിച്ചു. ആനുകൂല്യങ്ങളുടെ വിതരണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പോർട്ടൽ 15 സാമൂഹിക സുരക്ഷാ ക്ഷേമ പദ്ധതികളെ സമന്വയിപ്പിക്കുന്നു. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന, ഒരു രാജ്യം ഒരു റേഷൻ കാർഡ്, പ്രധാനമന്ത്രി ആവാസ് യോജന അടക്കമുള്ള പദ്ധതികൾ ഇതിന്റെ ഭാഗമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 4 സന്ദർശനത്തിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിലെത്തി. ടൊറന്റോ പിയേഴ്സൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യയുടെ കോൺസൽ ജനറൽ മഹാവീർ സിംഗ്വി ശ്രീമതി നിർമ്മലാ സീതാരാമനെ സ്വീകരിച്ചു. പ്രഥമ ഇന്ത്യ കാനഡ സാമ്പത്തിക ധനകാര്യ ചർച്ചയിൽ കേന്ദ്ര ധനമന്ത്രി പങ്കെടുക്കും. ഇരു രാജ്യങ്ങളുടെയും ഉത്തമ താൽപര്യങ്ങൾ കണക്കിലെടുത്ത് അതിർത്തി തർക്കത്തിന് രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരാൻ ഇന്ത്യയും ചൈനയും തീരുമാനിച്ചു. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം സംബന്ധിച്ച പ്രത്യേക പ്രതിനിധിതല ചർച്ചകളുടെ ഭാഗമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ബെയ്ജിംഗിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ഇന്ത്യ ചൈന അതിർത്തിയിൽ സമാധാനവും ശാന്തിയും നിലനിർത്തേണ്ടത് ഉഭയകക്ഷി ബന്ധങ്ങളുടെ വികസനത്തിനും പുരോഗതിക്കും അനിവാര്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വ്യക്തമാക്കി. രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 503 ലങ്കയുടെ ആദ്യ ഇന്നിംഗ്സ് 290 അവസാനിച്ചു. ഇതോടെ ഇന്ത്യ 213 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടി. രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 98 റൺ എന്ന നിലയിലാണ്. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ഗ്രാൻഡ് ചെസ് ടൂർ ഫൈനലിൽ പ്രവേശിച്ചു. കലാശപ്പോരാട്ടത്തിൽ അമേരിക്കയുടെ ഫാബിയാനോ കരുവാനയാണ് പ്രജ്ഞാനന്ദയുടെ എതിരാളി. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ശ്രീനാരായണ ഗുരുദേവന്റെ 172 ജയന്തി ആഘോഷങ്ങൾക്ക് ജന്മസ്ഥലമായ ചെമ്പഴന്തിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇന്ന് രാവിലെ കൊടിയേറിയതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. നന്മയുടെയും സമൃദ്ധിയുടെയും കാഴ്ചകളുമായി ഇന്ന് തിരുവോണം. പൂക്കളവും ഓണക്കോടിയും സദ്യവട്ടങ്ങളുമായി തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. ടൊറന്റോയിൽ നടക്കുന്ന പ്രഥമ സാമ്പത്തിക ധനകാര്യ ചർച്ചയിൽ പങ്കെടുക്കാനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിലെത്തി. അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായി മാറിയ ഈ ശ്രം പോർട്ടൽ ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിൻ കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വെൽക്കം ബാക്ക് ടു തിരുവോണം സ്പെഷ്യൽ കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് ആർ ജെ അനാമികയാണോട്. അപ്പൊ കാസറ്റ് കഫേയിലൂടെ ആൾക്കാർ ചോദിക്കുന്ന ഇഷ്ടപ്പെട്ട പാട്ടുകൾ, അവരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കാളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ.
3: ഹലോ.
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ഇത് ആരാ സംസാരിക്കുന്നേ?
3: ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഞാൻ മാങ്ങാനത്ത് നിന്ന് ബിനു ആണ്.
2: മാങ്ങാനം, ഈ സ്ഥലം എവിടെയാ?
3: കോട്ടയം.
2: കോട്ടയം, ഓക്കെ. കോട്ടയം ജില്ലയിൽ നിന്നാണെന്ന് തോന്നുന്നു കോള് വന്നിട്ടുള്ളത് അല്ലേ? ഇന്നത്തെ കാസറ്റ് കഫേയിലൂടെ എനിക്ക് തോന്നുന്നു കുറെ അധികം ജില്ലകളിൽ നിന്നുള്ള കോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ പേരെന്താണ്?
3: പേര് ബിനു.
2: ഓക്കെ, ബിനു ചേച്ചി ആദ്യമായിട്ടാണല്ലേ വിളിക്കുന്നേ?
3: അതെ അതെ.
2: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: വീട്ടിൽ അമ്മയുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, രണ്ട് മക്കളുണ്ട്.
2: ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കാണോ?
3: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
2: ഇന്ന് തിരുവോണമാണ്. തിരുവോണമായിട്ട് എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികളൊക്കെ വീട്ടില്?
3: ഇന്ന് ഓണ സദ്യ ഉണ്ട്, പിന്നെ ഇവിടെ പരിപാടിയൊക്കെ ഉണ്ട്, ഓണാഘോഷ പരിപാടിയൊക്കെ ഉണ്ട്, അതിലൊക്കെ പങ്കെടുക്കണം.
2: പങ്കെടുക്കണം. ഓക്കെ, ഉച്ചക്കത്തെ സദ്യയൊക്കെ റെഡിയായോ?
3: റെഡിയായി.
2: എന്താണ് കോട്ടയത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള സദ്യകളിൽ വരുന്ന ഐറ്റംസ് ഒക്കെ? എല്ലാം ഉണ്ട്. ഓക്കെ, ഇനി ഫുഡ് കഴിക്കാനായിട്ടുള്ള സമയം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ?
3: അതെ അതെ അതെ.
2: ഓക്കെ,
3: സന്തോഷത്തോടെ ഇരിക്കുന്നു.
2: സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, അപ്പൊ ചേച്ചി ഇന്ന് ഏത് പാട്ടൊക്കെ കേൾക്കണ്ടേ?
3: എനിക്ക് തിരുവാവനിരാവെന്നുള്ള പാട്ടില്ലേ?
2: ഓക്കെ, ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന സിനിമയ്ക്കകത്ത പാട്ടല്ലേ? ഓക്കെ, എനിക്ക് തോന്നുന്നു ഓരോ ഓണക്കാലത്തും ആൾക്കാര് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു പാട്ടാണ് ഈ ഒരു പാട്ടെന്ന് പറയുന്നത് അല്ലെ? കൂടുതൽ ഈ പ്രവാസികൾക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടാണെന്ന്
3: തോന്നുന്നു.
2: ഡെഡിക്കേഷൻ ഉണ്ടോ?
3: ഇല്ല ഇല്ല,
2: ഡെഡിക്കേഷൻ ഒന്നും ഇല്ല, ജസ്റ്റ് പാട്ട് കേട്ടാ മതി അല്ലേ? ഓക്കെ, അപ്പൊ ചേച്ചി വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ, വീണ്ടും വിളിക്കുക. സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ബിനു ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് നമ്മുടെ ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന സിനിമയ്ക്ക് വേണ്ടി ഉണ്ണിമേനോനും സിതാരയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. മനു മഞ്ജിത്തിന്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ ഈണം നൽകിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഓണക്കാലത്തും ഏത് വർഷമായിക്കോട്ടെ, ഓരോ വർഷവും നമ്മൾ റിപ്പീറ്റ് അടിച്ച് കേൾക്കുന്ന ഓണപ്പാട്ടുകളിൽ തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് വരാറുണ്ടല്ലേ. കൂടുതലും പ്രവാസികൾക്കൊക്കെ ഒരുപാട് കണക്ട് ആവുന്ന ഒരു സിനിമ കൂടിയാണ്. ആ സിനിമയിൽ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് നമ്മുടെ ബിനു ചേച്ചിക്ക് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോ ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹലോ അനാമിക ചേച്ചി, ഞാൻ കൊല്ലത്ത് നിന്നും മഞ്ചരിയാണ്. ചേച്ചിക്കും എല്ലാവർക്കും എന്റെ ഹാപ്പി ഓണം. എനിക്ക് പൂവിളി പൂവിളി പൊന്നോണമായി എന്ന സോങ് വെച്ചു തരാമോ? അത് ഞാൻ റേഡിയോയിലെ എല്ലാവർക്കും പിന്നെ എന്റെ ഫാമിലിക്കും മറ്റെല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് മഞ്ജരി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മഞ്ജരിക്കും മഞ്ജരിയുടെ ഫാമിലിക്കും നല്ലൊരു ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു ഓണം വിഷയമാണ് കേട്ടോ. മഞ്ജരി ചോദിച്ചിരിക്കുന്ന പാട്ട് നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ഓരോ ഓണക്കാലത്തും നമ്മൾ റിപ്പീറ്റ് അടിച്ച് കേൾക്കുന്ന പാട്ടുകളിൽ ഒരു പാട്ട് കൂടിയാണ് ഈ ഒരു പൂവിളി പൂവിളി പൊന്നോണമായി എന്ന പാട്ടല്ലേ. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ വിഷുക്കണി എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സലിൽ ചൗധരി ഈണം നൽകി ദാസേട്ടൻ പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. ഓണത്തെ വരവേൽക്കാനായിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പാട്ട് മലയാള സിനിമയിലുണ്ടോ എന്ന് സംശയമാണ് കേട്ടോ. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ മഞ്ചരിക്ക് വേണ്ടിയിട്ടും മഞ്ചരിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും കാസറ്റ് കഫേ കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിന് വേണ്ടിയിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇഷ്ടത്തോടെ ഡെഡിക്കേറ്റ് ചെയ്യാനായുള്ള സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം. അനാമിക ഈ ഒരു പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലൈവിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474-291-9090 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം വിഷുക്കണി എന്ന സിനിമയ്ക്ക് വേണ്ടി ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: ഋഷികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
7: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റാ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും, പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റാ ഷോറൂം സന്ദർശിക്കൂ.
8: ലെക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
9: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
10: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടാ ഓട്ടം?
11: ഓക്സിജനിലേക്ക്.
10: ഓക്സിജനിൽ എന്താ?
12: ഓണത്തിന്റെ യഥാർത്ഥ വിക്രവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന, ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പേർട്ട്.
13: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
14: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
15: 2024 ഭരതനാട്യം മൂവിയിലൂടെ ഹിറ്റായി മാറിയ ക്യാരക്ടേഴ്സ് അജയ് ഘോഷിനെയും അരുൺ ഘോഷിനെയും ആർക്കും മറക്കാൻ കഴിയില്ല. പിന്നീട് 2026 റിലീസായ ഭരതനാട്യം 2 മോഹിനിയാട്ടത്തിലൂടെ പ്രേക്ഷകരെ ഒന്നടങ്കം ചിരിപ്പിച്ച് രസിപ്പിച്ച ദ വൈറൽ ട്വിൻസ് ജിവിൻ റെക്സ് ആൻഡ് ജിനൽ റെക്സ് എത്തുന്നു ഓണവിശേഷങ്ങളുമായി ഈ തിരുവോണ ദിനത്തിൽ ആശ്രയ FM 90.
16: എന്റെ അമ്മയിലുള്ള എന്റെ അനിയനാണ്. അത് എന്റെ അനിയൻ തന്നെ, പക്ഷെ ഇവിടുത്തെ രുക്മിണി നമ്മുടെ മോനെ അച്ഛൻ കോമള.
15: കേൾക്കാം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ RJ അനുഷയ്ക്കൊപ്പം.
17: സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
15: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Badens Golden Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Arinjille, Sarathi Bajajil own aakosham thudangi kazhinju. Bajajinte mikacha modelukalaya Platina mudal Dominar vareyulla ella modelukalum, electric modelaya Chetak, CNG modelaya Freedomum mikacha offerukalodeyum finance schemeukalodeyum swanthamaakkam.
3: Bajaj two wheelerukalkku 3000 rupaya special offerukalum, oru purchase-inum oru paisa sammanangalum, electric modelaya Chetakine 2000 rupaya initial പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
2: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
3: ഈ പൊന്നൂണും ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ സർജിക്കൽ ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
2: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജോ ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറി സ്പോർട് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രീൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം.
5: എത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന് മാറാനായിട്ട്.
6: എങ്കിൽ ഇന്ന് തന്നെ ഓക്സിജനിലേക്ക് പോയേക്കാം.
5: അതിന് ഓക്സിജൻ അല്ലല്ലോ
6: ഓണത്തിലെ യഥാർത്ഥ വിൽക്കുറുമായി. ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന, ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.
0: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: വെൽക്കം ബാക്ക് ടു തിരുവോണം സ്പെഷ്യൽ കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടെയുള്ളത് ആർജെ അനാമികയാണ് കേട്ടോ. അപ്പൊ ഇന്ന് തിരുവോണമാണ്. തിരുവോണമായിട്ട് ബന്ധപ്പെട്ട ഇഷ്ടപ്പെട്ട പാട്ടുകൾ ചോദിക്കാനായിട്ട് ആ ഒരു കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
8: ഹലോ
7: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ?
8: ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് അമൽ. ആദ്യം തന്നെ ഓണാശംസകൾ.
7: ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഓണം.
8: ഓണാശംസകൾ, ഓണാശംസകൾ.
7: ഇന്ന് തിരുവോണമാണ്. തിരുവോണമായിട്ട് എന്താണ് അമൽ ചേട്ടാ പരിപാടി?
8: തിരുവോണമായിട്ട് എന്താ, പുറത്തൊക്കെ പോയി, കൂട്ടുകാരെയും ഒക്കെ കണ്ടു
7: കണ്ടു,
8: ഹിന്ദുക്കളുടെ വീടുകളിലൊക്കെ പോയി, അങ്ങനെ ഇരിക്കുന്നു.
7: ഫുഡൊക്കെ കഴിക്കാറായോ?
8: ഫുഡ് കഴിക്കാറാവുന്നുണ്ട്,
7: ആവുന്നുണ്ട്. എന്താണെന്ന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വീട്ടില്?
8: സദ്യ ഉണ്ടാവും, പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സേമിയ പായസമാണ്.
7: ഓക്കെ, സേമിയ പായസപ്രിയനാണോ?
8: അതെ അതെ അതെ, പായസപ്രിയനും ബോളിപ്രിയനുമാണ്. മധുരപ്രിയനും കൂടിയാണ്.
7: ഓക്കെ, വീട് എവിടെയാ ചേട്ടാ?
8: എന്റെ വീട് വർക്കലയിലാണ്.
7: വർക്കലയിലാണ്? ഓക്കെ, ട്രിവാൻഡ്രം ജില്ലയാണല്ലേ. അതുകൊണ്ട് തന്നെ ബോളിക്ക് കുറച്ചുകൂടെ പ്രിയം കൂടുന്നതിൽ അത്ഭുതമൊന്നുമില്ല. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന സമയത്ത് ബോളിയും പായസവും ഒക്കെ കഴിക്കാറുണ്ടായിരുന്നു. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്.
8: അതെ അതെ, സദ്യ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്താണ്. എനിക്കറിയില്ല, കഴിച്ചിട്ടുള്ളതിൽ എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തുള്ളതാണ് എനിക്ക് തോന്നുന്നു.
7: കുറച്ചു പേരൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് സദ്യ അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്.
8: അതെ അതെ അതെ അതെ.
7: ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്?
8: വീട്ടില് അച്ഛൻ, അമ്മ, ചേട്ടനുണ്ട്, ചേട്ടന്റെ വൈഫുണ്ട്, രണ്ട് കുഞ്ഞുങ്ങളുണ്ട്.
7: ഓക്കെ, അപ്പൊ ഒരു കുഞ്ഞ് ജോയിന്റ് ഫാമിലി ആണ്.
8: അതെ അതെ അതെ, പിന്നെ തൊട്ടടുത്ത് തന്നെ കുടുംബ വീട്ടില് അമ്മയുടെ ചേച്ചി, അമ്മൂമ്മ, അങ്ങനെ
7: എല്ലാരും ഉണ്ട്. അതുകൊണ്ട് ഓണമൊക്കെ ആവുന്ന സമയത്ത് കുറച്ച് ഓണമാണ് വീട്ടിലൊക്കെ അല്ലേ?
8: ഓണം പൊതുവെ അങ്ങനെ വലിയ രീതിയിലുള്ള ആഘോഷമൊന്നും ഇല്ല, എങ്കിലും സദ്യയാണല്ലോ.
7: സദ്യയാണ്,
8: അത്രേ ഉള്ളു. പിന്നെ കൂട്ടുകാര്, ബന്ധുക്കള് അങ്ങനെയൊക്കെ കണ്ടിട്ട് അങ്ങനെയൊക്കെ
7: അങ്ങനെയൊക്കെ ആണ്. അല്ല, ഞാൻ ചോദിച്ചത്, ഒത്തിരി പേരുണ്ടല്ലോ വീട്ടില്, കുഞ്ഞു മക്കളൊക്കെ ഉണ്ട്. സോ അപ്പൊ എല്ലാരും കൂടെ വരുമ്പോഴേക്കും ഭയങ്കര ഒരു ജിൽജിൽ വൈബ് ആണല്ലോ വീട്ടിലൊക്കെ.
8: ആ ഒരു സന്തോഷമുണ്ട്,
7: ആ ഒരു സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ ചേട്ടാ, ഇന്ന് ഏത് പാട്ടാ കാസറ്റ് കഫേയിലൂടെ കേൾക്കണ്ടേ?
8: എനിക്ക് എനിക്ക് എപ്പോഴും കുറച്ച് പഴയ പാട്ടുകളോടാണ് കൂടുതൽ പ്രിയം.
7: അതെ, ഓക്കെ.
8: അപ്പം എനിക്ക് ഉണ്ണികളെ ഒരു കഥ പറയാം സിനിമയിലെ അവസരപ്പച്ചൻ സാറ് സംഗീതം നൽകിയ ഉണ്ണികളെ ഒരു കഥ പറയാമെന്നുള്ള ഒരു സോങ് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പാട്ടാണ്.
9: പാട്ടാണ്, ഓക്കെ. രണ്ടുപേരും പാടുന്നോ?
8: പാടാൻ ഇഷ്ടം അറിയില്ല.
9: പാടാൻ അറിയില്ല, പാട്ട് ആസ്വദിക്കാനായിട്ട് ഇഷ്ടമാണ്.
8: പാട്ട് നന്നായിട്ട് ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ്. അത് പ്രത്യേകിച്ച് കുറച്ച് പഴയ പാട്ടുകളോടാണ്
9: ഇഷ്ടം, കേൾക്കാനായിട്ട് ഇഷ്ടം അല്ലേ?
8: അതെ അതെ അതെ അതെ.
9: ഓക്കെ, അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ
8: സുഹൃത്തുക്കൾക്കും ചേട്ടന്റെ കുഞ്ഞുങ്ങൾക്കും?
9: കുഞ്ഞുങ്ങൾക്കും. ഓക്കെ.
8: ഇസയും നദി.
9: ഇസ
8: ഇസ നദി.
9: ഇസ നദി ഒരു വെറൈറ്റി ആയിട്ടുള്ള പേരാണല്ലോ.
8: മൂത്തയാളിന്റെ പേര് ഇസ, രണ്ടാമത്തെ ആളിന്റെ പേര് നദി.
9: ഓക്കെ.
8: പിന്നെ എന്റെ സുഹൃത്തുക്കൾ, പിന്നെ എന്റെ പാർട്ണർ ആകാൻ പോകുന്ന ഭാഗ്യലക്ഷ്മി.
9: ഓക്കെ, അപ്പൊ ഭാഗ്യലക്ഷ്മിക്ക് വേണ്ടിയിട്ടും അതുപോലെ ഇസയ്ക്കും നദിക്ക് വേണ്ടിയിട്ടും ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാട്ടോ.
8: ഓക്കെ ഓക്കെ ഓക്കെ.
9: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
8: ഓക്കെ, താങ്ക്സ് താങ്ക്സ്.
9: താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അമല ചേട്ടനായിരുന്നു. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടിയിട്ടുള്ള ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന മനോഹരമായിട്ടുള്ള പാട്ടാണ്. വിഷു തിരുമരയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ ഈ ഒരു പാട്ട്. നമ്മുടെ അമൽ ചേട്ടന്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും അമൽ ചേട്ടന്റെ ചേട്ടന്റെ മക്കളായിട്ടുള്ള ഇസയ്ക്കും നദിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ അമൽ ചേട്ടന്റെ പാർട്ട്ണർ ആവാനായിട്ട് പോകുന്ന ഭാഗ്യലക്ഷ്മിക്ക് വേണ്ടിയിട്ടും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് അനാമിക, കവിത കടപ്പാ കടയിൽ നിന്നാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓണാശംസകൾ. സുജാത ചേച്ചി പാടിയിട്ടുള്ള മലയാളക്കരയാകെ മഴവില്ലിൻ അല പോലെ എന്ന മനോഹരമായിട്ടുള്ള ഓണപ്പാട്ട് പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കവിത ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഓണമായതുകൊണ്ട് തന്നെ നമ്മുടെ സുജാത ചേച്ചി പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് കവിത ചേച്ചി ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പാട്ട് കവിത ചേച്ചിക്ക് വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ കവിത ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിക്കും ഒരു അട്ടിപൊളി കിടിലൻ ഓണാശംസ അറിയിക്കാനും കേട്ടോ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാൻ ായിട്ടുള്ള ഒരു സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രം: ലൈവിലേക്ക് വിളിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടത്തോടുകൂടി ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ടു ദ നമ്പർ 0474219090 0974219909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. So keep on listening to Austria FM 90 Nadinoppom Natarkoppom.

0: നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
1: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
0: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
1: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
0: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
1: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
2: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ. നെക്സാ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സാ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സാ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ.
0: ബാലയാജ് ഓംബ്രി വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ.
2: ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം.
0: ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലെയുള്ള ഫോൺ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
6: അതെ, നന്ദല ജിമാർട്ട് ലക്കാലക്കായി ബമ്പർ സമാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
1: ബോബു നന്ദല ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
2: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ഒപ്പം
1: ഓണമിങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ടു കാജി പട്ടു സാരിയും കിട്ടും.
1: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
2: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം, നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
3: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് കേട്ടോ.
4: ഓക്സിജനിൽ എന്താ?
5: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
2: അടിപൊളി ഓണം ഓഫേഴ്സുമായി റോബി ബ്യൂട്ടി പാർലർ. ഓണം മേക്ക് ഓവർ വെറും 999 rupees. ബ്ലൂട്ടാത്തോൺ ഫേഷ്യൽ, കൊറിയൻ ഗ്ലാസി ഫേഷ്യൽ തുടങ്ങിയ പ്രീമിയം ഫേഷ്യൽസ് സ്പെഷ്യൽ ഓണം ഓഫറോട് കൂടി ഓഗസ്റ്റ് 10 മുതൽ 31 വരെ. കൂടാതെ എല്ലാ ഫേഷ്യൽസിനും ഒപ്പം ഹെയർ സ്പാ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനും പ്രത്യേകം ഓണം ഓഫറുകൾ. റോബി ബ്യൂട്ടി പാർലർ, ട്രിവാൻഡ്രം റോഡ്, കൊല്ലം, കൊട്ടാരക്കര. ഏവർക്കും റോബി ബ്യൂട്ടി പാർലറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ. വെൽക്കം ബാക്ക് ടു തിരുവോണം സ്പെഷ്യൽ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് RJ അനാമികയാണ് കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ ഹലോ
6: ഹലോ
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ?
6: സുരേഷ്.
2: സുരേഷ് ഏട്ടാ, ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
6: അതെ.
2: വീട്ടിൽ ആരൊക്കെയുണ്ട്?
6: വീട്ടില് ഭാര്യ, രണ്ടാൺമക്കള്.
2: ഓക്കെ, ഇന്ന് തിരുവോണം ആണല്ലേ. ഹാപ്പി ഓണം.
6: ഹാപ്പി ഓണം.
2: എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടീസ് ഒക്കെ?
6: പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല.
2: വെറുതെ ഇരിക്കുവാണോ തിരുവോണം ആയിട്ട്?
6: ഓ, വെറുതെ ഇരിക്കുവൊന്നുമല്ല.
2: ഓക്കെ, സദ്യ ഒക്കെ കഴിക്കാറായോ? സദ്യ കഴിച്ചു. എന്തായിരുന്നു സദ്യക്ക് സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നേ?
6: സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഒന്നുമില്ല, എല്ലാ ദിവസവും ഒരുപോലെ തന്നെ. പിന്നെ തിരുവോണത്തിന് ചെറിയ ഒന്നോ രണ്ടോ കറികൾ കൂടും, അത്രേ ഉള്ളൂ.
2: ആ, കുറച്ചുകൂടെ കറികൾ കൂടുതലുണ്ടല്ലേ. പായസം ഒക്കെ കുടിച്ചോ?
6: പായസം വെച്ചു. പായസത്തോട് അത്ര താല്പര്യമൊന്നും ഇല്ല.
2: പായസം ഉണ്ട്, പക്ഷെ കുടിച്ചില്ല. കുടിച്ചില്ല അല്ലേ. ഓക്കെ ചേട്ടാ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
6: എനിക്ക് അല്ലിയാമ്പൽ കടവിൽ നിന്ന് അരക്കു വെള്ളം എന്നുള്ള പാട്ടില്ല, പഴയൊരു പാട്ട്.
2: ഓക്കെ, അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ?
6: ഡെഡിക്കേഷൻ എന്ന് വെച്ചാല് പ്രത്യേകിച്ച് ഒന്നും ഇല്ല.
2: കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട്?
6: ആ, അത്രേ ഉള്ളൂ.
2: ഓക്കെ,
6: ഗാനമല്ല, നല്ല ഗാനമാണ് കാരണം.
2: ഓക്കെ, അപ്പൊ പാട്ട് വെച്ചു തരാം കേട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
6: ആയിക്കോട്ടെ, വളരെ നന്ദി.
2: ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് സുരേഷ് ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് റോസി എന്ന സിനിമയ്ക്ക് വേണ്ടി ദാസേട്ടൻ പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് അല്ലിയാമ്പൽ എന്ന പാട്ട്. പി ഭാസ്കറിന്റെ വരികൾക്ക് KV ജോബ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. നമ്മുടെ പ്രേം നസീറും വിജയ നിർമ്മലയും ഒക്കെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു പഴയ പാട്ടാണ് കേട്ടോ. 1965 റിലീസ് ആയിട്ടുള്ള സിനിമയിലെ പാട്ട് കൂടിയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ സുരേഷ് ഏട്ടന് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ അനാമിക ചേച്ചി, ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഓണം. ആശ്രയ FM 90 എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഇന്ന് എനിക്കൊരു പാട്ട് വെച്ചു തരാമോ? സാഹസം എന്ന സിനിമയിലെ ഓണം മൂട് എന്ന പാട്ടൊന്ന് വെച്ചു തരാമോ? കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് കൊട്ടാരക്കരയിൽ നിന്നും കീർത്തനയാണ് കേട്ടോ. അപ്പോ കീർത്തന ചോദിച്ചിരിക്കുന്ന പാട്ട് സഹസം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ബിബിൻ അശോക് മ്യൂസിക് കമ്പോസ് ചെയ്ത് ഫെജോ ഹിംന ഹിലാരി ഹിനിത ഹിലാരി എന്നിവർ ചേർന്ന് പാടിയിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ ഓണപ്പാട്ടാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2025 ഭരിച്ച ഒരു പാട്ട് കൂടിയാണ്. കാരണം ഒരുപാട് ഇൻസ്റ്റഗ്രാം റീൽസിലും യൂട്യൂബിലും ഒക്കെ ഓണത്തിന് മുൻപേ ട്രെൻഡായിട്ട് മാറിയിട്ടുള്ള ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ട് കൂടിയായിരുന്നു ഈ ഒരു സഹസം എന്ന സിനിമയിലെ ഓണം മൂട് എന്ന പാട്ട്. എന്തായാലും ഈ ഒരു പാട്ട് കീർത്തനയ്ക്ക് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090 0474-291-9090 മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090 അപ്പൊ കേൾക്കാം സാഹസം എന്ന സിനിമയിലെ ആ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഓണപ്പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും

0: ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
1: നന്ദിന ജി മാർട്ട് ലക്ക ലക്ക
0: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
2: ഗോപു നന്ദിലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
3: കൈരളി ജുവലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജുവലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ. ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു തിരുവോണം സ്പെഷ്യൽ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് ആർ ജെ അനാമികയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്കൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് വിമല ചേച്ചിയാണ് കേട്ടോ. ഹായ് അനാമിക മോളെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഇന്ന് എനിക്കൊരു പാട്ട് വെച്ചു തരാമോ? ഒരു പഴയ പാട്ടാണ് വേണ്ടത്. ഓണത്തുമ്പി പാടു എന്ന പാട്ട് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വിമല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും വിമല ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നത്.

ആയിരിക്കും. ചേച്ചി, ചോദിച്ചിരിക്കുന്ന പാട്ട് സൂപ്പർമാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടിയിട്ടുള്ള പാട്ടാണ്. എസ് പി വെങ്കടേഷ് ആണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മനോഹരമായിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. രമേശൻ നായരാണ് വരികരെഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. തിരുവോണം സ്പെഷ്യൽ കാസറ്റ് കഫേ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് മെസ്സേജസ് ഒക്കെ നമ്മുടെ വാട്സപ്പിൽ വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ട് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്ത് പോയേ പറ്റൂ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശ്രയ FM 90 എല്ലാ ലിസണേഴ്സിനും സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒരു അടിപൊളി ഓണം വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മി ആർ ജനാമിക സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൻ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൻ ടാറ്റ ഷോറൂമുകൾ.
3: ലെക്സൻ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
4: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 29 വരെ മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
6: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
7: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
8: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
9: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
8: കൂടാതെ കേരളത്തിൽ ഉടനീളം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
10: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
11: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നമസ്കാരം, വെൽക്കം ടു തിരുവോണം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ ഒത്തിരി ഒത്തിരി സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇതാ ഇന്നത്തെ ദിവസം ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഇന്ന് തിരുവോണമാണ്. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമ്മളൊക്കെ കൊണ്ടാടുന്ന, ആഘോഷമാക്കുന്ന ഒരു സെലിബ്രേഷൻ തന്നെയാണ് ഓണം എന്ന് പറയുന്നത് അല്ലേ. ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഒരു സന്തോഷവും നിറവും ഒക്കെ ഇങ്ങനെ ഓടിയെത്തും. ഇതെന്നില്ലാത്തൊരു സന്തോഷമായിരിക്കും അല്ലേ. അപ്പൊ എന്തായാലും ഈ ഒരു സന്തോഷം കൂടുതൽ ഇരട്ടിയാക്കാനായിട്ട് രണ്ട് അടിപൊളി സെലിബ്രിറ്റീസുമായിട്ടാണ് ഞാൻ ദാ ഇന്നത്തെ ഈ ഒരു ഓണം സ്പെഷ്യൽ, തിരുവോണം സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ ദാ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെൽക്കം ചെയ്യാം. അതിന് മുൻപായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഇവരെ പറ്റി പറയണമല്ലോ. എനിക്ക് തോന്നുന്നു ഭരതനാട്യം ആൻഡ് അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഭരതനാട്യം ടു മോഹിനിയാട്ടം എന്ന മൂവിയിലൂടെയൊക്കെ നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ച് രസിപ്പിച്ച് കടന്നു വന്ന് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആക്ടേഴ്സ് ആയിട്ട് മാറിയിട്ടുള്ള ജിനൽ റെക്സ് ആൻഡ് ജിവിൻ റെക്സ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ ജോയിൻ ചെയ്യുന്നത്. ഹായ് ജിനിൽ, ഹായ് ജിവിൻ, എന്തൊക്കെയുണ്ട് വിശേഷം? രണ്ടുപേരും ഒരേപോലെ തന്നെ സംസാരിക്കുന്നു. ഞാൻ രണ്ടുപേരുടെ പേരിങ്ങനെ എടുത്തു പറഞ്ഞു, പക്ഷെ രണ്ടുപേരും നമുക്ക് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒന്നാണ് അവിടുന്ന്. അപ്പൊ എന്തൊക്കെയുണ്ട് തിരുവോണമൊക്കെ ആയിട്ട് വിശേഷം? എങ്ങനെയൊക്കെ പോകുന്നു? ജിനിൽ ആദ്യം പറഞ്ഞോളൂ. കുഴപ്പമില്ലാണ്ട് പോണു. രാവിലെ മുതലേ ഓണാഘോഷം ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ വീട്ടില്?
1: ഓണാഘോഷം ഇങ്ങനെ തയ്യാറെടുപ്പിലാണ്.
0: ഓക്കെ, ജിവിന്റെ കാര്യത്തിൽ എന്താണ് ജിവിൻ, ഓണമൊക്കെ ആയിട്ട് എങ്ങനെയുണ്ട് പരിപാടി?
1: ഓണത്തിന്റെ ആ ഒരു ഓറയിലങ്ങനെ
0: പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ തഗ്ഗടിക്കുന്നത് ആരാ, ജിവിനാണോ അതായത് ജിനിലാണോ?
1: ജിവിനാണ്.
0: ഓക്കെ, ആ ഓറ എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് തോന്നി, അതാ ഞാൻ എടുത്ത് ചോദിച്ചത്. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാല് നമ്മുടെ എല്ലാ ലിസണേഴ്സിനും ആ സിനിമ കണ്ട പ്രേക്ഷകർക്കും ഉണ്ടായിരുന്ന ഒരു ഡൗട്ട് ആയിരുന്നു, ഇവര് ശരിക്കും പറഞ്ഞാല് ട്വിൻസ് തന്നെ ആണോ അല്ലെങ്കിൽ ഒരാളെ വെച്ചിട്ട് തന്നെയായിരുന്നു ആ ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിങ്ങളുടെ ഇന്റർവ്യൂസ് ഒക്കെ റിലീസ് ആയതിനു ശേഷമാണ് ആ മൂവി കണ്ടു തീർത്തിട്ടും പലർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം. കാരണം ടിവിയിലൊക്കെ നിങ്ങളുടെ ഷോർട്സും റീൽസും ഒക്കെ വരുന്ന സമയത്തൊക്കെ ഒരുപാട് പേര് കമന്റ് ഇട്ടത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓ, ഇവര് രണ്ടു പേരാണല്ലേ, ഞങ്ങൾ വിചാരിച്ചത് ഒരാളാണെന്നാണെന്ന്. അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ ഡയറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നോ?
1: ശരിക്കും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
2: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
2: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
4: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 29 വരെ മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
5: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
5: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ, ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
7: സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഈ പൊന്നോട കാലത്ത് ഏവർക്കും അൽജോ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: നിറപറയും നിലവിളക്കും പിന്നെ ഒരുപിടി തുമ്പപ്പൂക്കളും മനസ്സിൽ നിറയുന്ന ഗ്രഹാതുരതയും സമ്മാനിച്ച് മറ്റൊരു ഓണക്കാലം കൂടി. ഏവർക്കും ആശ്രയ FM 90 യുടെ സ്നേഹം നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ.

0: യെസ്, അപ്പോൾ തിരുവോണം സ്പെഷ്യൽ ചാറ്റ് ഷോയുമായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് ആർജി അനൂഷയാണ്. എന്നോടൊപ്പം ഭരതനാട്യം ആൻഡ് ഭരതനാട്യം ടു മോഹിനിയാട്ടം ഫെയിം ആയിട്ടുള്ള ജീവൻ റെക്സ് ആൻഡ് ജിനിൽ റെക്സ് ആണ്. എങ്ങനെയായിരുന്നു സിനിമയിലേക്കുള്ള ഒരു എൻട്രി? എങ്ങനെയായിരുന്നു ഇത്? ആക്ച്വലി അഞ്ചാമത്തെ പടമാണല്ലേ? ഓക്കെ, ആദ്യം ഏത് മൂവിയിലൂടെ ആണ് നമ്മുടെ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്?
1: ആദ്യം ശലമോഹൻ പറഞ്ഞൊരു മൂവി ആയിരുന്നു, അത് ഇപ്പോഴും റിലീസ് ചെയ്തിട്ടില്ല. കുറച്ച് വിഷ്ണു ഉണ്ണികൃഷ്ണനായിരുന്നു അതിൽ നടൻ.
0: ഓഹോഹോ,
1: വിഷ്ണു ചേട്ടൻ. അപ്പൊ നിസാമേട്ടന്റെ ആ സിനിമ നിസാം.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ആ ഒരു സിനിമയിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? ആ കെയർ ഓഫ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ റീൽസ് ഒക്കെ ചെയ്ത് റീൽസ് കണ്ടിട്ട് അവർ വിളിച്ചതാണോ?
1: അത് റീൽസ് ആയിരുന്നല്ലോ ആക്ച്വലി. ഇവൻ ജിവിൻ വീഡിയോ എഡിറ്റർ ആയിരുന്നു. അപ്പൊ അവന്റെ സ്റ്റുഡിയോയില് ഇതുപോലെ ഞാനൊരു ദിവസം ആക്കാൻ പോയപ്പോഴാണ് ഇങ്ങനെ ഒന്ന് അഭിനയിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞ അവരുടെ ഒരു സീരീസ് പ്ലാൻ ചെയ്യണിരുന്ന സമയത്ത്. അപ്പൊ അതിന്റെ ഒരു പ്രൊമോ പോലെ ഞങ്ങളെ കൊണ്ടുവരണം ചെയ്യിച്ചാണ്. അതിലാണ് ആദ്യമായിട്ട് ഇതിന്റെ അതിലെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ഈ ശലമോഹനിലെ സ്ക്രിപ്റ്റ് ചെയ്തത്, നിസാം എന്ന് പറഞ്ഞു.
0: ഓ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ശലമോഹൻ ആണ് ഫസ്റ്റ് മൂവി അല്ല, അതിന്റെ ആ ഒരു ഫസ്റ്റ് അഭിനയം ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ വരികയാണ് ഒഫീഷ്യൽ ആയിട്ട്, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ?
1: സ്ക്രീൻ ഷെയർ ദിലീഷ് പോത്തിന്റെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു.
0: അത്രയും വലിയൊരു ആക്ടർ അല്ലേ, നമ്മളൊക്കെ ടിവിയിലൂടെ മാത്രം കണ്ടിട്ടുള്ള ഒരു ആക്ടർ. ഡയറക്റ്റ് അതിനു മുമ്പ് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ? അപ്പോഴാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ എന്ത് പറഞ്ഞു അദ്ദേഹം നിങ്ങളോട്?
1: പുള്ളിയായിട്ട് അദ്ദേഹം സംസാരിക്കാൻ പറ്റില്ല, ആ ഒരു സീൻ എടുത്തിട്ട് പുള്ളി ഒരു ജിമ്മിലെ സീക്വൻസ് ആയിരുന്നു. അപ്പൊ പുള്ളിയായിട്ട് അങ്ങനെ ചെറിയൊരു സംഭാഷണം
0: മാത്രം ഒറ്റ ടേക്കിലൊക്കെ റെഡി ആക്കിയായിരുന്നോ? രണ്ടു മൂന്ന് ടേക്കും. നേരത്തെ അഭിനയിച്ച എക്സ്പീരിയൻസ് ഉണ്ട്? അതായത് വീട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ആണെങ്കിലും ഡയലോഗ് ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ടോ വീട്ടുകാരോടും, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ട് ഡയലോഗ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കളിക്കാറുണ്ടായിരുന്നോ?
1: വേറെ വേറെ തിരക്കിലായിരുന്നു ജോലി സംബന്ധമായിട്ടുള്ള. ഇത് പിന്നെ അവസരം കിട്ടാൻ നേരിട്ടാണ് ഇങ്ങനെ അറ്റൻഡ്.

0: കരിക്കം. ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടു 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
1: ലക്സൺ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
2: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 29 വരെ. മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ the digital expert.
0: Nexa owners in oru good news. Service nai ini doora yatra venda. Sarathiyude premium Nexa service center nammude kottarakarilum. Express service, pick up and drop saugiram, nyaarashukalile sevaravum ulpade ella premium facilities Nexa ningalkkayi orukkirikkunnu. Nexa service center, MC Road, Lower Karikkam, Kottarakara.
3: Nexa.
0: Evarkkum YS Hardwares and YS Metals inde sneham niranja onaashamsakal.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് തിരുവോണം സ്പെഷ്യൽ ചാച്ചോയാണ്. കൂടെയുള്ളത് ആർ ജെ അനുഷയാണ്. അപ്പൊ നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ച് രസിപ്പിച്ചതാ കൂടെയുള്ളത് ഭരതനാട്യം ആൻഡ് അതിന്റെ സെക്കൻഡ് പാർട്ട് ആയിട്ടുള്ള ഭരതനാട്യം ടു മോഹിനിയാട്ടം ഫെയിം ആയിട്ടുള്ള ജിവിൻ റെക്സ് ആൻഡ് ജിനിൽ റെക്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ രണ്ടുപേർക്കും ഒരുപോലെ ഈ ഒരു സിനിമാ മോഹം ഒരുമിച്ച് വളർന്നു വന്നതാണോ, അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം ആഗ്രഹം മറ്റേ ഒരാളുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണോ ഇനി സിനിമയിലേക്ക് വന്നത്?
1: അങ്ങനെയല്ല, എനിക്ക് ചെറുപ്പം പോലും ഇങ്ങനെ സിനിമയിലോട് സിനിമ കാണാൻ ഇഷ്ടമാണ്. സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതെ, പിന്നെ അവസരങ്ങൾ വല്ലപ്പോഴും വരുള്ളല്ലോ, അപ്പൊ അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട്
0: ഈ ശലഭൻ എന്ന മൂവി എന്നായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്?
1: കൊറോണയുടെ ലോക്ക്ഡൌണിന്റെ സമയത്താണ്
0: ആ ടൈമിലാണ് ചെയ്തത് അല്ലേ? ഓക്കെ, അപ്പൊ കോവിഡ് കാരണമാണോ അത് റിലീസ് ആകാതിരുന്നത്?
1: കോവിഡ് കാരണം
0: ഇനി എപ്പോഴെങ്കിലും റിലീസ് ആകും നമുക്കും പ്രതീക്ഷിക്കാം അല്ലേ? എനിക്ക് തോന്നുന്നു ആ ഒരു സിനിമയിലൂടെ വന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പൊ ഭരതനാട്യത്തിലും അതുപോലെ തന്നെ അതിന്റെ സെക്കൻഡ് പാർട്ടിലൊക്കെ വന്നതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ ഇപ്പൊ റിലീസ് ആകുവാണെങ്കിൽ ഉറപ്പായിട്ട് ഒന്നുകൂടി അടിപൊളിയായിട്ട് കത്തി നിൽക്കുമെന്ന് തന്നെ പറയാല്ലേ. ഓക്കെ, വിഷ്ണു ഉണ്ണികൃഷ്ണനുമായിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അഭിനയത്തിന്റെ കാര്യത്തില്?
1: നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മൾ തുടക്കക്കാരെ നമുക്ക് അതിന്റെ ഒരു പേടിയൊക്കെ ഉണ്ടായി,
0: നിങ്ങളുടെ സ്ലാങ് ശരിക്കും പറഞ്ഞാൽ പക്ക. ഇപ്പം നമുക്ക് സ്ഥലവും കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിലും സംസാരിച്ചു വന്നപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഏകദേശം എറണാകുളം കൊച്ചി അല്ലേ, കടവന്ത്രയാണ് സ്ഥലം അല്ലേ. ഓക്കെ, അപ്പൊ ഈ ഭരതനാട്യത്തിലേക്ക് ആണെങ്കിലും അവിടെ ഒരു കണ്ണൂർ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. കണ്ണൂർ ഏരിയയിൽ നടക്കുന്ന ഒരു സംഭവം അല്ലേ? ഓക്കെ, അപ്പൊ സ്ലാങ്ങിന്റെ ഓക്കെ, അപ്പൊ ഈ സ്ലാങ്ങിന്റെ കാര്യത്തിൽ എന്ത് ചെയ്തായിരുന്നു ആ സമയത്ത്?
1: നാട്ടുകാരുണ്ടല്ലോ വീട് പരിസരത്തില്ല, അപ്പൊ അവിടുത്തെ അവരൊക്കെ ചെന്ന് സംസാരിച്ച് അവരപ്പൊ ഇത് മാറ്റി തരും, അവർക്കാക്കി അങ്ങനെയൊക്കെ പിടിച്ചാണ് ശരി. അതെ,
0: ഓക്കെ, അവിടെ നിന്ന് താമസിച്ച് കുറച്ചു ദിവസം അവിടുത്തെ സ്ലാങ് അങ്ങ് ആവാഹിച്ചെടുത്തിട്ടായിരുന്നോ ഈ ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? നിങ്ങാഞ്ഞങ്കാന്നൊക്കെ പറയത്തില്ല, അപ്പൊ അതുപോലെ എന്തെങ്കിലുമൊക്കെ വന്നപ്പോഴത്തേക്കും നാട്ടുകാരുടെ ഭാഗത്തും തിരുത്തൽ വന്നായിരുന്നു. മോനെ അങ്ങനെ പറയല്ലേന്നല്ലോ,
1: ഡയലോഗ് മാത്രം ഫോക്കസ് ചെയ്താൽ മതിയല്ല, അതൊന്നും മാറ്റാൻ മാത്രം ശ്രമിച്ചുള്ളൂ. അല്ലാത്ത സംഭാഷണമൊക്കെ അതുപോലെ തന്നെ നമ്മുടെ രീതിയിൽ
0: തന്നെ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് രസകരമായിട്ടുള്ള വിശേഷങ്ങൾ കേട്ടറിയാനുണ്ട്. കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രേ ഫ്രം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
5: ചേച്ചി, രാവിലെ തന്നെ
6: എങ്ങോട്ടോട്ടം
3: ഏറ്റവും
4: മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: ഏവർക്കും കൊട്ടാരക്കര വിശാൽ ഒപ്റ്റിക്കൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: മലയാളികളുടെ മനസ്സിലേക്ക് ഒരു പവിഴമഴ പോലെ പെയ്തിറങ്ങി പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും ജീവാംശമായി മാറിയ മാജിക്കൽ വോയിസ്.

വലിയൊരു സംഗീത പാരമ്പര്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് തന്റേതായ തനതായ ശൈലിയിലൂടെ നമ്മെ വിസ്മയിപ്പിക്കുന്ന ദ മെലഡി കിങ് KS ഹരിശങ്കർ എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM.

0: കേൾക്കാം ഇന്ന് വൈകിട്ട് 7 മണി മുതൽ ആർ ജെ അനാമികയോടൊപ്പം.
1: അപ്പോ
0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: യെസ് അപ്പോൾ തിരുവോണം സ്പെഷ്യൽ ചാറ്റ് ഷോയുമായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് ആർജി അനൂഷയാണ്. എന്നോടൊപ്പം ഭരതനാട്യം ആൻഡ് ഭരതനാട്യം ടു മോഹിനിയാട്ടം ഫെയിം ആയിട്ടുള്ള ജിവൻ റെക്സ് ആൻഡ് ജിനിൽ റെക്സ് ആണ്. ഇതിൽ രണ്ടുപേരിൽ ആർക്കായിരുന്നു ഈ സ്ലാങ്ങിന്റെ ഒരു ബുദ്ധിമുട്ട് നല്ല രീതിയിൽ എടുത്തറിയേണ്ടി വന്നത്?
1: അജയ്
0: ഘോഷിന്റെ ക്യാരക്ടറിനായിരുന്നു കുറച്ച്. അജയ് ഘോഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ചില്ലായിട്ട് നടക്കുന്ന വൈബ് പിടിച്ച് കിടക്കുന്ന പുള്ളിയല്ലേ, അത് അരുൺ ഘോഷ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എന്നിട്ട് നല്ല രീതിയിൽ പെടാപ്പാട് പെട്ടോ? കൊറേ ടേക്ക് ഒക്കെ എടുക്കേണ്ടി വന്നായിരുന്നു? അപ്പോ ഫസ്റ്റ് മൂവി എന്ന് വെച്ച് കഴിഞ്ഞാല് ശലമോനാണ്. അതിനുശേഷം സെക്കൻഡ് മൂവി ഏതായിരുന്നു?
1: സെക്കൻഡ് മൂവി
0: പറയുന്ന മലയാളം മൂവി അല്ലേ?
1: ആ മലയാളം. അസോസിയേറ്റ്സിനെ ഈ നമ്മുടെ ഇവിടെ വെച്ച് കണ്ടായിരുന്നു, അങ്ങനെ പരിചയപ്പെട്ട്. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താണ് ഹയാ.
0: വിശേഷം. ഓക്കെ, അതും കഴിഞ്ഞിട്ടാണ് ഭരതനാട്യത്തിലേക്ക് വരുന്നത്. ഓക്കെ, ഭരതനാട്യമാണ് അങ്ങ് കേറി അങ്ങ് കൊളുത്തിയത്. പക്ഷെ സിനിമ ഇറങ്ങിയ സമയത്ത് വലിയ ഹൈപ്പും കാര്യങ്ങളും ഇല്ലായിരുന്നുവെങ്കിലും അതിനുശേഷമാണ് കുറച്ച് ലേറ്റ് ആയിട്ട് കത്തിയ മൂവി എന്ന് വേണമെങ്കിൽ എടുത്തു പറയേണ്ടിയിരിക്കുന്നു അല്ലേ?
1: ഒറ്റിയിലാണ്
0: സംഭവം ക്ലിക്ക് ആയത്. അല്ലാണ്ട് റിലീസായ സമയത്ത് നമ്മളങ്ങനെ കേട്ട് പരിചയം അങ്ങനെ വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഒറ്റിയിലെ ക്ലിക്ക് ആയതിനു ശേഷം ഫുള്ള് നമുക്കിപ്പോ ഈ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാലും ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാലും സിനിമയുടെ റീൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള തഗ്ഗും കാര്യങ്ങളൊക്കെ അതിലിടക്ക് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഓക്കെ, ആ ഒരു സിനിമയിൽ വന്ന് ഫെയിം ആയതിനു ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു പിന്നീടുള്ള ഒരു എക്സ്പീരിയൻസ്?
1: പിന്നെയാണ് ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയത്. ഭരതനാട്യം കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയത്.
0: ആൾക്കാരൊക്കെ ഓടി എത്തുമോ ഒരു സെൽഫി എടുത്തോടെ പറഞ്ഞിട്ട്?
1: കണ്ടവര് വന്ന് പരിചയപ്പെടും, അല്ലാത്തവര് സാധാരണ പോലെ തന്നെ അങ്ങനെ പോകും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ് കോണ്ടിനെന്റൽ പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ ഇനി ഭക്ഷണപ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ അടുക്കള റെസ്റ്റോറന്റ് ട്രിവാൻഡ്രം റോഡ്

0: ഒത്തുചേരലിന്റെയും ഈ ഓണനാള് ഏവർക്കും ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിലിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
1: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
2: ഓക്സിജനിൽ എന്താ?
3: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുഡ് വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: சந்தர்ப்பம்
1: விஷால் ஆப்டிகல்ஸ், மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம்,
2: അടിച്ചാലോ നൂറിൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി. അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ കൂടാതെ 100 എൽഇഡി ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയും
3: കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക്.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടിൽ.

0: ഒപ്പം
1: കേട്ടുകൊണ്ടിരിക്കുന്നത് തിരുവോണം സ്പെഷ്യൽ ചാച്ചോയാണ്. കൂടെയുള്ളത് ആർ ജെ അനൂഷയാണ്. അപ്പൊ നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ച് രസിപ്പിച്ചതാ കൂടെയുള്ളത് ഭരതനാട്യം ആൻഡ് അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഭരതനാട്യം ടു മോഹിനിയാട്ടം ഫെയിം ആയിട്ടുള്ള ജിവിൻ റെക്സ് ആൻഡ് ജിനിൽ റെക്സ് ആണ്. ഈ സെൽഫി ഒക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ ആരാധകർ ഓടി എത്തുമ്പോഴത്തേക്കും എന്താണ് ആ ഒരു സമയത്ത് മൈൻഡിൽ?
2: ഇങ്ങനെ
1: ആരാധകരെ കൊണ്ട് പൊതിഞ്ഞിട്ട് ശ്വാസം മുട്ടിയ സിറ്റുവേഷൻ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അത്രക്കൊന്നും വന്നിട്ടില്ല. എന്തായാലും അത് അതിന് ചാൻസ് ഇനി കൂടുതലാണ് കേട്ടോ. ഓക്കെ ഓക്കെ. ഈ ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാ? അവര് ഫുൾ സപ്പോർട്ടാണ് ഈ സിനിമയിലേക്ക് അഭിനയിക്കാനായിട്ട് ഇറങ്ങി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും?
2: സിനിമയുടെ ഒന്നും പറയാൻ പറ്റൂല ശരിക്കും. സ്ക്രിപ്റ്റ് സിനിമയെ അമ്മ അവസരമായിട്ട് നമ്മ ഇങ്ങനെ അന്വേഷിച്ചു നടക്കുക. നമുക്ക് ഏതെങ്കിലും സ്ക്രിപ്റ്റ് എഴുതി കിട്ടുക ആയിട്ട് അവർക്ക് തോന്നിയാലല്ല നമ്മളെ വിളിക്കോളൂ.
1: ഡയറക്ടർ
2: റോള് കിട്ടാ ഡയറക്ടർ റോളും തന്നെ കിട്ടുമല്ല. അങ്ങനെ ഒറ്റക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും കൂടുതലും
1: ഒരാൾക്ക് എന്തെങ്കിലും ഒക്കെ ഒരു അന്നത്തെ ദിവസം ഷൂട്ടിന് വരാൻ പറ്റാതെ ഇരിക്കുകയാണെങ്കിലും മറ്റൊരാള് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന അങ്ങനെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ?
2: അതങ്ങനെ
1: കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ തന്നെ സെറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ പേര് മാറിയൊക്കെ വിളിച്ച സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ കോ ആക്ടേഴ്സ് ഒക്കെ?
2: തുടക്കത്തില് എല്ലാവർക്കും മാറുമായിരുന്നു, എല്ലാവരും പറ്റിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ അങ്ങോട്ട് എല്ലാരും തിരിച്ചറിയാൻ തുടങ്ങി, അതുകൊണ്ട് നടക്കണ്ടായില്ലൊന്നും.
1: ഓക്കെ, എങ്ങനെയാണ് രണ്ടുപേരും തിരിച്ചറിയാനായിട്ട് എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടോ?
2: അത് നല്ല വ്യത്യാസമുണ്ട്. അത് പക്ഷേ പരിചയപ്പെട്ടാലേ മനസ്സിലാവുള്ളു സംഭവം.
1: നേരിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളു അല്ലേ?
2: ഒരാളായിട്ടൊന്നും മര്യാദക്ക് ഇടപെടുകയാലും വ്യത്യാസം മനസ്സിലാവും.
1: എന്താ ഒരാൾക്കുള്ള പ്രത്യേകത? എന്താ രണ്ടുപേർക്കും ഉള്ള ഇപ്പൊ ജിനിലിന്റെ ഒരു പ്രത്യേകത ജിവിൻ പറ, ജിവിന്റെ ഒരു പ്രത്യേകത ജിനിലും പറ കേക്കട്ടെ. അല്ല, എന്നാലും ഞങ്ങൾക്ക് കേൾക്കാൻ ഒരു ആഗ്രഹം. ആദ്യം ജിനിൽ പറ, ജിവിന്റെ ഒരു പ്രത്യേകത.
2: പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധികം പ്രത്യേക പറഞ്ഞാൽ ശരിയാവില്ല.
1: ശരിയായതില്ല, നിങ്ങളുടെ ഒരുപാട് സീക്രട്സ് ഒക്കെ പൊളിയുന്ന ഒരു സിറ്റുവേഷനിലേക്ക്
2: വരുമല്ലേ? കുറെ പേര് കണ്ടുപിടിച്ച്
1: തുടങ്ങിയിട്ടുണ്ട്.
2: അവസരം കൊടുക്കണ്ടല്ല, കണ്ടുപിടിക്കണവര് കണ്ടുപിടിക്കട്ടെ, അവര് മിസ്റ്ററി ആയിട്ടിരിക്കട്ടെ ബാക്കി.
1: ഓക്കേ.

0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
2: ഓക്സിജനിൽ എന്താ?
3: ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
4: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
5: സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഈ പൊന്നോണക്കാലത്ത് ഏവർക്കും അൽജോ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: യെസ്, അപ്പോൾ തിരുവോണം സ്പെഷ്യൽ ചാറ്റ്ഷോയുമായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് ആർജി അനൂഷയാണ്. എന്നോടൊപ്പം ഭരതനാട്യം ആൻഡ് ഭരതനാട്യം ടു മോഹിനിയാട്ടം ഫെയിം ആയിട്ടുള്ള ജിവിൻ റെക്സ് ആൻഡ് ജിനിൽ റെക്സ് ആണ്. ഇപ്പൊ ഈ സിനിമയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ വേറെ ഏത് മേഖലയിലേക്ക് തിരിഞ്ഞാനേ രണ്ടുപേരും?
1: എഡിറ്റിംഗിന്റെ പരിപാടിയായിരുന്നു.
0: ഇപ്പോഴും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ?
1: പിടിക്കുന്നുണ്ട്.
0: ഓക്കേ, അപ്പൊ അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ അഭിനയം അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ രണ്ടുപേരുടെയും ബിഗ്ഗസ്റ്റ് ഡ്രീം എന്താണ്? അല്ല, ഞാൻ വിചാരിച്ചു ബിഗ്ഗസ്റ്റ് ഡ്രീം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വലിയൊരു ആക്ടറായിട്ട്, അറിയപ്പെടുന്ന ഒരു ആക്ടറായിട്ടൊക്കെ മാറണമെന്നൊക്കെ ഇപ്പൊ പറയുമായിരിക്കും. അല്ലെങ്കിൽ ഹോളിവുഡ് ബോളിവുഡിലൊക്കെ പോകുന്നത്. അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇല്ലല്ലേ? ചിന്ന ചിന്ന ആഗ്രഹങ്ങൾ.
1: കുറേ ആഗ്രഹങ്ങളുണ്ട്.
0: ഓക്കെ, അപ്പോ ഈ മലയാളത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കാനാണോ ആഗ്രഹം, അല്ലെങ്കിൽ ഇനിയും വേറെ വേറെ ഇൻഡസ്ട്രിയിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടോ? താല്പര്യം കുറവില്ല, വിളിക്കാഞ്ഞിട്ടാണല്ലേ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പോയി ചോദിച്ചാൽ. ഓക്കെ, ഏതാ താല്പര്യം കൂടുതൽ? തമിഴാണോ, ഹിന്ദി ആണോ, തെലുങ്കാണോ, കന്നഡയാണോ? ഹോളിവുഡിലാണ് ഞാൻ നേരെ സ്ട്രെയിറ്റ് ഹോളിവുഡിലേക്കാണ് ഒരു ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഞാൻ ഓർത്ത് നമ്മുടെ ഇന്ത്യ, നമ്മള് നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തെ കുറച്ച് ഇൻഡസ്ട്രിയൊക്കെ അങ്ങ് കവർ ചെയ്തിട്ടേ നേരെ പുറത്തേക്ക് ചാടത്തുള്ളൂ എന്നാ ഞാൻ വിചാരിച്ചത്. അപ്പൊ നേരെ ഡയറക്റ്റ് അങ്ങോട്ട് പോകാനാണല്ലോ. അപ്പൊ എന്തെങ്കിലും പ്ലാൻസും കാര്യങ്ങളൊക്കെ മൈൻഡിലുണ്ടോ ഇപ്പൊ?
1: ഓക്കെ,
0: രണ്ടുപേരുടെ ഫേവറേറ്റ് ആക്ടേഴ്സ് ആരൊക്കെയാണ്? ഈ ഒരു റോൾ മോഡൽ എന്നൊക്കെ നമ്മള് പറയത്തില്ലേ?
1: മലയാളത്തില്
0: രണ്ടുപേർക്കും ഒരുപോലെ. ഓക്കെ, അപ്പൊ വിശേഷങ്ങളൊന്നും ഇവിടെ കൊണ്ട് തീരുന്നില്ല കേട്ടോ. ഇനിയും ഒരുപാട് ഓണവിശേഷങ്ങളും സിനിമാ വിശേഷങ്ങളും ഒക്കെ കേട്ടറിയാനുണ്ട്. ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നെക്സാ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സാ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സാ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
2: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റാ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ്കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റാ ഷോറൂം സന്ദർശിക്കൂ.
3: ലെക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം and Karnagapalli.
4: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
5: ഇത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന്
6: മാറാനായിട്ട് സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
1: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: ചവിട്ടി താഴ്ത്തപ്പെട്ടവന്റെ ഉദ്ധാനമാണ് ഓണം. എപ്പോഴും നന്മയെ ചവിട്ടി മെതിക്കാനാണ് സമൂഹ മനസ്സിന്റെ താല്പര്യം. അത് തിന്മയ്ക്ക് വളമാവുകയും ചെയ്യുന്നു. അനീതിക്കും അസമത്വത്തിനും എതിരെ സമൂഹം ഉണരണം. സാമൂഹികവും സാമ്പത്തികവുമായി സമത്വമുണ്ടാകണം. അപ്പോഴാണ് ഓണത്തോടും അതിന് കാരണഭൂതനായ മാവേലിയോടും നമ്മൾ അനുരൂപപ്പെടുന്നത്. എല്ലാ മലയാള മക്കൾക്കും ആശ്രയ പ്രസ്ഥാനത്തിൻ്റെയും ആശ്രയ FM 90 റേഡിയോയുടെയും ഓണാശംസകൾ നേരുന്നു.

0: കേട്ടോണ്ടിരിക്കുന്നത് തിരുവോണം സ്പെഷ്യൽ ചച്ചോയാണ്. കൂടെയുള്ളത് ആർ ജെ അനുഷയാണ്. അപ്പൊ നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ച് രസിപ്പിച്ചതാ കൂടെയുള്ളത് ഭരതനാട്യം ആൻഡ് അതിന്റെ സെക്കൻഡ് പാർട്ട് ആയിട്ടുള്ള ഭരതനാട്യം ടു മോഹിനിയാട്ടം ഫെയിം ആയിട്ടുള്ള ജിവിൻ റെക്സ് ആൻഡ് ജിനിൽ റെക്സ് ആണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളിപ്പോ തിങ്സ് ആണ്, നിങ്ങളുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഏതാണ്ട് എല്ലാം സെയിം തന്നെ ആണോ? വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ ജിനിലിന്റെ ഫേവറേറ്റ് ആക്ടർ ആരാ ലാലേട്ടൻ?
1: രണ്ടുപേരും ഇഷ്ടമാണ്, രണ്ട് സ്റ്റൈലാണല്ലോ.
0: ഓക്കെ, അപ്പൊ ഇവരുടെ കൂടെ ഒക്കെ അഭിനയിക്കാനായിട്ട് ആഗ്രഹമില്ലേ? ആഗ്രഹം ഇല്ലാണ്ട് എന്ത് പറയാനാണല്ലേ, അവരുടെ കൂടെ അഭിനയിക്കാനായിട്ട് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? അല്ല, ആദ്യം ചാൻസ് ആരുടെ കൂടെ കിട്ടണോന്ന് ആഗ്രഹം?
1: മമ്മൂക്കേനെയോ
0: ലാലിട്ടേനെയോ കാണേണ്ട സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും? സംസാരിക്കാനൊക്കെ പറ്റിയോ അവരോട്? അപ്പൊ ഓണം ഒക്കെ എങ്ങനെ പോകുന്നു? ഇപ്പൊ എന്തായാലും തിരുവോണമാണ്, തിരുവോണമായിട്ട് പ്രത്യേകിച്ച് പരിപാടീസ് ഒക്കെ എങ്ങനെയാ? ഓണത്തിന്റെ ഓളത്തിൽ എങ്ങനെ തുഴഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഓണമായിട്ട് പ്രത്യേകിച്ച് സദ്യയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണോ അതോ നോൺ വെജ് ആണോ കഴിക്കുന്നത് ഓണത്തിന്റെ അന്ന്?
1: ഇല്ല, സദ്യയാണ്, ഓണത്തിന്റെ സദ്യയാണ്, വിഷുവിനാണോ മറ്റേ നോൺ വെജ് ഒക്കെ.
0: അപ്പൊ ഇപ്രാവശ്യം വീട്ടിൽ തന്നെ ആണോ അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫ്രണ്ട്സിന്റെ?
1: ഓണത്തിന് ഞങ്ങൾ മെയിൻ ആയിട്ട് രണ്ട് ഒരു കൂട്ടുകാരൻ ചേട്ടനുണ്ട് സുധി എന്ന് പറഞ്ഞു, പുള്ളിയുടെ വീട്ടിലും പിന്നെ ഒരു അയൽക്കാരുണ്ട് ശിബുലാലും പറഞ്ഞു, അവരുടെ രണ്ടാം വീട്ടിലൊക്കെയാണ് എല്ലാ കൊല്ലങ്ങളിലും ഓണം കൂടണത്. പിന്നെ കൂട്ടുകാരായിട്ട് ഒരുമിക്കലും ഫോട്ടോ എടുക്കലും ഇതൊക്കെ തന്നെ.
0: അല്ലെ, ഇപ്രാവശ്യം കുറച്ചുകൂടി ഒരു സെലിബ്രിറ്റി ലെവലിലേക്കൊക്കെ നല്ല രീതിയിൽ വന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി സ്പെഷ്യൽ ആയിരിക്കും അല്ലെ, സന്തോഷം കൂടുതലായിരിക്കും അല്ലെ?
1: നമ്മളെ കൂട്ടുകാർക്ക് നമ്മ ഇതൊക്കെ തന്നെ, അങ്ങനെ
0: അങ്ങനെയൊക്കെ തന്നെ,
1: അതിന് മാറ്റൊന്നുമില്ല.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
2: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: ഓക്സിജനിൽ 5 ദിന ഓണം മഹാ വിൽപ്പന ഓഗസ്റ്റ് 29 വരെ. മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, AC തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാ വിൽപ്പന.
5: ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
6: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: യെസ്, അപ്പോൾ തിരുവോണം സ്പെഷ്യൽ ചാറ്റ് ഷോയുമായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് ആർജി അനുഷയാണ്. എന്നോടൊപ്പം ഭരതനാട്യം ആൻഡ് ഭരതനാട്യം ടു മോഹിനിയാട്ടം ഫെയിം ആയിട്ടുള്ള ജിവിൻ റെക്സ് ആൻഡ് ജിനിൽ റെക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇനി വരാനിരിക്കുന്ന പുതിയ പ്രോജക്ടുകൾ ഏതൊക്കെയാണ്? രണ്ടുപേർക്കും പറ്റുന്ന ട്വിൻസിന്റെ വേഷങ്ങൾ തന്നെയാണോ
1: കിട്ടിക്കൊണ്ടിരിക്കുന്നത്?
0: ഒരാളെ മാത്രമായിട്ട് വിളിച്ച ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും മറ്റൊരാൾക്ക് വിഷമം വരുന്ന സിറ്റുവേഷൻ അങ്ങനെയൊന്നും ഇല്ലല്ലേ?
1: അതേത്
0: മൂവി ആയിരുന്നു?
1: സിനിമയില് ഇവൻ ഒരാളായിട്ട്
0: ജിനിലാണ്,
1: ജിവിനായിരുന്നു. അപ്പൊ ഞാൻ മാനേജർ ആയിട്ടായിരുന്നു ഇവന്റെ.
0: അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള അടുത്തൊരു കാര്യം, ഇപ്പം രണ്ട് വേഷങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ചെയ്തിരിക്കുന്നത്, ഒന്ന് അജയ് ഘോഷ്, അരുൺ ഘോഷ് എന്ന രണ്ട് വേഷങ്ങൾ. അതിപ്പോ ഭയങ്കര ഹിറ്റായിട്ട് മാറിയിരിക്കുകയാണ്. ഈ രണ്ട് വേഷങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
1: അജയ് ഘോഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തില് പ്രാക്ടിക്കലല്ല. അരുൺ ഘോഷ് പിന്നെയും ഒരു കോമൺ സംഭവമാണ്.
0: അതെ അതെ, അജയ് ഘോഷ് കുറച്ച് പഠിപ്പിയായിട്ടുള്ള ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ.
1: അങ്ങനെ പഠിത്തത്തിന്റെ കാര്യത്തിലൊക്കെ ഞങ്ങൾ രണ്ടുപേരും ആവറേജ് ആണ്. അതുകൊണ്ട് അതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ അരുൺ ഘോഷ് പിന്നെയും സിംഗ് ആവുന്നുണ്ട്.
0: അതെ അതെ അതെ അതെ, അത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അരുൺ ഘോഷ് ചെയ്ത ആ ഒരു ക്യാരക്ടർ ആണെങ്കിലും നല്ല രീതിയിൽ അങ്ങ് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റി. അത് കാരണം നമുക്കിപ്പോ നമ്മൾ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആണെങ്കിലും നമുക്ക് ഉറപ്പായിട്ടും അഭിനയത്തിൽ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. പക്ഷെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബന്ധവുമില്ലാത്തൊരു ക്യാരക്ടർ ആണെങ്കിൽ ചിലപ്പോൾ നമ്മളത് പാടുപെടുവല്ലേ? സെലിബ്രിറ്റീസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം പഠിച്ച സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ഒക്കെ കോൾസും കാര്യങ്ങളൊക്കെ വന്നോ എന്തെങ്കിലും ഇനോഗ്രേഷന് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ?
1: കയറാറുണ്ട്
0: കയറാറുണ്ട്. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ ആരെങ്കിലും പിടിച്ചു ചേർത്തിട്ട് പറഞ്ഞായിരുന്നു അഭിനയൊക്കെ കൊള്ളായിരുന്നു മക്കളെ ഇനി അഭിനയിക്കണോന്നൊക്കെ?
1: സംസാരിച്ച് പിന്നെ ടീച്ചർമാരും സാറുമാരൊക്കെ മാറിക്കൊണ്ടിരിക്കുമല്ല.
0: അങ്ങനെ
1: ആ സമയത്ത്
0: ഓക്കെ. അപ്പൊ ഇപ്പൊ വളർന്നു വരുന്ന സിനിമയിൽ അഭിനയിക്കാനായിട്ട് ആഗ്രഹമുള്ള യൂത്തിനോട് എന്താണ് പറയാനുള്ളത് രണ്ടുപേർക്കും?
1: അഭിനയമായിട്ട് നടക്കുന്നവരോട് പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത് എന്നാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്.
0: പ്രതീക്ഷയോട് കൂടി മുന്നോട്ട് പോകുക അല്ലേ?
1: ആഗ്രഹം തീവ്രമാണെങ്കിൽ സംഭവം നടക്കും.
0: സംഭവം നടക്കും. അപ്പൊ രണ്ടുപേരും അത്രയും തീവ്രത നിറഞ്ഞ ആഗ്രഹങ്ങളായിരുന്നു അല്ലേ?
1: ഞങ്ങൾക്ക് അപ്പുറത്ത് വന്ന് വേണ്ടതാണ് അവസരം കിട്ടിയത്. അപ്പൊ എല്ലാവർക്കും അവസരം കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.
0: ഓക്കെ, അപ്പൊ നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിനോട് എന്താണ് പറയാനുള്ളത്?
1: എല്ലാവരും എല്ലാ ലിസണേഴ്സിനും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
0: ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ജിനിൽ ആൻഡ് ജിവിൻ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. കുറെ അധികം തിരക്കുകൾക്കിടയിൽ നിന്നിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു ഓണം സ്പെഷ്യൽ ഇന്റർവ്യൂ തന്നെ ഒരുപാട് ഒരുപാട് ഓണവിശേഷങ്ങളും സിനിമാ വിശേഷങ്ങളും ഒക്കെ നമ്മളോടൊപ്പം ഷെയർ ചെയ്തു. അപ്പൊ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കട്ടെ. നേരെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലയാളത്തിൽ നിന്ന് നേരെ ചാട്ടം ഹോളിവുഡിലേക്കാകട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ് കേട്ടോ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ചേച്ചി രാവിലെ തന്നെ എങ്ങോട്ടാ ഈ ഓട്ടം?
1: ഓക്സിജനിലേക്ക്.
0: ഓക്സിജനിൽ എന്താ?
2: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്രയവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
3: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഏവർക്കും കൊട്ടാരക്കര വിശാൽ ഒപ്റ്റിക്കൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഏവർക്കും ശെങ്കമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: ഇത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന്
2: മാറാനായിട്ട്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അങ്ങുവാനക്കോണിൽ കിളിയെ, ചിരി തൊട്ട്, വെൺമതി തുടങ്ങി 100-ലധികം ഹിറ്റ് ഗാനങ്ങൾ ഒരുക്കിയ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഏവർക്കും വൈഎസ് ഹാർഡ്വെയേഴ്സ് ആൻഡ് വൈഎസ് മെറ്റൽസിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
2: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ.
1: ബാലിയാജ് ഓംബ്രേവറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
3: ഈ ഓണക്കാലത്ത് നന്ദലൻ ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: നന്ദലൻ ജി മാർട്ട്
3: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
5: ഗോപു നന്ദലൻ ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
6: ഇനി ഭാഷയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
7: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

ഈ ഓണം ആശ്രയ എഫ്എം 90 കേട്ടോണം പാട്ടോണം വൈബോണം. അങ്ങനെ വൈബ് ആക്കാൻ വേണ്ടിയിട്ട് പെണ്ണരങ്ങുമായിട്ട് നമ്മൾ ഒരു കുടുംബശ്രീ യൂണിറ്റിൽ എത്തിയിട്ടുണ്ട്. ഇത് ഒരു കുടുംബശ്രീ യൂണിറ്റ് അല്ല, ഏകദേശം 4 ആണ്. അപ്പൊ ഞാൻ പറയേണ്ടതില്ല ഇന്നത്തെ ഈ പ്രോഗ്രാം എത്രത്തോളം കളറായിരിക്കും എന്നുള്ള കാര്യം കേട്ടോ. ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആശ്രയ എഫ്എം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എല്ലാ വർഷവും മുടങ്ങാതെ നമ്മുടെ പെണ്ണരങ്ങിന്റെ യാത്ര ഓരോ കുടുംബശ്രീയിലും ചെന്നെത്തി നിൽക്കാറുണ്ട്. അവിടുന്ന് കിട്ടുന്ന സൗഹൃദങ്ങളും അവിടുന്ന് കിട്ടുന്ന സ്നേഹങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും ഓരോ വർഷവും കൈനിറയ സമ്മാനങ്ങളുമായിട്ട് ഇവരുടെ അടുത്തേക്ക് എത്താനുള്ള ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്. ഈ കുടുംബശ്രീ ഇവിടെ കണക്ട് ചെയ്ത് തന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അവർക്ക് ആദ്യം തന്നെ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഓണം, ഒരുപാട് പ്രതീക്ഷകളുള്ള ഓണം, ആ ഓണത്തിന് ഇത്രയും ആൾക്കാര് വളരെ സുന്ദരികളായിട്ട് നമ്മളോടൊപ്പം പങ്കിടാൻ വേണ്ടിയിട്ട് ഗെയിമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ മനസ്സിന് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഞാൻ പറയുന്നത്, പെണ്ണരങ്ങുമായിട്ടുള്ള ഈ ഒരു യാത്ര ഒരിക്കലും നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നില്ല, ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ലൈഫാണ്, ഓരോ ജീവിതങ്ങളാണ്, ഓരോ വ്യക്തികളും വന്ന് ഓരോ കഥകൾ വ്യത്യസ്തമായിട്ട് നമ്മളോടൊപ്പം പറയാറുണ്ട്. ഇന്നെന്തായാലും അത്തരത്തിലുള്ള കഥകൾ എത്രത്തോളം ഉണ്ടെന്നറിയില്ല, പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അടിപൊളിയായിരിക്കും. അപ്പൊ വോൺസ് അഗെയിൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് പെണ്ണരങ്ങിലേക്ക് വാം വെൽക്കം. ും മാവോ പോകുന്നേ തീരം മായില്ലേ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
2: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% off. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
2: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
7: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% off. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: നമ്മളിന്ന് പെണ്ണരങ്ങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഓണത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഓണത്തിന് എല്ലാ വർഷവും മഹാബലി തമ്പുരാൻ നമ്മളെയൊക്കെ കാണാൻ എത്താറുണ്ട്. ഇത്തവണ നമ്മുടെ പെണ്ണരങ്ങിൽ നിന്ന് ഒരാളെ നമ്മൾ മഹാബലി ചക്രവർത്തിയായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അത് നമ്മുടെ ബിന്ദു ചേച്ചിയാണ്. എല്ലാ വർഷവും നമ്മളോടൊപ്പം സഹകരിക്കുന്ന കുടുംബശ്രീ യൂണിറ്റ് അംഗങ്ങളുണ്ട് ഇവിടെ. അവരിൽ നിന്നൊക്കെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്ന നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള ബിന്ദു ചേച്ചി ഇന്നൊരു മഹാബലി ചക്രവർത്തിയായിട്ട് മാറാൻ പോവുകയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? എല്ലാവർക്കും, ഈ കുടുംബശ്രീയിലുള്ള എല്ലാവർക്കും മഹാബലി ചക്രവർത്തിയോട് പല കാര്യങ്ങളും ചോദിച്ചറിയാനുള്ള ഒരു സ്പേസ് കൂടി, ഒരു അവസരം കൂടി നമ്മൾ നൽകുന്നുണ്ട്. ബിന്ദു ചേച്ചി എന്തായാലും മാനസികപരമായിട്ടൊക്കെ തയ്യാറെടുത്ത് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും, തന്റെ പ്രജകളാണ്, അപ്പൊ പ്രജകൾ എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം കൂടി ചേച്ചിക്ക് ഉണ്ടെന്ന് പറയുകയാണ്. അതുകൊണ്ട് അതിനുള്ള ഒരു പ്രിപ്പറേഷനിലൊക്കെയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന് ഗെയിം ഇല്ലാതെ എന്ത് ആഘോഷമാണ്. നമ്മളൊരു കസേര കളി ഗെയിമൊക്കെ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രായഭേദമന്യേ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്ന ഗെയിമുകൾ കൊടുക്കുമ്പോഴാണ് നമ്മൾ ഈ കുടുംബശ്രീ ചേച്ചിമാർക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം. അതുകൊണ്ട് ഈ കസേര കളി ഗെയിം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അതിൽ ഓരോ വ്യക്തികളും ഔട്ടാകുമ്പോൾ ആ വ്യക്തി വന്നിട്ട് ചോദിക്കുകയാണ് നമ്മുടെ മഹാബലിയോട് വിശേഷങ്ങളൊക്കെ. അപ്പൊ എന്ത് ചോദിച്ചാലും ഉത്തരം കൂടി പറയണമെന്ന് അറിയിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഗെയിമിലേക്ക് നമ്മൾ കടക്കുകയാണ്. അങ്ങനെ തിരിച്ചു പോകാൻ പാടില്ല. വീണ്ടും നമ്മുടെ ഒരാൾ ഔട്ട് ആയിരിക്കണം. ഇനി പോരെ, ഇങ്ങോട്ട് പോരെ. പേരെന്താണ് ചേച്ചി?
1: വസന്തകുമാരി.
0: വസന്തകുമാരി ചേച്ചി ഏത് കുടുംബശ്രീന്നാ വന്നിരിക്കുന്നത്?
1: സ്വരലയ കുടുംബശ്രീ.
0: സ്വരലയ കുടുംബശ്രീന്നാ വന്നിരിക്കുന്നത്. അതിന്റെ പ്രസിഡന്റോ സെക്രട്ടറി ആരെങ്കിലും ആണോ? നിലവിൽ CDS ആണ്. അപ്പൊ ഈ നാട്ടിനെയും നാട്ടുകാരെയൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്.
1: അറിയാം
0: ആണ്. അപ്പൊ നമ്മുടെ ബിന്ദു ചേച്ചി അറിയാലോ.
1: അറിയാം.
0: അപ്പൊ ബിന്ദു ചേച്ചി ഇന്ന് ബിന്ദു ചേച്ചി അല്ല, മഹാബലി
1: തമ്പുരാൻ.
0: തമ്പുരാനാണ്. അപ്പൊ തമ്പുരാനോട് ഒരു കാര്യം അങ്ങോട്ട് ചോദിച്ചേ.
1: തമ്പുരാൻ ഇവിടെ ഇപ്പം പഞ്ചസാരയ്ക്ക് വില കൂടുതലാണ്. പഞ്ചസാരയ്ക്ക് വില കൂടുതലാണ്. എന്താണ് അതിന്റെ പ്രതിവിധി?
0: അപ്പൊ വളരെ രസകരമായിട്ടുള്ള ചോദ്യം. തമ്പുരാനെ, ഇവിടെ പഞ്ചസാരയ്ക്ക് ഓണമായിട്ട് വില കൂടുതലാണ്. എന്താണ് കാരണം എന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഈ പാവപ്പെട്ട മഹാബലി തമ്പുരാനോട് ചോദിച്ചിരിക്കുകയാണ്. ഉത്തരം എന്താ?
2: അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്.
3: നമുക്ക് അന്വേഷിക്കാം. നിവേദനമൊക്കെ കൊടുത്തിട്ടുണ്ട്, പരിഹരിക്കാം.
0: അപ്പോ നിവേദനം കൊടുത്തിട്ടുണ്ട്, പരിഹരിക്കാം. ഒരു കയ്യടി കൊടുക്കാം. എന്തായാലും പരിഹരിക്കാമെന്ന് പറഞ്ഞല്ലോ. പേര്?
4: അഞ്ജു. ശ്രീ
0: അഞ്ജു. അഞ്ജു ചേച്ചി ഏത് കുടുംബശ്രീന്നാ വന്നിരിക്കുന്നത്?
4: നവമി.
0: നവമി കുടുംബശ്രീ. ഓരോ കുടുംബശ്രീന്ന് ഓരോരുത്തർ വെച്ച് ഔട്ട് ആവുന്നു. എങ്ങനെയാണ് അറിഞ്ഞുള്ള കേട്ടോ, ഇതുവരെ ആവർത്തനം വന്നിട്ടില്ല. അപ്പൊ അഞ്ജു ചേച്ചി വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
4: എന്റെ ഹസ്ബൻഡും മോളും.
0: മോളും ഉണ്ട്. ഓണം ഇവിടെ വരെയായി?
4: ഓണം ഇവിടെ വരെയായി. ഓണത്തിന്റെ നല്ലൊരു ദിവസമായിട്ട് ഇവിടെ അല്ലേ ഞങ്ങൾ.
0: ഇവിടെയാണ്. അത് നല്ല കാര്യമല്ലേ?
4: നല്ല കാര്യം. പക്ഷെ വീട്ടിലെ കാര്യങ്ങളും ഉണ്ട്.
0: വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കും. ജീവിതത്തിൽ വല്ലപ്പോഴും മാത്രം കിട്ടുന്നതാ വീട്ടിലെ കാര്യങ്ങൾ. എല്ലാ വർഷവും ഓണത്തിന് നമ്മൾ കൃത്യമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രം. അപ്പോ അടുത്ത വർഷം നിങ്ങൾക്ക് ഓർക്കാനുള്ള ഒരു ദിവസമാണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ നിൽക്കുന്നത് നമ്മുടെ മഹാബലി ചക്രവർത്തിയാണ്. എന്താ ചോദിക്കാനുള്ളത്?
4: മഹാബലി ചക്രവർത്തി പാതാളത്തിൽ നിന്ന് വന്നതല്ലേ, ഇവിടെ ഉള്ളതെല്ലാം അറിയുന്നുണ്ടല്ലോ. നമ്മുടെ പുതിയ ഭരണത്തെ പറ്റി എന്തോ പറയാനുള്ളേ?
0: നമ്മുടെ പുതിയ ഭരണത്തെ പറ്റി പറയാനുള്ള കാര്യമാണ്.
3: പുതിയ ഭരണം നമുക്ക് നോക്കാം, നല്ലതായിട്ട് ഭരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇതുവരെയുള്ള സർക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു 10 വർഷങ്ങൾക്ക് ശേഷം വന്ന ഒരു ഭരണസമിതി അല്ലേ. അപ്പൊ എന്തായാലും വിജയിക്കണം, വിജയിക്കുമെന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. നമുക്ക് ശ്രമിക്കാം.
0: തീർച്ചയായിട്ടും. നല്ല മറുപടി, നല്ല മറുപടി. തീർച്ചയായിട്ടും.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ഗുണമേന്മയുടെ കഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ
0: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം
1: കേരള കാഷ്യൂ നന്മയുടെ രുചി ആരോഗ്യത്തിന്റെ ഉറവ്
2: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ ബാലയാജ് ഓംബ്രേ വെറും 3999 ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999 കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക് ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ കൊട്ടാരക്കര
3: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക് ഹോം ഡോക് ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ
4: Pere Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakkara Karunagappally
0: Madhavidakkalavuga everudeyum valiya swapnam aa swapnathilekkulla vishwasiniyamaya vazhigattiyana Neovita Fertility Center aadhunika IVF ulpadeyulla noodana fertility chikitsakalum parijayasambandharaya vidakthirude vyaktigatha paricharanam pratheekshayude thudakkam Neovita Fertility Center Ayathil Junction Kollam
1: Vishal Opticals മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര
5: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 29 വരെ മൊബൈൽ ഫോൺ ടിവി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ലാപ്ടോപ്പ് എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ് ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പേർട്ട്
2: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ
6: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ
7: നമ്മുടെ സ്വർണം വിൽക്കാനേ സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്
6: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ
8: 25ൽ 1 നമുക്ക് അടിച്ചാലോ 100ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി
9: എന്ത് പറ്റി
8: അറിഞ്ഞില്ലേ ജിമാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ കൂടാതെ 100 LED TVകൾ 100 ഗോൾഡ് കോയിനുകൾ 100 സിൽവർ കോയിനുകൾ 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും
0: ഗോപുനന്ദലത്ത് ജിമാർട്ട് MC റോഡ് കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം കൊട്ടാരക്കര
1: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്ടർ

0: ആശ്രയ എഫ് എം 90 ഓണാഘോഷം തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പെണ്ണരങ്ങുമായിട്ട് 4 കുടുംബശ്രീയോടൊപ്പമാണ് ചേർന്നിരിക്കുന്നത്. ഇപ്പൊ ഗെയിമുകൾ ഇങ്ങനെ തുടരുമ്പോൾ നമ്മുടെ മഹാബലി ചക്രവർത്തിയോട് ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ മഹാബലി ഇവിടെ വന്നപ്പോഴേ കയ്യിൽ ചെറിയൊരു കെട്ടൊക്കെ ആയിട്ടാ വന്നത്. ഇനിയിപ്പം ആദ്യമായിട്ട് ഈ വർഷം വന്നപ്പോ എന്തെങ്കിലും അപകടം പറ്റിയതാണോ?
1: നമ്മള് അതെ ശ്രദ്ധിക്കണ്ടേ, മഹാബലിയുടെ കൈ മുറിഞ്ഞു ഉറപ്പായിട്ട് എങ്ങനെ വരിയ നമുക്ക് അറിയണ്ടേ. അദാലത്തിൽ ഒരു അത്തൊഴിയിൽ മത്സരം ഉണ്ടായിരുന്നു. പൂവേ, പൂവ് അരിഞ്ഞപ്പോ സംഭവിച്ചതാണ്. എന്തായാലും ചോദിക്കാൻ തോന്നിയ നല്ല മനസ്സിന് കണ്ടുപിടിച്ചതിന് നന്ദി.
0: എന്തായാലും മറുപടി ഉണ്ടോ? പാതാളത്തിൽ അത്തിടുന്നതാണ്.
1: അയ്യോ, പാതാളത്തിൽ അത്തിടുവോ?
2: പീതാംബരൻ സാറേ, ഒരു പ്രാന്താണ്.
1: അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും ഒത്തിരി പൂക്കള്.
0: അപ്പൊ എന്തായാലും പാതാളത്തിൽ അത്തമിടുന്നതിനിടയ്ക്ക് ആണ് കൈ മുറിഞ്ഞെന്ന് പറഞ്ഞു. ഇരുമ്പ് കൊണ്ടാണോ പാതാളത്തിൽ അത്തമിടുന്നതെന്നുള്ള നമ്മുടെ സംശയം അല്ലേ? കാരണം പൂക്കൾ എടുത്തു കഴിഞ്ഞാൽ കൈ മുറിയാൻ സാധ്യതയില്ല. മായ രാധാകൃഷ്ണൻ വലിയ പേരാണ്. സാഗർ ഏലിയാസ് ജാക്കി എന്ന് പറയും പോലെയാണ് മായ രാധാകൃഷ്ണൻ എന്ന് ചേച്ചി പറഞ്ഞത്. ഏത് കുടുംബശ്രീയാ?
3: ലക്ഷ്മി.
0: ലക്ഷ്മി കുടുംബശ്രീ, നിങ്ങളാണ് കൂടുതൽ ആളെണ്ണം ഉള്ളത്. അതിന്റെ ഒരു ധൈര്യം ഒക്കെ ഉണ്ട് ഇവിടെ നിൽക്കുമ്പോൾ.
3: ഒറ്റക്കാണെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യ, ലക്ഷ്മിക്കാർക്ക് ധൈര്യ,
0: ലക്ഷ്മിക്കാർക്ക് ഒറ്റക്കാണെങ്കിലും ധൈര്യ. അപ്പൊ ബിന്ദു ചേച്ചി നേരത്തെ അറിയൂ.
3: പിന്നെ ഇതൊരു ചോദ്യം.
0: എന്ത് ചോദ്യം?
3: ബിന്ദു, ഞങ്ങൾ ഒന്നാ.
0: ഞങ്ങൾ ഒന്നാണ്. രണ്ടല്ല. പിന്നെ എല്ലാ സിനിമയും മുടങ്ങാതെ കാണും കേട്ടോ. കാരണം സിനിമാ സ്റ്റൈലില്ല എല്ലാം പറയുന്നത്. മഹാബലി തമ്പുരാനോട് ചോദിക്കാനുള്ള
3: കേരളത്തിനെ, ഇപ്പോഴത്തെ കേരളത്തിനെ പറ്റി മഹാബലിയുടെ അഭിപ്രായം പറ.
0: നല്ല കാര്യം, നല്ല ചോദ്യമാണ് കേട്ടോ.
1: ഇപ്പോഴത്തെ കേരളം അത്ര പോരാ. അപ്പം നേരത്തെ വർഷങ്ങളിലൊക്കെ വന്നുകൊണ്ടിരുന്ന ഞാൻ വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇപ്പൊ കാണുന്നത്. ഇപ്പൊ കുറെയൊക്കെ കാര്യങ്ങൾക്ക് മാറ്റം വരാനുണ്ട്, വരുത്താനുണ്ട്. അത് ഇനിയുള്ള വർഷങ്ങളിലൊക്കെ മാറും എന്ന് വിശ്വസിച്ചുകൊണ്ട്.
0: ശരി, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അടുത്ത തവണ നമ്മുടെ നാട് സന്ദർശിക്കാൻ മഹാബലി തമ്പുരാൻ എത്തുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകട്ടെ എന്ന് നമ്മളും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഓണാഘോഷത്തിൽ ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
1: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
3: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലെക്സോണം 2026.
4: ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലെക്സോണം.
5: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
6: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
7: ee onathine vampicha collections oruki Priyanka Sampurna Vastralayam.
8: Aakarshikamaya variety designilulla ready made garments, textile goods ennivayude vipulamaya shekharam orukkiyirikkunnu. Priyanka Sampurna Vastralayam, Kottarakara.
0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
9: ഓണം ഇങ്ങ് എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
10: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കേട്ട് കാജി പട്ടു സാരിയും കിട്ടും.
11: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര.
12: ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
13: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടാ ഓട്ടം?
14: ഓക്സിജനിലേക്ക്.
13: ഓക്സിജനിൽ എന്താ?
15: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്രയവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പേർട്ട്.
1: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
3: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സോണം 2026.
4: സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
5: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
7: നെക്സാ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സാ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സാ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
0: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ആശ്രയ എഫ് എം 90 കേട്ടോണം പാട്ടോണം വൈബ് ഓണം. അതെ, നമ്മൾ വൈബ് ആക്കാൻ വേണ്ടിയിട്ട് പെണ്ണരംഗമായിട്ട് 4 കുടുംബശ്രീ അംഗങ്ങളോടൊപ്പമാണ് ചേരുന്നത്. ഇതാ ചുമന്ന സാരിയും എടുത്തു വന്ന ചേച്ചിയുടെ പേരെന്താ?
1: ഗിരിജ.
0: ഗിരിജ ഏത് കുടുംബശ്രീയാ?
1: ലക്ഷ്മി കുടുംബശ്രീ.
0: ഈ ലക്ഷ്മി കുടുംബശ്രീയിലുള്ള കുറെ പേര് അവസാന റൗണ്ടിൽ പോരാടുന്ന കേട്ടോ, അവര് പോരാടി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി എന്താ ചോദിക്കാനുള്ളത് മഹാബലിയോട്?
1: മഹാബലി തമ്പുരാൻ സുഖമാണോ? ഞങ്ങളുടെ വീടുകളിൽ എല്ലാം ഓണത്തിന് വരുമോ?
0: ഇതാണ് ചോദിക്കാനുള്ളത്.
2: മഹാബലി തമ്പുരാൻ സുഖമായിട്ടിരിക്കുന്നു, അസുഖമൊക്കെ കുറവുണ്ട്. പിന്നെ വീട്ടിൽ വരുന്ന ആരും പരിഗണിക്ക, എല്ലായിടവും എത്തിപ്പെടാൻ പറ്റുമോ എന്നറിയില്ല, എങ്കിലും പരമാവധി എത്താൻ ശ്രമിക്കാം.
0: വാക്ക് തന്നിട്ടുണ്ടേ. അപ്പൊ ഇപ്പൊ എന്തായാലും അസുഖങ്ങളൊക്കെ കുറവുണ്ടെന്നും പറഞ്ഞു മഹാബലി തമ്പുരാൻ. ഇനിയിപ്പോ അനിത ചേച്ചി പൊതുവെ കസേരകളിൽ പ്രൊഫഷണൽ ആണ്, കണ്ടാലറിയാം. എങ്ങനെയോ ജയിക്കുക.
1: അപ്പൊ
0: നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച വേണമെങ്കിൽ വല്ല വഴിപാടും നേർന്നു. ശരി, പേരെന്തുവാ?
1: ശ്രീദേവി.
0: ഏത് കുടുംബശ്രീയിലാ ചേച്ചി?
1: അക്ഷയ.
0: ആളിനോട് എന്താ ചോദിക്കാനുള്ളേ?
1: മഹാബലിക്ക് സുഖമാണോ?
0: ചോദിച്ചു, വേറെ ഒന്നും ചോദിക്കാനില്ലേ? വേറൊന്നുമില്ല, സുഖമാണോന്ന് ചോദിക്കുന്നു.
1: സുഖമാണ്.
0: ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. അനിത ചേച്ചി എന്താണ് ചോദിക്കാനുള്ളത് മഹാബലിയോട്?
1: മഹാബലി തമ്പുരാൻ സുഖമാണോ?
0: സുഖമാണോ, അതെല്ലാരും ചോദിക്കുന്നേ. വേറെ
1: പിന്നെ മഹാബലി തമ്പുരാൻ പഴയ ജനറേഷൻ അല്ലേ, പുതിയ ജനറേഷനെ പറ്റി എന്തോ ആണ് അഭിപ്രായം?
0: അധികം നമ്മുടെ ജെൻസി പിള്ളേരെ പറ്റിയും പുതിയ ജനറേഷനെ പറ്റിയും അഭിപ്രായം എന്താണെന്നുള്ള ചോദ്യം.
2: പുതിയ ജനറേഷനെ പറ്റി നല്ല അഭിപ്രായമാണ്, പക്ഷെ ഇച്ചിരൂടെ മുന്നോട്ട് വരാനുണ്ട്, ടാലന്റ് ആവാനുണ്ട്. അതാണ് പുതിയ ടാലന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും ഉപദേശം കൊടുക്കാനുണ്ട്. നമുക്കറിയാം, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. പാതാളത്തിൽ ഇരുന്നായാലേ
0: കാണുന്നുണ്ട്.
2: അപ്പം പുതിയ ജനറേഷനിലെ നമ്മുടെ ലഹരി ഉപയോഗവും മദ്യവും മയക്കുമരുന്ന് ഉപയോഗവും ഇതൊക്കെ ഒന്ന് കുറച്ചാൽ നമ്മുടെ ന്യൂ ജനറേഷൻ നല്ല വെൽഡൺ ആയിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം.
0: തീർച്ചയായിട്ടും, അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. ഇനി നമ്മുടെ വിജയിച്ച രമണി ചേച്ചി ഇവിടെ ഉണ്ട്. അപ്പൊ എന്താണ് ചോദിക്കാനുള്ളത് മഹാബലിയോട്?
1: പ്രജകളെ കാണാൻ നാട്ടിൽ വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു
0: അനുഭവം?
2: വരുന്ന വഴിക്ക് ഗുണ്ടകളെ കണ്ട്, പക്ഷേ ഇനിയിപ്പൊ 2-3 ദിവസം കൂടെ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം.
0: ശരി, അപ്പൊ എന്തായാലും ഒരു വലിയ കൈയടി കൊടുക്കാം. മഹാബലി തമ്പുരാനായിട്ട് നിന്നതേ ബിന്ദു ചേച്ചി നല്ല രീതിയിൽ പെർഫോം ചെയ്തു കേട്ടോ. എനിക്ക് ചോദിക്കാനുള്ളത്, അവിടെ എങ്ങനെയാ നിങ്ങളുടെ ഈ പാതാളത്തില് സമയങ്ങളൊക്കെ ചെലവഴിക്കുന്നത്, എന്ത് ചെയ്തിട്ടാ?
2: നമ്മള് അവിടെ സമയം ചെലവഴിക്കുന്നത് അതിന് ധാരാളം സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ സമയം ചെലവഴിക്കാറുണ്ട്. പിന്നെ അവിടെ ഇതുപോലൊക്കെ പൊതുപ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉണ്ട്, അതിനൊക്കെ പോവാറുണ്ട്. അപ്പൊ അങ്ങനൊക്കെ സമയം ചെലവഴിക്കും.
0: അപ്പൊ നമുക്കിവിടെ ആർക്കെങ്കിലും അങ്ങോട്ട് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, വിസയോ ടിക്കറ്റോ വല്ലതും എടുക്കേണ്ടതായിട്ട് വരുമോ, അതോ നമുക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ വല്ല പാസും കിട്ടും?
2: ഫ്രീ ആയിട്ട് കൊണ്ടുപോകണമെന്നാണ് എന്റെ ആഗ്രഹം, പക്ഷേ വരാതിരിക്കട്ടെ.
0: അത്ര പോരാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തില് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ജീവിക്കുന്ന തന്നെയാണ് നല്ലത്.
2: തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം, ഒരു വലിയ ഗൈഡ്. നമ്മള് ഗെയിമുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മഹാബലി ചക്രവർത്തി ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിനോട് ഓരോ കാര്യങ്ങളും കുടുംബശ്രീയിലെ ഓരോ ചേച്ചിമാര് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോ വൈബ് ആക്കിക്കൊണ്ടേയിരിക്കുന്നു. നമ്മളൊരു ഷോർട്ട് ബ്രേക്ക് വരുന്നു. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ ശിൽപയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട കാജി പട്ടു സാരിയും കിട്ടും.
2: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശിൽപ ജൂവലേഴ്സ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
3: ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
4: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്.
5: ഹോം ഡോക്, എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
6: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
7: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രേ വെറും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര. ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ, നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
8: കടമഴിയിൽ കമലദളം നട നടന്നാൽ പുലരി മഴ. കടമഴിയിൽ കമലദളം കവിളിണയിൽ സിന്ദൂരൻ. നട നടന്നാൽ പുലരി മഴ പൂഞ്ചൊടിയിൽ പുല.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
2: ഓക്സിജനിൽ എന്താ?
3: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്.
7: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
8: അറിഞ്ഞു, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച ഫാക്ടറി വിലയാണ്.
9: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
8: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
9: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
8: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
9: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
8: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ. ഏവർക്കും. കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുറുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
10: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
11: നന്ദലക് ജി മാർട്ട്
10: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
12: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
13: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
14: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
15: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
16: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
17: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: മലയാളികളുടെ മനസ്സിലേക്ക് ഒരു പവിഴമഴ പോലെ പെയ്തിറങ്ങി പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും ജീവാംശമായി മാറിയ മാജിക്കൽ വോയിസ്.
18: ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു.
5: വലിയൊരു സംഗീത പാരമ്പര്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് തന്റേതായ തനതായ ശൈലിയിലൂടെ നമ്മെ വിസ്മയിപ്പിക്കുന്ന ദ മെലഡി കിങ് KS ഹരിശങ്കർ എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

കേൾക്കാം ഇന്ന് വൈകിട്ട് 7 മണി മുതൽ ആർ ജെ അനാമികയോടൊപ്പം. അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: ഒപ്പം
1: എത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു ഫ്രിഡ്ജ് ഒന്ന് മാറാനായിട്ട്.
2: എങ്കിൽ ഇന്ന് തന്നെ ഓക്സിജനിലേക്ക് പോയേക്കാം.
1: അതിന് ഓക്സിജൻ എന്താ?
3: ഓണത്തിന് യഥാർത്ഥ വിൽക്കുറുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പേർട്ട്.
4: 27 വർഷത്തെ സുവർണ 7 പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
5: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
7: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771711.
8: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
9: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
8: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
10: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
5: ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
11: ഓക്സിജനിൽ എന്താ?
3: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
12: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
13: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
14: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
15: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
16: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
17: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടം.

0: ഒപ്പം.
1: ഈ നുണപറച്ചിൽ മത്സരത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബശ്രീ യൂണിറ്റിൽ നമ്മൾ ഓരോ പരിപാടി അവതരിപ്പിക്കുമ്പോഴും അതിൽ ഏറ്റവും യുണീക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ നുണപറച്ചിൽ മത്സരം. എന്താണെന്നറിയോ, നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ വലിയ വലിയ കാര്യങ്ങളാണ് ചേച്ചിമാർ വളരെ രസകരമായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ ഓണാഘോഷത്തിൽ നമ്മൾ ഈ നുണപറച്ചിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മത്സരം ഒഴിവാക്കിയിട്ടില്ല. ഇനി നുണപറച്ചിൽ മത്സരമാണ്, എന്തൊക്കെ കാര്യങ്ങളാണോ ഇവർ പറയുന്നതെന്ന് നമുക്ക് കേട്ടറിയാം. ഈ ശരിക്കും ഇത് സാധാരണഗതിയിലുള്ള ഒരു നുണപറച്ചിലല്ല. അപ്പൊ നമ്മുടെ ഈ നുണപറച്ചിൽ മത്സരത്തിൽ ആദ്യം പങ്കെടുക്കാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് ദീപചേച്ചിയാണ് കേട്ടോ. മത്താക്കുരുക്കാത്ത കള്ളം പറയാൻ പോവാ.
2: പ്രധാനമന്ത്രി ഇവിടെ വന്നു.
1: പ്രധാനമന്ത്രി എവിടെ വന്നു?
2: ഞങ്ങളുടെ
1: സദാനന്ദപുരത്ത്. സുജാത ചേച്ചി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ സദാനന്ദപുരത്ത് പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണെന്നാണ് നുണ പറഞ്ഞത് കേട്ടോ. ശരിക്കും ഉണ്ടായിരുന്നു സദാനന്ദപുരത്ത്? ഇല്ലല്ലോ, ഇല്ലായിരുന്നു. വേറെന്തെങ്കിലും പറയാനുണ്ടോ? ആന വരണ്ടെന്ന് പറഞ്ഞു. ഓൾറെഡി ആന വരണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കള്ളം ഒരു നുണ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇതിലും പവർഫുൾ ആയിട്ടുള്ള നുണകളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം.
3: എനിക്ക് വലിയ നുണ പറയാനൊന്നും അറിയില്ല കേട്ടോ. അല്ല, അതിങ്ങനെ പലതും പറഞ്ഞിങ്ങനെ കളിയാക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ നുണ പറയാറില്ല. എന്നാലും ഞാൻ കുറച്ചാളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വിമാനം വാങ്ങാനേ.
1: ചെറിയ ആഗ്രഹമല്ല, വിമാനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്.
3: എന്നിട്ട് ബുക്ക് ചെയ്യാം. ഇനിയിപ്പോ ഓണം കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു കുറച്ച് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് വലിയ സമയമില്ല, ബുക്ക് ചെയ്യണം.
1: ബുക്ക് ചെയ്യണം. വിമാനം ഏത് കളറാ ഉദ്ദേശിക്കുന്നത്?
3: അത് വെള്ളയാണ് ഇഷ്ടം.
1: വെള്ളയാണ് ഇഷ്ടം. അപ്പൊ മറ്റൊരു സംശയം എന്താ വെച്ചുകഴിഞ്ഞാൽ, ഈ വിമാനം വാങ്ങിക്കഴിഞ്ഞാൽ ഇത് ആരാ ഓടിക്കുന്നത്? ബിന്ദു ചേച്ചി തന്നെയാണോ അതോ വേറെ ആളുണ്ടോ? ഹസ്ബൻഡ് എങ്ങനെയാണ്?
3: നോക്കട്ടെ, പറ്റുമെങ്കിൽ ഞാൻ തന്നെ ഓടിക്കാം. ഹസ്ബൻഡ് ഓടിക്കാൻ ഹസ്ബൻഡ് ഇല്ല. അപ്പൊ പിന്നെ ഞാൻ തന്നെ ഓടിക്കാന്ന് വിചാരിച്ചു.
1: ഓടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതിന് പാർക്കിംഗിനുള്ള സൗകര്യം?
3: അത് നമുക്ക് ഇഷ്ടം പോലെ ആശ്രമമല കിടപ്പുണ്ട്. 12 ഏക്കർ മലയുണ്ടേ. അപ്പൊ അവിടെ പാർക്ക്
1: ചെയ്യാന്ന് വിചാരിച്ചിരിക്കുക. യെസ്, ഓണാഘോഷത്തിൽ ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെയിൽസ് ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം
5: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
7: ഞാൻ
8: ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നൽകിയിട്ട് കാജി പട്ടു സാരിയും കിട്ടും.
9: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ആനീനാഥ്.
10: ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
11: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
12: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
11: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
11: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: ഈ ഓണത്തിന് വപ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം.
8: ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക. സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.

0: പെണ്ണരങ്ങിന്റെ ഓണാഘോഷത്തില് നമ്മൾ ഈ നുണപറച്ചിൽ മത്സരം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. ഇനി അടുത്ത ആളാണ് സംസാരിക്കാൻ പോകുന്നത്.
1: അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നെ അവിടുത്തെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് വിളിച്ചിട്ടുണ്ട്.
0: അയ്യോ, അവിടുത്തെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടിട്ട് ട്രംപ് വിളിച്ചിട്ടുണ്ട്.
1: വിഷയങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. ഇവിടുന്ന് പോകാനായിട്ട് ഇരിക്കുകയാണ്, പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഓണം കഴിഞ്ഞിട്ട് പോകാമെന്നും വിചാരിക്കുകയാണ്.
0: ശരി ചേച്ചി, ഇങ്ങനെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടത് ക്ലിയർ ചെയ്യാറുണ്ട്?
1: ക്ലിയർ ചെയ്യണോ? ചെയ്യാറുണ്ട്.
0: ഓണം കഴിഞ്ഞിട്ടേ പോണോ?
1: ഓണം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഫ്ലൈറ്റ് ഒക്കെ ശരിയായി, അങ്ങനെ ഓണം കഴിഞ്ഞേ പോകുന്നുള്ളൂ.
0: വേറെ ഇവിടുന്ന് ആരെങ്കിലും ഒക്കെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാനുള്ള പ്ലാൻ ഉണ്ടോ?
1: മൂന്ന് പേരെ കൊണ്ടുപോകുന്നുണ്ട്. ദീപ ചേച്ചി, മായ ചേച്ചി, ബിന്ദു ചേച്ചി, ഇവരെ മൂന്നുപേരെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്.
0: പോയിട്ട് വരുമ്പോ പിന്നെ അമേരിക്ക എവിടെ കാണുമെന്നുള്ളത് കണ്ടറിയാം.
2: പിന്നെ എന്തു മക്കളെ പറയുന്ന, ഓണത്തിന് വിരുന്നിന് മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട്, പോണം. പിന്നെ അങ്ങനെ ഭയങ്കര തിരക്കാണ്.
3: ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം.
0: ഭയങ്കര തിരക്കാണ്. അതായത് ഇന്ന് മുഖ്യമന്ത്രി വിളിക്കുന്നു, അങ്ങനെ വലിയ വലിയ
2: തിരക്കാണ്.
4: പുതിയ സിനിമയിലിപ്പം പാടാൻ എന്നെ വിളിച്ചിട്ടുണ്ട്.
0: വ്യത്യസ്തമായ ഒരു സാധനം കേട്ടോ, പുതിയ സിനിമയിലെ. ആരുടെ സിനിമയാ?
4: അത് ഇതുവരെ ഒന്നും ആയിട്ടില്ല. ആമ്പ് വിളിക്കും.
0: ആമ്പ് വിളിക്കും. ശരിക്കും ഒരുപാട് വർഷമായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ എത്ര പാട്ട് ഈ സിനിമയിൽ പാടുന്നുണ്ട് ഇപ്പൊ?
4: ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്.
0: ഒരുപാട് പാട്ട് ഇതിനോടകം തന്നെ മലയാള സിനിമയിൽ പാടിയിട്ടുള്ള ഒരു ഗായിക കൂടിയാണ് നിഷ ചേച്ചി എന്നാണ് പറയുന്നത്. ഇപ്പൊ ഏതോ പുതിയ സിനിമയുണ്ട്, ആരാണെന്നൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. മലയാള സിനിമ തന്നെയാണോ?
4: മലയാള സിനിമ.
0: ചേച്ചി വേറെ ഏതൊക്കെ ഭാഷകളിൽ പാടാറുണ്ട്?
4: മലയാളത്തിൽ മാത്രമേ
0: പാടിയിട്ടുള്ളൂ അല്ലേ. ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒരു കൈയടി കൊടുക്ക. നമുക്കൊരു ചെറിയ ഇടവേള. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം.
1: അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രെ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
2: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
1: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
4: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 29 വരെ മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
1: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേ ഒരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
5: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
6: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
5: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
6: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
5: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
6: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം വാളകം.
5: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
0: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
7: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: പെണ്ണരങ്ങിന്റെ ഓണാഘോഷത്തില് നമ്മൾ ഈ നുണപറച്ചിൽ മത്സരം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. ഇനി അടുത്ത ആളാണ് സംസാരിക്കാൻ പോകുന്നത്. വസന്തകുമാരി ചേച്ചി പറയുന്നത്, ബിന്ദു ചേച്ചി വിമാനം മേടിച്ചെങ്കിൽ ഞാൻ കപ്പല് മേടിക്കുമെന്ന്. പക്ഷെ ഇവിടെ പറയുന്നത് തോട്ടി കൊണ്ടിടാനാണ്. ചേച്ചി ധൈര്യമായിട്ട് പറഞ്ഞു.
1: ഇല്ല, തോട്ടി കൊണ്ടിടുവല്ല, നമ്മള് കടലിലിറക്കി ഓടിക്കാൻ തന്നെ തീരുമാനിച്ചു.
0: ഓടിക്കാൻ തീരുമാനിച്ചു. കടല് സ്വന്തമായിട്ട് വാങ്ങുന്നുണ്ടോ?
1: ഇല്ല ഇല്ല, അത് അവിടെ ഓടിക്കാനുള്ള സൗകര്യം അവർ ഒപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്.
0: പറഞ്ഞു. അത് അറബിക്കടലാണോ ഇന്ത്യൻ മഹാസമുദ്രമാണോ?
1: അറബിക്കടലായിരുന്നു.
0: അറബിക്കടലാണ് ഉദ്ദേശിക്കുന്നത് കപ്പല് വാങ്ങിയാല്. എത്ര നിലയുള്ള കപ്പലാ ചേച്ചി?
1: മൂന്ന് നില.
0: ഇതിപ്പോ എന്റെ സംശയം, ഈ മൂന്ന് നില കപ്പല് അറബിക്കടലിറക്കി ഓടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബശ്രീയിലുള്ളവരെ ടിക്കറ്റ് എടുത്ത് കേറ്റോ? ഫ്രീ ആയിട്ടും.
1: ഫ്രീ ആയിട്ട് കേറ്റാം, എല്ലാരെയും ഫ്രീ ആയിട്ട് കേറ്റോ.
0: ആദ്യത്തെ യാത്ര എങ്ങോട്ട്?
1: ആദ്യത്തെ നമ്മള് ദൂരെ എവിടെ വെച്ചാ അവിടെ
0: അങ്ങ് പോവുക. ഓടിക്കുന്നത് ഈ പറഞ്ഞ പോലെ
1: ഞാൻ തന്നെ ഓടിക്കുക.
0: ഒരു കാര്യം ചോദിക്കാനുള്ളത്, വസന്ത ചേച്ചി തന്നെയാണ് കപ്പൽ ഓടിക്കുന്നത്, നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ധൈര്യം ഉണ്ട്. എന്തായാലും ആ വിശ്വാസം ഉണ്ടല്ലോ കപ്പല് മേടിക്കുന്ന കേറി ഇരുന്നാനുള്ള വിശ്വാസം, അതിനൊരു നന്ദി പറഞ്ഞു.
1: നന്ദി നന്ദി.
0: നമുക്കൊരു ചെറിയ ഇടവേള. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര. ഋഷികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര. ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടു 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
3: ലക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കർണാഗപ്പള്ളി.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
4: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
4: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അതുപിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
4: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Frozen foodigal thedi alayendathilla. Antharashtra nilavaramulla frozen foodigal ishtamullathu GMC Frozen Foodsil ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakara, Adur Road, Kottarakara.
2: Maathapithakkalavuka evarudeyum valiya swapnam. Aa swapnathilekkulla vishwasaneeyamaya vazhikattiyaanu Neovita Fertility Center. Aadhunika IVF ulppadeyulla noothana fertility ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
3: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടാ ഓട്ടം?
4: ഓക്സിജനിലേക്ക്.
3: ഓക്സിജനിൽ എന്താ?
5: ഓണത്തിലെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
6: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
8: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
9: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
8: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
10: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
11: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
10: ഒള്ളാ അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
11: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
10: ആളിലോട്ട് മാറിയ പിന്നെ 2-3 നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
11: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്ക.
10: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
11: അയ്യോ, അത് ശരിയാ.
10: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ്, ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
12: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ഓണം ഒരാഘോഷമല്ല, ഒരുമയുടെ ഓർമ്മയാണ്. എല്ലാ ലിസണേഴ്സിനും ആശ്രയ FM 90 യുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
3: ചേച്ചി, രാവിലെ തന്നെ
4: എങ്ങോട്ടായിട്ടും നടത്താം വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. കൈരളി ജുവലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജുവലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
7: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
8: അതെ, നന്ദല ജിമാർട്ട് ലക്കാലക്കായി ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: ഗോപു നന്ദലത്ത് ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
6: നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, ഇത്രയും നേരം മഹാബലിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അഭിനയിച്ച എന്നൊക്കെ വേണമെങ്കിൽ പറയാല്ലേ, ബിന്ദു ചേച്ചി ഒരു കവിത നമ്മുടെ ഈ ഓണത്തിന് ആശ്രയ FM-ന്റെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് ചൊല്ലുകയാണ്. കവിതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇത് എഴുതിയിരിക്കുന്നതും ചേച്ചി തന്നെയാണ്.
9: കവിതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടേ,
10: ഒന്ന് സൈലന്റ് ആവണേ. കവിതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്,
9: ഞാൻ എപ്പോഴൊക്കെ കുറിച്ചിട്ട വരികളാണ്. ഞാനതൊന്ന് പാടാൻ ശ്രമിക്കാം, തെറ്റുണ്ടെങ്കിൽ സ്വയം ക്ഷമിക്കണം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നെക്സാ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സാ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സാ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
2: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
1: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
4: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
6: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
7: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
8: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
9: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
10: ഓക്സിജനിൽ എന്താ?
11: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
1: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, അടിപൊളി ഓണം ഓഫേഴ്സുമായി റോബി ബ്യൂട്ടി പാർലർ. ഓണം മേക്ക് ഓവർ വെറും 999 rupees. ബ്യൂട്ടാത്തോൺ ഫേഷ്യൽ, കൊറിയൻ ഗ്ലാസി ഫേഷ്യൽ തുടങ്ങിയ പ്രീമിയം ഫേഷ്യൽസ് സ്പെഷ്യൽ ഓണം ഓഫറോട് കൂടി ഓഗസ്റ്റ് 10 മുതൽ 31 വരെ. കൂടാതെ എല്ലാ ഫേഷ്യൽസിനും ഒപ്പം ഹെയർ സ്പാ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ് പ്രത്യേകം ഓണം ഓഫറുകൾ. റൂബി ബ്യൂട്ടി പാർലർ, ട്രിവാൻഡ്രം റോഡ്, കൊല്ലമൺ, കൊട്ടാരക്കര. ഏവർക്കും റൂബി ബ്യൂട്ടി പാർലറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
12: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
13: ഹേ, ഞാൻ ശിൽപയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടക്കാജി പട്ടു സാരിയും കിട്ടും.

0: റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ
1: ഏവർക്കും. കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ
0: ഏവർക്കും. കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: സിനിമയിലെ മൂന്ന് തലമുറകളുടെ അഭിനയ പാരമ്പര്യം, അതിൽ നിന്ന് പുതിയ തലമുറയുടെ സ്വന്തം അടയാളത്തിലേക്കുള്ള യാത്ര, മാർക്കോ എന്ന ഒറ്റ സിനിമ കൊണ്ട് മലയാള സിനിമയിലേക്കുള്ള തന്റെ എൻട്രി മാസാക്കിയ അഭിമന്യു ഷമ്മി തിലകൻ എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം അവിട്ടം ദിനത്തിൽ രാവിലെ 10 മണി മുതൽ RJ ജീവിക്കൊപ്പം.
3: എല്ലാ ഓഡിയൻസും എല്ലാവർക്കും എന്റെ വക ഓണാശംസകൾ.
0: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: ഒപ്പം.
1: 25ലൊന്ന് നമുക്ക് അടിച്ചാലോ, 100ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
2: എന്ത് പറ്റി?
1: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദന ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: പരിചയസമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
6: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
7: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
8: ഇത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന് മാറാനായിട്ട്.
1: എങ്കിൽ ഇന്ന് തന്നെ ഓക്സിജനിലേക്ക് പോയേക്കാം.
8: അതിന് ഓക്സിജൻ എന്താ?
9: ഓണത്തിലെ യഥാർത്ഥ വിൽക്രുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
10: പെരേ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

ഓണം എന്നാൽ ആഘോഷമാണ്. ഓണക്കാലം പാട്ടോർമ്മയുടെ പൂക്കാലം കൂടിയാണ്. സന്തോഷവും നന്മയും സ്നേഹവും അല്പം നൊമ്പരവും നിറഞ്ഞതായിരിക്കും ഓർമ്മയിലെ ഓണമിണങ്ങൾ. തുമ്പപ്പൂവിൻ്റെ നൈർമല്യം പോലെ, ഓണനിലാവിൻ്റെ ഭംഗി പോലെ, തുമ്പിത്തുള്ളലിൻ്റെ താളം പോലെ മനോഹരമായ ചില പാട്ടുകളുണ്ട്. ഓരോ ഓണക്കാലത്തും മലയാളിയുടെ ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങുന്ന ചില പാട്ടുകൾ, ഏതു ദുരിതപ്പേറ്റിലും ആശ്വാസമാകുന്നവ, മലയാള സിനിമയിൽ പാട്ടിന്റെ പൂക്കാലം തരുത്ത വസന്തഗീതങ്ങൾ. അതിന് മാറ്റുകൂട്ടുന്നത് പലപ്പോഴും കാതിന് ഇമ്പമേറുന്ന പാട്ടുകളും. പൂക്കളമിടുമ്പോഴും കസവെടുത്തു വരുമ്പോഴും ഓണക്കളികളിൽ ഏർപ്പെടുമ്പോഴുമെല്ലാം പശ്ചാത്തലത്തിൽ ഓണപ്പാട്ട് കേൾക്കുമ്പോഴുള്ള രസം അതൊന്നു വേറെ തന്നെയാണ്. പണ്ടു മുതലേ ചുണ്ടുകളിൽ പല പാട്ടുകളും മൂളി നടക്കാറുണ്ട് മലയാളികൾ. ഓണം പശ്ചാത്തലമാകുന്ന സിനിമാ പാട്ടുകളും വരികളിൽ ഓണത്തിന്റെ മധുരം തുളുമ്പുന്ന ഗാനങ്ങളും ഹരം പകരാറുണ്ട്. കഥാപരിസരമോ ഗാനമോ ഓണവുമായി ബന്ധമില്ലെങ്കിലും കേൾക്കുന്ന മാത്രയിൽ ഓണത്തിന്റെ ഓർമ്മ പകരുന്ന ചില സിനിമാ ഗാനങ്ങളും മലയാളത്തിലുണ്ട്. അങ്ങനെ അങ്ങനെ ഓണത്തെ കൂടുതൽ മനോഹരമാക്കുന്ന ചില ഓണപ്പാട്ടുകളുടെ വിശേഷങ്ങൾ കേൾക്കാം. കൂടെയുള്ളത് ആർ ജെ അനാമിക, ഓണനിലാവ്. മലയാള സിനിമയിലെ ഓണപ്പാട്ടുകൾ കേൾക്കുമ്പോൾ ദാ ഈ പാട്ടായിരിക്കും ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുക. ഓണപ്പാട്ടാണെങ്കിലും 1997 വിഷുക്കണി എന്ന സിനിമയിൽ ദാസേട്ടൻ പാടി ഗംഭീരമാക്കിയ ഒരു ഗാനമാണ് ഇത്. ശ്രീകുമാരൻ തമ്പിയുടെ മനോഹരമായ വരികളെ ഗ്രാമീണ ശീലകളിലൂടെ അണിയിച്ചൊരുക്കിയത് മലയാളിയല്ലാത്ത ഒരു സംഗീത സംവിധായകനാണ്, ബംഗാളിയായ സരിൽ ചൗധരി. കേൾക്കാം പൂവിളി പൂവിളി എന്ന പാട്ട് ഓണനിലാവിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഇത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന് മാറാനായിട്ട്.
4: എങ്കിൽ ഇന്ന് തന്നെ ഓക്സിജനിലേക്ക് പോയേക്കാം.
3: അതിന് ഓക്സിജൻ എന്താ?
5: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്രുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 20 മുതൽ 29 വരെ ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: തമാണി
1: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
3: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
2: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
3: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
2: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
3: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
2: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
4: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
5: ഓക്സിജനിൽ എന്താ?
6: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
7: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
8: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
9: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
10: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
11: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ.
3: ബാലാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ.
2: ഒപ്പം ബംബർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം.
3: ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
4: ഓണനിലാവ് എണ്ണിയാലൊടുങ്ങാത്ത ഓണപ്പാട്ടുകളുടെ കലവറയാണ് മലയാള ഗാനശാഖ. പൂവിളിയും പൂത്താലവും ഏന്തിയെത്തുന്ന ഓണക്കാലത്തെ ആമോദത്തോടെ വരവേൽക്കാൻ കാലങ്ങളായി കരുതിവെച്ച മനോഹരമായ ഈണങ്ങളുണ്ട്. അത്തരത്തിൽ ഒരു മനോഹരമായ പാട്ടാണ്

ഓൻവിയക്കുറുപ്പിന്റെ സിനിമാ ഗാനങ്ങൾ മലയാളിയെ ഒരു വട്ടം കൂടി ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവ ഹൃദയത്തിൻ തന്ത്രിയിൽ ആരോ വിരൽ തൊടും മൃദുലമായ വിസ്മനം പോലെയാണ്. അവ ഉയിരിൽ അമൃതം തളിച്ച പോലെയാണ്. അദ്ദേഹത്തിന്റെ ഓണപ്പാട്ടുകളും അങ്ങനെയാണ്. എത്ര കേട്ടാലും മതി വരാത്ത പാട്ടാണ് ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിൽ ദാസേട്ടൻ പാടിയിട്ടുള്ള ഈ പാട്ട്. ഓൻവിയുടെ വരികൾക്ക് സംഗീതം പകർന്നത് സലിൽ ചൗധരിയാണ്. ഓണം വിരുന്നെത്തിയ മലയാളം മണ്ണിനെ വർണ്ണിച്ചുകൊണ്ടുള്ള പാട്ടുപൂക്കളം പോൽ മനോഹരമായ പാട്ടാണ് ഇത്. കേൾക്കാം ഈ ഒരു ഗാനം ഓണനിലാവിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.

0: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ സർജിക്കൽ ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര് ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
1: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടായി
2: ഓക്സിജനിലേക്ക്?
1: ഓക്സിജനിൽ എന്താ?
3: ഓണത്തിലെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ അഞ്ചു ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പേർട്ട്.
4: ചവിട്ടി താഴ്ത്തപ്പെട്ടവന്റെ ഉദ്ധാനമാണ് ഓണം. എപ്പോഴും നന്മയെ ചവിട്ടി മെതിക്കാനാണ് സമൂഹ മനസ്സിന്റെ താല്പര്യം. അത് തിന്മയ്ക്ക് വളമാവുകയും ചെയ്യുന്നു. അനീതിക്കും അസമത്വത്തിനും എതിരെ സമൂഹം ഉണരണം. സാമൂഹികവും സാമ്പത്തികവുമായി സമത്വമുണ്ടാകണം. അപ്പോഴാണ് ഓണത്തോടും അതിന് കാരണഭൂതനായ മാവേലിയോടും നമ്മൾ അനുരൂപപ്പെടുന്നത്. എല്ലാ മലയാള മക്കൾക്കും ആശ്രയ പ്രസ്ഥാനത്തിന്റെയും ആശ്രയ FM 90 റേഡിയോയുടെയും ഓണാശംസകൾ നേരുന്നു.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
5: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം. ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
6: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടക്കാജി പട്ടു സാരിയും കിട്ടും.
5: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ഏനാദ്.
6: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്. അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
7: ശ്രേയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. നേപ്പാളിൽ മിന്നൽ പ്രളയം, കാണാതായവരിൽ 100-ലധികം ഇന്ത്യക്കാരും, എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി IMA. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് തുടരുന്നു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഫോളോ ഓൺ ചെയ്ത് ശ്രീലങ്കയ്ക്ക് 6 വിക്കറ്റ് നഷ്ടം. വാർത്തകൾ വിശദമായി. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. പഴമയുടെ തനിമയും പുതുമയുടെ നിറവും ചേർത്ത് സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും തിരുവോണത്തെ മലയാളികൾ വരവേറ്റു. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒത്തുചേരലിനും തിരുവോണം അവസരമൊരുക്കി. സംസ്ഥാനമെമ്പാടും വിപുലമായ ഓണാഘോഷങ്ങൾ നടക്കുമ്പോൾ പ്രധാന നഗരങ്ങളും ഗ്രാമങ്ങളും ഒരേപോലെ ആഘോഷത്തിലാണ്. വിഭവ സമൃദ്ധമായ ഓണസദ്യയ്ക്കു ശേഷം ബന്ധുക്കളുടെ വീടുകൾ സന്ദർശിച്ചും ഓണത്തിന്റെ സന്തോഷം പങ്കുവച്ചുമാണ് മലയാളികൾ തിരുവോണം കെങ്കേമമാക്കുന്നത്. തൃക്കാക്കര തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ 10 ദിവസമായി നടന്നുവരുന്ന തിരുവോണ മഹോത്സവത്തിന് ഇന്ന് സമാപനം. 9 ആനകളുടെ അകമ്പടിയോടെയുള്ള 6-8 എഴുന്നള്ളിപ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. രാത്രി 11 എതിരേൽപ്പ് നടക്കും. തുടർന്ന് വർണ്ണാഭമായ വെടിക്കെട്ടോടെ ഉത്സവം കൊടിയിറങ്ങും. സദ്യയും നാടൻ കളികളുമായി തിരുവോണത്തെ ആഘോഷമാക്കി മാറ്റി തിരുവനന്തപുരം നിവാസികൾ. ഗ്രാമങ്ങളിലെ ക്ലബ്ബുകളിലെയും മറ്റും ഓണാഘോഷമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: നഗരഗ്രാമീണ വ്യത്യാസമില്ലാതെ തിരുവോണം ആഘോഷിക്കുകയാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ. രാവിലെ ഇടയ്ക്ക് മഴ പെയ്തെങ്കിലും അതിനെയെല്ലാം അവഗണിച്ചായിരുന്നു നാട്ടിൻപുറങ്ങളിലെ ഓണാഘോഷം. വടംവലി ഉൾപ്പെടെ വിവിധ നാടൻ കളികളുമായാണ് ജില്ലയിലെ വിവിധയിടങ്ങളിലെ ക്ലബ്ബുകളിലും മറ്റു കൂട്ടായ്മകളിലും ഓണം ആഘോഷിച്ചത്. ഇപ്പോഴും മിക്കയിടത്തും ഓണാഘോഷം തുടരുകയാണ്. സർക്കാരിന്റെ ഓണം വാരാഘോഷം ആസ്വദിക്കാൻ എത്തിയതോടെ നഗരത്തിലെ നിരത്തുകളും സജീവമായി.
0: മലപ്പുറം ജില്ലാതല ഓണാഘോഷം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി കോട്ടക്കുന്ന് ടൂറിസം പാർക്കിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. മന്ത്രിമാരായ പി കെ ബഷീർ, എ പി അനിൽകുമാർ, കെ എം ഷാജി എന്നിവർ പങ്കെടുക്കും. ഈ മാസം 30 വരെയാണ് പരിപാടി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, DTPC, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയുടെ സാംസ്കാരിക തനിമയും കലാപെരുമയുമെല്ലാം കോർത്തിണക്കിയാണ് ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: നഗരത്തിലെ വിവിധ വീഥികൾക്ക് പുറമെ ജലോത്സവം, ഘോഷയാത്ര, സാംസ്കാരിക സദസ്, കലാവിരുന്ന് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ടൌൺഹാൾ വേദിയിൽ നാടകോത്സവവും മാനാഞ്ചിറയിലെ വേദിയിൽ യോഗ, മെഗാ തിരുവാതിര, പാവനാടകം എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. 30 നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി APL കുമാർ ഉദ്ഘാടനം ചെയ്യും. വിനോദസഞ്ചാര വകുപ്പ് അനുവദിച്ച 40 ലക്ഷം രൂപയ്ക്ക് പുറമെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും പങ്കാളിത്തത്തോടെയാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്.
0: ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. 2026 ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മിറ യുവഭാരത് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യമെമ്പാടും ഓരോ ജില്ലയിലെ 2 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പ് ഈ മാസം 30-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. നേപ്പാളിൽ വ്യാപക നാശം വിതച്ച മിന്നൽ പ്രളയത്തെ തുടർന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രളയത്തിൽ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടതിൽ ശ്രീ മോദി അനുശോചനം അറിയിച്ചു. നേപ്പാളിന് സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും നൽകാൻ ഇന്ത്യ സന്നദ്ധമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. കോശി നദി കരകവിഞ്ഞുണ്ടായ മിന്നൽ പ്രളയത്തിലാണ് വടക്കൻ നേപ്പാളിൽ വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. 9 മരണം സ്ഥിരീകരിച്ചു. 105 ഇന്ത്യക്കാരടക്കം 400 പേരെ കാണാതായി. പ്രളയ സാഹചര്യത്തെ നേരിടാൻ UP, ബീഹാർ സർക്കാരുകൾ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. നേപ്പാളിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും സംസ്ഥാന സർക്കാർ. നേപ്പാളിലുള്ള മലയാളികളെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എങ്കിൽ അക്കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കേണ്ടതാണ്. ബന്ധപ്പെടേണ്ട നമ്പറുകൾ 9447111844 അല്ലെങ്കിൽ 9747132147. മൺസൂൺ കാലത്ത് രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. വൈറസിന് പുതിയ വകഭേദങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രോഗലക്ഷണങ്ങൾ മിക്കവരിലും തനിയെ മാറുന്നതാണെന്നും IMA വ്യക്തമാക്കി. വൈറസ് രോഗമായതിനാൽ സ്വയം ചികിത്സ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യയ്ക്കെതിരായുള്ള രണ്ടാം ടെസ്റ്റ് ക്രിക്കറ്റ് നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ ശ്രീലങ്ക രണ്ടാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 229 റൺ എന്ന നിലയിൽ. നിലവിൽ 16 റൺസ് ലീഡാണ് ശ്രീലങ്കയ്ക്കുള്ളത്. നേരത്തെ ശ്രീലങ്കയുടെ ഒന്നാം ഇന്നിംഗ്സ് 290 റൺസിൽ അവസാനിച്ചിരുന്നു. ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. ജയന്തി ദിന സമ്മേളനം മറ്റന്നാൾ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിക്കും. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ പ്രതിഷേധവുമായി UDF. മലബാറിലെ UDF MP ഇന്ന് നിരാഹാരമനുഷ്ഠിച്ചു. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗളൂരു സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാത 66 മണ്ണിടിഞ്ഞ ഭാഗം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. പ്രദേശം പരിശോധിച്ചതിനുശേഷം അദ്ദേഹം കരാറുകാരുമായി സംസാരിച്ചു. മുൻമന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഒപ്പമുണ്ടായിരുന്നു. ശ്രീ സി സദാനന്ദൻ മാസ്റ്റർ MP മണ്ണിടിഞ്ഞ ഭാഗം സന്ദർശിച്ചു. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാറിനൊപ്പമാണ് അദ്ദേഹം സ്ഥലത്തെത്തിയത്. മണ്ണിടിച്ചിലിന്റെ കാരണമെന്താണെന്നും ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചത് എന്നും പരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ, വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 183 പോയിന്റ് താഴ്ന്ന് 77,473, നിഫ്റ്റി 127 പോയിന്റ് താഴ്ന്ന് 24,208 വ്യാപാരം അവസാനിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സുസ്ഥിര സാമ്പത്തിക വളർച്ച, വർദ്ധിച്ചുവരുന്ന ഉപഭോഗം, വികസിച്ചുകൊണ്ടിരിക്കുന്ന മൂലധന വിപണികൾ, എണ്ണത്തിൽ കൂടുതലുള്ള യുവജന സംഖ്യ എന്നിവ രാജ്യത്തിന് വലിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതായും അവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. നേപ്പാളിൽ മിന്നൽ പ്രളയം, കാണാതായവരിൽ 100+ ഇന്ത്യക്കാരും. എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി IMA. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് തുടരുന്നു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഫോളോ ഓൺ ചെയ്ത ശ്രീലങ്കയ്ക്ക് 6 വിക്കറ്റ് നഷ്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി.

ഓണമിലാവ് ഓർമ്മകളുടെ ഉത്സവമാണ് ഓണം. ഒരു നല്ല സ്വപ്നത്തിന്റെ ഓർമ്മകൾ. ഇപ്പൊ നമ്മൾ ആഘോഷിക്കുന്നത് പണ്ട് നമ്മൾ ആസ്വദിച്ച ഓണത്തെ കുറിച്ചുള്ള ഓർമ്മകൾ കൂടിയാണ്. ഇനിയും ഓർമ്മകൾ ഉണ്ടാകും, ആ ഓർമ്മകളെ കുറിച്ചുള്ള പാട്ടുകളും. ഇങ്ങനെ മലയാളിയുടെ സ്വത്വമായി ഇടചേർന്ന് നിൽക്കുന്ന ഓണം നമ്മുടെ സിനിമകളിൽ നിന്നും പാട്ടുകളിൽ നിന്നും പുറത്തു നിൽക്കാൻ സാധ്യതയില്ല. ധാരാളം ഓണപ്പാട്ടുകൾ നമ്മുടെ സിനിമയിൽ വന്നിട്ടുണ്ട്, പലതും ഇന്ന് നമ്മൾ മൂളി നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചില മലയാളം ഓണപ്പാട്ടുകളെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഓണപ്പാട്ടുകൾ എഴുതിയതും ഓണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ മിളത ഗാനങ്ങൾ എഴുതിയതും ശ്രീകുമാരൻ തമ്പിയാണ്. അദ്ദേഹം എഴുതിയ ഒരു മനോഹരമായ പാട്ടാണ് ഇത്. ഈ പാട്ട് കേൾക്കാതെ ഒരു ഓണക്കാലവും മലയാളികൾക്കുണ്ടാവില്ല എന്ന് വേണം പറയാൻ. അത്രത്തോളം ഹൃദയത്തോട് ചേർന്നിരിക്കുന്നു ഈ ഗാനം. ഓണത്തിന്റെ ഗ്രഹാതുരത മുഴുവൻ ആവാഹിച്ചെത്തുന്ന ഗാനം. വരികളിലും സംഗീതത്തിലും ഓണം നിറയുന്നുണ്ട്. 1975 പുറത്തിറങ്ങിയ തിരുവോണം എന്ന സിനിമയിലേതാണ് ഈ ഗാനം. പ്രേം നസീറും ശാരദയും പ്രധാന വേഷത്തിലെത്തി അനശ്വരമാക്കിയ ചിത്രം. ശ്രീകുമാരൻ തമ്പിയുടെ മനോഹരമായ വരികൾ, അതിന് ഇണങ്ങി നിൽക്കുന്നു MK അർജുനന്റെ സംഗീതം. വാണിയമ്മയുടെ ശബ്ദം കൂടി ചേർന്നപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ഗാനം കേൾക്കാത്തൊരു ഓണക്കാലവും മലയാളികൾക്കുണ്ടായിട്ടില്ല. കേൾക്കാം ഈ മനോഹരമായ പാട്ട് ഓണനിലാവിലൂടെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: മലയാളികളുടെ മനസ്സിലേക്ക് ഒരു പവിഴമഴ പോലെ പെയ്തിറങ്ങി പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും

0: കേൾക്കാം ഇന്ന് വൈകിട്ട് 7 മണി മുതൽ ആർ ജെ അനാമികയോടൊപ്പം. അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം ഫൈവോണം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: ഓണമിലാവ്. ഓണം എന്നാൽ മലയാളിക്ക് ഓണപ്പാട്ടുകൾ കൂടിയാണ്. ഓണത്തെ കുറിച്ചുള്ള പരമ്പരാഗത ഗാനങ്ങൾ മാത്രമല്ല അത്, സിനിമാ ഗാനങ്ങളും ആൽബങ്ങളും ഒക്കെ ചേർന്ന ഓണപ്പാട്ടുകളുടെ ഒരു മഹാസാഗരം തന്നെയുണ്ട് നമുക്ക്. അത്തരത്തിൽ നമ്മൾ എന്നും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന മലയാള സിനിമയിലെ ചില ഓണപ്പാട്ടുകളുടെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ആർ ജെ അനാമിക. നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു മനോഹരമായ പാട്ടാണ് ഇത്.

1985 പ്രിയദർശൻ സംവിധാനം ചെയ്ത പുന്നാരം ചൊല്ലിച്ചൊല്ലി എന്ന സിനിമയിലേതാണ് ഈ പാട്ട്. അത്തപ്പൂവും തൃത്താപ്പൂവും നുള്ളി പൊന്നൂഞ്ഞാലാടിയെത്തുന്ന തെന്നലിനോട് പാടുകയാണ് കവി. ഓൻ വീട വരികൾക്ക് ചെറി അമൽദേവാണ് സംഗീതം പകർന്നത്. ദാസേട്ടനും ചിത്രാമയും ചേർന്നാണ് ഈ മനോഹരമായ ഗാനം ആലപിച്ചിരിക്കുന്നത്. മറവയുടെ മാറാല നീക്കി ഓരോ ഓണക്കാലത്തും ഓർമ്മയിലേക്കെത്തുന്ന ചില പാട്ടുകളിലൂടെയായിരുന്നു ഇന്നത്തെ നമ്മുടെ സഞ്ചാരം. ഇതോടുകൂടി ഇന്നത്തെ ഓണനിലാവ് ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മി അർജനാമിക സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഏവർക്കും ഹോം ടോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റിൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.

0: അൽപ്പം.
1: ഗുഡ് ഈവനിംഗ്, നമസ്കാരം ആൻഡ് വെൽക്കം ടു തിരുവോണം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്ന് തിരുവോണമാണ്. എല്ലാവരും ഗംഭീരമായൊരു ഓണസദ്യയൊക്കെ കഴിച്ച് കുടുംബത്തോടൊപ്പം ഇരിക്കുന്ന സമയമാണല്ലേ. അതുകൊണ്ട് തന്നെ ഈ തിരുവോണരാത്രി കൂടുതൽ മനോഹരമാക്കാനായിട്ട് സംഗീതത്തിന്റെ ഒരു കുളിർമഴയുമായിട്ടാണ് ഇന്നത്തെ ചാറ്റ് ഷോയിൽ ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇന്ന് എന്നോടൊപ്പം കൂടെയുള്ളത് മലയാളികളുടെ മനസ്സിലേക്കൊരു പവിഴമഴ പോലെ പെയ്തിറങ്ങി നമ്മുടെയൊക്കെ പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും ജീവാംശമായിട്ട് മാറിയിട്ടുള്ള ഒരു മാജിക്കൽ വോയിസിന്റെ ഉടമയാണ്. വലിയൊരു സംഗീത പാരമ്പര്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് തന്റേതായ തനതായ ശൈലിയിലൂടെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ദ മെലഡി കിങ്. യെസ്, നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ കെ എസ് ഹരിശങ്കർ ആണ് ചേട്ടാ. വെൽക്കം ടു ദി ഷോ ആൻഡ് ഹാപ്പി ഓണം.
2: ഹായ് അനാമിക, ഹാപ്പി ഓണം.
1: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
2: ഞാൻ എന്റെ ഇൻട്രൊഡക്ഷൻ കേട്ട് ഇങ്ങനെ മതി മറന്നിരിക്കുന്നു. എന്തൊക്കെയാ പറയുന്നത്? കുളിർമഴ, മെലഡി കിങ്.
1: ഇതൊക്കെയാണ് ഹരിശങ്കറിനെ കുറിച്ച് എന്റെ മനസ്സിലൂടെ കടന്നുപോയിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് കുറച്ച് എന്താ പറയാ, സാഹിത്യപരമായിട്ടുള്ള കുറച്ച് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇത്രയും നല്ലൊരു ഇൻട്രോ പറഞ്ഞേ.
2: സന്തോഷം, സന്തോഷം. എന്തായാലും ഓണത്തിന് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ തരാൻ പറ്റിയതിൽ സന്തോഷം.
1: ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു ബിഗ് താങ്ക് യു പറയാനായിട്ടുണ്ട്. കാരണം ഞാൻ കൊറേ നാളായിട്ട് എന്റെ ലൈഫിൽ ഒരിക്കലെങ്കിലും ഇന്റർവ്യൂ ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. സോ ഒരു സ്പെഷ്യൽ താങ്ക് യു ഞാൻ ആദ്യം തന്നെ പറയാനു കേട്ടോ.
2: ഓക്കെ,
1: അപ്പോ ഇന്ന് തിരുവോണമാണ്. തിരുവോണമായിട്ട് കൊറേ അധികം പ്രോഗ്രാംസ് ഉണ്ട്, ഷോസ് ഉണ്ട് എന്നൊക്കെ അറിയാം. എങ്കിൽ പോലും തിരുവോണമായിട്ട് ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ്?
2: ഇന്ന് പ്രോഗ്രാം ഉണ്ട്, കൊല്ലത്താണ് പ്രോഗ്രാം.
1: ഓക്കെ,
2: അപ്പൊ എന്താ പറയാ, തിരുവോണമായിട്ട് എനിക്കറിയാം എല്ലാരും സദ്യയൊക്കെ കഴിച്ച് അവർ മൂഡിലിരിക്കാന്ന് അറിയാം. എന്നാലും ഞങ്ങൾക്ക് ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ടൈമാണ്. ഞങ്ങളായിരിക്കും
1: എന്റർടൈനേഴ്സ്.
2: ഓണത്തിന് ഈ പറഞ്ഞ പോലെ തുടങ്ങിയത് തിരുവനന്തപുരത്തു നിന്നാണ്. 24-ാം തീയതി നിശാഗന്ധിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ ജസ്റ്റ് കൊല്ലത്തെത്തി.
1: ഓക്കെ,
2: തിരുവോണം അറ്റ് കൊല്ലം.
1: ഓക്കെ, തിരുവോണം അറ്റ് കൊല്ലം. ഓക്കെ ഓക്കെ. ഇപ്പോ ഹരിശങ്കറിനെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറയുമ്പോ ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ഒക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പൊ കുട്ടിക്കാലത്തെ ഓർമ്മയൊക്കെ എങ്ങനെയായിരുന്നു? ഓണം എന്ന് പറയുമ്പോ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറി എന്താ?
2: കസിൻസ് എല്ലാരും വീട്ടിൽ വരിക, അവരുമായിട്ടുള്ള ഒരുമിച്ചുള്ള എന്താ പറയാ, നമ്മൾ ഒരുമിച്ച് കുറെ കളിക്കും, പിന്നെ ഒരുമിച്ചുള്ള സദ്യ, അത് കഴിഞ്ഞ് ഒരുമിച്ചുള്ള ഉറക്കം. ഓണത്തിൽ എല്ലാരും കൂടി ഒരുമിച്ചായിരിക്കും ഞങ്ങള് ഒരുമിച്ചൊക്കെ എപ്പോഴും ഇരിക്കുന്നതും. പിന്നെ രാത്രി ഈ പറഞ്ഞ പോലെ വലിയച്ഛന്മാരും കൊച്ചച്ഛന്മാരും എല്ലാം കൂടെയുള്ള അവർ അങ്ങനത്തെ ഒക്കെ ഒന്നും ഇപ്പൊ ഇല്ല. അങ്ങനത്തെ ഒത്തുകൂടലോ അല്ലെങ്കിൽ ഓണം ആവുമ്പോഴേ ഞാൻ
1: പ്രോഗ്രാമുകളെ.
2: അതെ അതെ, അപ്പൊ അവർക്കും പരാതിയാ, എന്നെ കാണാൻ കിട്ടുന്നില്ല,
1: കാണാൻ കിട്ടുന്നില്ല പറഞ്ഞിട്ട്.
2: അതെ, എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് എപ്പോഴും. അങ്ങനത്തെ ഒക്കേഷൻസ് ഒക്കെ വരുമ്പോ ഞാനും പോവാൻ ശ്രമിക്കാറുണ്ട്. ഓണം ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ
1: മാറ്റിവെച്ചേക്കുന്നത്, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണല്ലേ. ഇപ്പോ ചേട്ടന്റെ ഫാമിലി നമ്മൾ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും ഒരു മ്യൂസിക് ഫാമിലി എന്ന് വന്നിട്ടുള്ള ഒരു ആളാണ്. അപ്പോ നിങ്ങളുടെ ആ ഒരു ഫാമിലിയിലെ ഓണാഘോഷം ഒക്കെ എങ്ങനെയാണ്? ഇപ്പോ നമ്മുടെ എം ജി ശ്രീകുമാർ സാർ ഉണ്ടായിരുന്നു, എം ജി രാധാകൃഷ്ണൻ സാർ ഉണ്ടായിരുന്നു, ഓമനക്കുട്ടി ടീച്ചർ ഉണ്ട്. സോ ആ ഒരു കംപ്ലീറ്റ് ഫാമിലിയുടെ ഓണാഘോഷം ഒക്കെ എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്തെ?
2: കൂട്ടുകുടുംബമായതുകൊണ്ട് അവരും തിരക്കിലായിരിക്കും. അവർക്കും ഇപ്പം എനിക്ക് മനസ്സിലാക്കും അവരുടെ ആ പീരീഡ് എങ്ങനെയായിരുന്നു. നമുക്ക് എന്താ പറയാ, നമുക്ക് പരാതി ഇല്ലേ പറയാൻ പറ്റും, അയ്യോ ആരും ഇല്ല ഈ സമയത്ത്. പക്ഷെ നമ്മൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തോട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ
1: പഠിക്കുന്നത്,
2: എങ്ങനെയാണ് തിരക്കാവും അതൊക്കെ മനസ്സിലാക്കി നീങ്ങുന്നത്. എല്ലാവർക്കും അവരവരുടെ തിരക്കുകളുണ്ട്. അപ്പൊ എല്ലാ മനുഷ്യർക്കും ഇപ്പൊ അനാമികയ്ക്കും അനാമികയുടേതായിട്ടുള്ള തിരക്കുകളില്ലേ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അതൊക്കെ മനസ്സിലാക്കി ഓണം ഉണ്ടെങ്കിലും ഓക്കെ. എന്നാലും കഴിയുന്നതും അമ്മയും അമ്മൂമ്മയും അനിയനും വൈഫും ഞങ്ങളെല്ലാരും ഒരുമിച്ച് കഴിയുന്നത് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണപ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
1: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രി വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 599. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരികാ വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യെസ്, അങ്ങനെ ആ കുറച്ച് മനോഹരമായ പാട്ടുകൾ കേട്ടതിനു ശേഷം വി ആർ ബാക്ക് ഓൺ ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോ. കൂടെയുള്ളത് ആർജെ അനാമികയാണ്. ഓണത്തെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സദ്യ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ചേട്ടൻ ഓണത്തിന് അല്ലെങ്കിൽ ഓണ സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം ഏതാണ്?
2: ട്രിവാൻഡ്രത്തെ സദ്യ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്.
1: ഓക്കെ,
2: പറയുന്നോണ്ട് ബാക്കിയുള്ള ജില്ലക്കാരെന്ന്
1: മോശമാണെന്ന് വിചാരിക്കില്ലല്ലേ.
2: ഈ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ സ്ഥലത്തുനിന്നും സദ്യ കഴിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ട്രിവാൻഡ്രത്തുള്ള സദ്യയാണ്. അത് ഈ പറഞ്ഞ പോലെ ബോളി പായസം അതിലിങ്ങനെ അതെല്ലാം കൂടി ഉള്ള ഒരു ഉഗ്രൻ സദ്യ ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ട്രിവാൻഡ്ര സദ്യയാണ്. എനിക്ക് പിന്നെ കഴിയുന്ന എല്ലാ വിഭവങ്ങളും ഇഷ്ടമാണ്. ഞാനത് കംപ്ലീറ്റ് ഇലയും തീർത്തിട്ടേ ഞാൻ എണീക്കാറുള്ളൂ.
1: കുറച്ച് ലഡു അതിനകത്തുണ്ടെങ്കിലോ?
2: ലഡു ഒന്നും വേണ്ട. എന്തിനാ ലഡു ആരെ ഇപ്പൊ കൊണ്ടുവച്ചതിൽ?
1: ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു ലഡു കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ.
2: അത് കൊച്ചിലായിരുന്നു. ഇപ്പം ഇപ്പല്ല, ഇപ്പൊ മാക്സിമം ഷുഗർ അങ്ങനെ കട്ട്
1: ചെയ്യാന്നൊക്കെയുള്ള.
2: അങ്ങനെയില്ല, എന്നാലും കഴിയുന്നതും ഒരുപാട് അങ്ങനെ കഴിക്കാറില്ല. ഇപ്പൊ
1: കഴിക്കാറില്ല,
2: കുറച്ച് ഈയിടെയായിട്ട് കുറച്ച് ശ്രദ്ധിക്കാറൊക്കെ
1: ശ്രദ്ധിക്കാറുണ്ട്. ഹെൽത്ത് ഒക്കെ കുറച്ച് ശ്രദ്ധിക്കുന്ന ഒരാളാണല്ലേ.
2: പക്ഷേ ഈ ഓണമൊക്കെ ആകുമ്പോ പാളും.
1: അതെ അതെ, എന്തോരം സദ്യ കഴിക്കണം അല്ലേ ഓണമൊക്കെ ആകുന്ന സമയത്ത്.
2: നമ്മൾ എല്ലാവരുടെ അടുത്തും പോകുമ്പോഴേ ഇന്ന് ഞങ്ങളുടെ കൂടെ സദ്യ കഴിച്ചുകൂടെ എന്നുള്ളൊരു മൂഡാകുമ്പോ എല്ലാരും ഹാപ്പി ആക്കിക്കൊണ്ട് ഓരോ ദിവസം അങ്ങ് സദ്യ കഴിച്ച് അങ്ങ് നീങ്ങിക്കൂടും.
1: ഓക്കെ, ഇപ്പൊ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, അന്ന് ഇത്രയും തിരക്കൊന്നും ഇല്ലല്ലോ. അപ്പൊ ആ സമയത്തുള്ള ഓണാഘോഷത്തിന്റെ ഒരു നല്ല മെമ്മറി എന്തായിരുന്നു?
2: കോളേജിൽ അങ്ങനെ ഈ മെമ്മറീസ് ഓണത്തിന് ഉണ്ടായിട്ടില്ല.
1: കാരണം
2: ഞാൻ പഠിച്ച ഒരു ഡെന്റൽ കോളേജിലായിരുന്നു. അപ്പം അവിടെ ഓണത്തിനാണെങ്കിൽ പേഷ്യൻസ് കാണും എല്ലാ ദിവസവും. അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു. ചിലപ്പോ അവിടെ അന്നൊരു ആ ഒരു ദിവസത്തേക്ക് ഒരു അത്തപ്പൂക്കളോ ചിലപ്പം അവിടെ ഫാക്കൽറ്റീസിന് ഒരു സദ്യ എല്ലാം കാണാം. അല്ലാതെ എനിക്ക് എന്റെ ഓർമ്മയിൽ അങ്ങനെ വലിയ പ്രോഗ്രാംസ് ആയിട്ടൊന്നും ഞാൻ അങ്ങനെ പങ്കെടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു എന്റെ കോളേജ്. മെഡിക്കൽ കോളേജ് അങ്ങനെ ആയിരിക്കും മിക്കവാറും. ആ നമുക്ക് അങ്ങനെ അവര് അവരവരുടെ അസുഖങ്ങളായിട്ട് വരുമ്പം
1: ആഘോഷിക്കുന്നല്ലേ.
2: ആ നമ്മളെങ്ങനെ ആഘോഷിക്കാൻ, അപ്പൊ അത് എങ്ങനെയെങ്കിലും അവരെ സോർട്ട് ചെയ്ത് നമുക്ക് സെറ്റാക്കി വിടുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഓണം എന്ന് പറയുമ്പോ എനിക്ക് എന്റെ വീട്ടിലെ ഓണം അല്ലെങ്കിൽ എന്റെ അത് അത്രേ ഉള്ളൂ. അതല്ലാതെ പിന്നെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഗസ്റ്റ് ആയിട്ട് പോകുമ്പോ അവിടെയുള്ള അവരോടൊപ്പം ഉള്ള ഓണം അത്രയൊക്കെ ഉള്ളൂ.
1: ഓക്കെ, ഇപ്പോ ഹരിശങ്കറിനെ കുറിച്ച് പറയുമ്പോ അല്ലെങ്കിൽ ഹരിശങ്കറിന്റെ പാട്ടുകളെ കുറിച്ച് പറയുമ്പോ ആൾക്കാർ പറയുന്ന കാര്യമാണ് പ്രണയം തുളുമ്പി ഒഴുകുന്ന ശബ്ദം, ഏത് കഠിന ഹൃദയത്തിനും ഒന്ന് പ്രണയിക്കാൻ തോന്നുന്ന വോയിസ്. അതൊരിക്കലും ഈ പറഞ്ഞ കാര്യം നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഞാനും ഒരു ഡൈഹാർട്ട് ആയിട്ടുള്ള ഒരു ഫാനാണ്, എനിക്കും ഒരുപാട് ഇഷ്ടമാണ്. സോ ഈ പറഞ്ഞതിനോട് എത്രമാത്രം യോജിക്കുന്നുണ്ട്
2: എനിക്കറിയില്ല. ഇതൊക്കെ കേൾക്കുന്നവർ ഹരിശങ്കർ ഇപ്പൊ റിപ്ലൈ ചെയ്യാൻ പോകുന്നു. ഞാൻ എന്ത് പറയാൻ, എനിക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങനത്തെ പാട്ടുകൾ കിട്ടുന്നത്. ഇപ്പം ഇറങ്ങിയ ബത്ലഹേമിൽ എനിക്ക് പാടാൻ പറ്റി വർണ്ണജാലം എന്ന് പറഞ്ഞൊരു സോങ്. അപ്പം അത് ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ നല്ല പാട്ടുകൾ കിട്ടുന്നത് അത്ര നല്ല കമ്പോസേഴ്സ് അവരുടെ കമ്പോസിഷൻസ് നല്ല നല്ല പാട്ടുകൾ അവർ സൃഷ്ടിക്കുന്നോണ്ടാണ്. അവർക്കാണത് അവർക്കാണ് കൂടുതൽ ക്രെഡിറ്റ്. എനിക്കത് പാടാൻ അവസരം കിട്ടുന്നു അല്ലെങ്കിൽ എനിക്കത് പാടാൻ പറ്റുന്നു എന്നുള്ളതില് വളരെ സന്തോഷിക്കുന്നു. പിന്നെ നിങ്ങളെ പോലുള്ള ആൾക്കാര് സപ്പോർട്ട്
1: ചെയ്യുന്നതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു.
2: ഓക്കെ,
1: ബത്ലഹേം യൂണിറ്റിലെ ആ ഒരു പാട്ടൊന്ന് പാടാമോ?
2: ഓക്കെ.

0: മൗന ഭംഗി പോലും ലോലമെന്തു ലോലം ഹേ വർണ്ണജാലം ഹേ മന്ദകാലം മൗന ഭംഗി പോലും ലോലമെന്തു ലോലം
1: ഞാനിങ്ങനെ ഡയറക്ടറിന്റെ ഫ്രണ്ടില് ഹരിശങ്കർ ചേട്ടൻ ഇരുന്ന് പാടുന്ന ആ ഒരു ഫീൽ ഉണ്ട്. താങ്ക് യു സോ മച്ച്.
2: ഓ സന്തോഷം. ഞാനിത് എനിക്ക് ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂല് പാടുന്നതും
1: ആണോ?
2: ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല.
1: ഓക്കെ, അതെന്റെ ഭാഗ്യമാണ്.
2: അയ്യോ, ഭാഗ്യമല്ല, ഞാനത് എനിക്ക് അതിനുള്ള ലൊക്കേഷൻ
1: കിട്ടിയിട്ടില്ല.
2: പാട്ട് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന വിഷ്ണു വിജയ് ആണ്, വിഷ്ണു ചേട്ടനാണ്. വരികള് വിനായക് ശശികുമാർ ആണ്. അങ്ങനെ എന്താ പറയാ, ഞാനും പൂർണിമക്കാണ്, വിഷ്ണു വിജയുടെ വൈഫാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ ഡ്യുവറ്റ്
1: പാടിയിട്ടുള്ളത്.
2: അതെ, നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ഈ ഓണത്തിന് എനിക്ക് എന്താ പറയാ പാടാനും പറ്റി.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
3: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
4: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
5: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കുറച്ച് മനോഹരമായ പാട്ടുകൾ കേട്ടതിനു ശേഷം വി ആർ ബാക്ക് ഓൺ ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോ. കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. എനിക്ക് ചേട്ടന്റെ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഒരു ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടുണ്ട്, പൂക്കൾ പൂക്കും തരണം. ചിലപ്പോൾ ഞാൻ ഈ പാട്ടിനെ പറ്റി ഇങ്ങനെ പറയുന്ന സമയത്ത് ചില ആൾക്കാർ വിചാരിക്കാറിക്കും ഞാനിങ്ങനെ തള്ളി മറിക്കണതാണ് എന്നൊക്കെ വിചാരിക്കാറിക്കും. പക്ഷെ ടു ബി ഓണസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഞാൻ ഈ പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നൊരു 7-8 വർഷം മുമ്പാണ് ഈ പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് യൂട്യൂബില് ഈ പാട്ടിന് 12 million or 16 million സംതിങ് അത്രയും വ്യൂസേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എനിക്ക് തോന്നുന്നൊരു 65 million എബോയ്ക്ക് ആ ഒരു പാട്ട് പോയിട്ടുണ്ട്. അപ്പോ ഞാൻ വളരെ യാദൃശികമായിട്ട് കേട്ടൊരു പാട്ടാണ്. കേട്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയാ, ഞാനിങ്ങനെ ഊണിലും ഉറക്കത്തിലും ഈ ഒരു പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. കാരണം അത്ര മനോഹരമായിട്ടാണ്, എന്താ പറയാ, എനിക്ക് പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ഞാൻ അന്ന് എനിക്ക് തോന്നുന്നു സ്പോട്ടിഫൈ ഒന്നും ഞാൻ അന്ന് ഡൗൺലോഡ് ചെയ്തിട്ടില്ല. നമ്മളെ ഗൂഗിളിൽ കയറിയിട്ട് പാട്ട് സെർച്ച് ചെയ്യും, ഡൗൺലോഡ് ചെയ്യും, അല്ലെങ്കിൽ യൂട്യൂബിൽ കയറിയിട്ട് പാട്ട് ഡൗൺലോഡ് ചെയ്യും. അങ്ങനെയായിരുന്നു ഈ പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്നത്തെ സമയത്തൊന്നും സ്പോട്ടിഫൈയിൽ പാട്ട് കേൾക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പറയാറുണ്ട് ഈ മ്യൂസിക് ഈസ് ലൈക്ക് എ തെറാപ്പി, നമ്മുടെ ഇമോഷൻസിനെ പെട്ടെന്ന് ഹീൽ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് മ്യൂസിക് എന്ന് പറയാറുണ്ട്. സോ എൻ്റെ ഇമോഷൻസിനൊക്കെ ഹീൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാട്ടായിരുന്നു. സോ എനിക്ക് വേണ്ടി ആ ഒരു പാട്ടെന്ന് പാടാമോ?
2: പൂക്കൾ പൂക്കും തരുണം മാറുവീരേ പാർത്തതാറുമില്ലേ, പുലരും കാലൈ പൊഴുതേ.

0: ഓക്കെ.
1: അയ്യോ താങ്ക് യു സോ മച്ച്, എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇനി എനിക്ക് ചത്താലും മതി, അത്രേ ഉള്ളൂ, അത്രയും സന്തോഷമായിരിക്കും. ഏ
2: അങ്ങനെ
3: ഓണമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാരും. എന്താ പറയാ, എനിക്ക് സന്തോഷം ഈ ഓണത്തിന് നിങ്ങളോടൊപ്പം കുറച്ചുനേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഹാപ്പി ഓണം ഉണ്ടോ? ഈ പറഞ്ഞ പോലെ കുറെ പാട്ടുകളും കുറെ സിനിമകളും ഒക്കെ കണ്ട് ഹാപ്പിയായി, നല്ല സദ്യ ഒക്കെ കഴിച്ച് എല്ലാരും ഫാമിലി ആയിട്ട് ഒത്തുകൂടി ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഉണ്ടാവട്ടെ എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ഈ പൊന്നോളം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ സർജിക്കൽസ് ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര് ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര. ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൻ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൻ ടാറ്റ ഷോറൂമുകൾ.
1: ലെക്സൻ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ് പത്തനം and Karnagapalli
2: Ashraya FM 90
3: Nadinappam Natarkoppam
0: അങ്ങവാനക്കോണിൽ, കിളിയെ, ചിരി തൊട്ട്, വെൺമതി തുടങ്ങി 100-ലധികം ഹിറ്റ് ഗാനങ്ങൾ ഒരുക്കിയ

0: ഓം ശാന്തി ഓഷാന എന്ന മൂവിയിലെ മന്ദാരമേ എന്ന പാട്ടിലൂടെ സംഗീത പ്രേമികളുടെ മനസ്സിൽ ഇടം നേടി. ഇന്നും ഒരുപാട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ നമുക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ദി പോപ്പുലർ മലയാളം ലിറിസിസ്റ്റ് മനു മജീദ് എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90. കേൾക്കാം അവിട്ടം ദിനത്തിൽ രാവിലെ 7 മണി മുതൽ RJ അനുഷയ്ക്കൊപ്പം.
1: ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും വെരി ഹാപ്പി ഓണം.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വായ്പോണം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ബിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ബിമൂസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ബിമൂസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: വെൽക്കം ബാക്ക് ടു ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർജെ അനാമിക. ഹരിശങ്കറിന്റെ പാട്ടിന്റെ ജേണി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഗുരു എന്ന് പറയുന്നത് നമ്മുടെ ചിത്രശേഷിയുടെ ഒക്കെ ഗുരുവായിട്ടുള്ള, ഇപ്പോ ചേട്ടന്റെ തന്നെ അമ്മൂമ്മയായിട്ടുള്ള ഓമനക്കുട്ടി ടീച്ചറും അച്ഛനും ആണല്ലോ. പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്പോ ഇവരിൽ നിന്നും പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണ്, ഒരു ലെസൺ എന്താണ്?
6: അവരുടെ ലൈഫ് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിരുന്നു. അച്ഛന്റെ ആണെങ്കിലും അതായത് പാട്ടിന് വേണ്ടി മാത്രമേ ഉള്ളൂ ലൈഫ്, അല്ലാതെ വേറെ ഒരു ഒന്നിലുമായിട്ടും ഡിസ്ട്രാക്റ്റഡ് അല്ല. പാട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ലൈഫിൽ. നമ്മളൊക്കെ ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ പോവും, ആരെങ്കിലും കാണും, അല്ലെങ്കിൽ നമ്മള് പുറത്ത് സിനിമയ്ക്ക് പോവും, വേറെ കൺട്രീസിൽ പോവും, നമുക്ക് പരിപാടി. ഒരു എന്താ പറയാ, എപ്പോഴും സ്റ്റുഡൻസിന് വേണ്ടി, അല്ലെങ്കിൽ അച്ഛന്റെ ശിഷ്യന്മാർക്കോ അവർക്ക് വേണ്ടി ദിവസവും ക്ലാസ്സസ് എടുക്കുക, പുതിയ പാട്ടിൽ പഠിക്കുക, കോളേജ്. അപ്പൊ വേറെ ലൈഫ് തന്നെ ആയിരുന്നു. അവരുടെ ചിട്ടയൊന്നും എനിക്ക് 7 അയലത്ത് കിട്ടിയിട്ടില്ല. അത്രയും ഭയങ്കര ഒരു സ്ട്രിക്ട് ലൈഫ് ആയിരുന്നു അവരുടെ. 3 മണിക്ക് എണീക്കും,
5: വെളുപ്പിന്
6: എണീക്കും, വളരെ വെളുപ്പിന് എണീക്കും. ഞാനൊക്കെ എത്ര നാളെന്ന് അറിയും, ഒന്ന് വെളുപ്പൊക്കെ കണ്ടിട്ട് സൺറൈസ് കണ്ടിട്ട്, ചിലപ്പോ സൺറൈസ് കണ്ടിട്ട് കിടന്ന് ഉറങ്ങും. അത്ര അല്ലാതെ അവരുടെ ലൈഫൊക്കെ ഭയങ്കര ചിട്ടയായിരുന്നു അവരുടെയൊക്കെ. അമ്മൂമ്മയുടെ ഇപ്പോഴും അമ്മൂമ്മ രാവിലെ ഒക്കെ എണീക്കുന്നത്, അല്ലെങ്കിൽ ഒരു 3 മണിക്ക് എണീറ്റ് രാവിലെ ജേണൽ എഴുതുക, അത് കഴിഞ്ഞ് ഒരു കീർത്തനം എഴുതുന്ന പഠിക്കുക, അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയാ, വളരെ ഡിസിപ്ലിൻഡ് ലൈഫായിരുന്നു.
5: തീർച്ചയായിട്ടും ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫൊക്കെ ലീഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബോറിംഗ് ആയിട്ടോ അല്ലെങ്കിൽ മടുപ്പായിട്ടൊക്കെ തോന്നാറുണ്ടായിരുന്നോ ചെറുപ്പകാലത്ത്?
6: ഉറപ്പായിട്ടും തോന്നുമായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രായം അതല്ലേ, നമുക്ക് അതിന്റെ അത്രയും വാല്യൂ അറിയില്ലല്ലോ. കുറച്ച് ഒരു പ്രായമായി കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് അങ്ങനത്തെ ഒക്കെ ലെസൺസ്, അല്ലെങ്കിൽ അവരുടെ പഠിത്തം, അങ്ങനത്തെ ഒരു പഠിത്തം നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ കുറച്ചൊക്കെ എങ്കിലും നമുക്കൊന്ന് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നത് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ്. അപ്പം അമ്മൂമ്മയോടും എന്താ പറയാ, കുറച്ച് ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് കുറച്ച് എന്തൊരു കഷ്ടം എന്നൊക്കെ തോന്നിയാലും പിന്നീട് നമുക്ക് അതിന്റെ വാല്യൂ
5: മനസ്സിലാവും
6: ഭയങ്കരമായിട്ട്.
5: തീർച്ചയായിട്ടും. ഒരു ഡെന്റിസ്റ്റിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് ഒരു മ്യൂസീഷ്യനിലേക്ക് ഉള്ള മാറ്റം പെട്ടെന്നായിരുന്നില്ല എന്ന് നമുക്കറിയാം. ഇനി സംഗീതം മാത്രമാണ് എന്റെ വഴി എന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു ടേണിംഗ് പോയിന്റ് ഏത് മൊമെന്റിലായിരുന്നു?
6: അത് മേ ബി എനിക്ക് ഒന്ന് എന്റെ പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടേഴ്സ് നല്ല പാട്ടുകൾ തന്ന് അത് പ്രേക്ഷകരൊക്കെ എല്ലാരും അത്
5: അക്സെപ്റ്റ് ചെയ്തു
6: കുറച്ച് ഷോസും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ പോയപ്പോഴാണ് ഞാൻ ഓക്കെ, ഇത് നമ്മുടെ ഒരു പാർട്ട് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ഇതാണ് എന്റെ പ്രൊഫഷൻ എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഞാൻ എത്തുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഡെന്റിസ്ട്രിയിലായിട്ട് തിരിഞ്ഞാണ്. പക്ഷേ
5: പുഞ്ചിരി മനോഹരമാക്കാനായിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് മാറുമായിരുന്നു അല്ലേ?
6: പുഞ്ചിരി മനോഹരമാക്കി പറ്റൂ, അല്ലെങ്കിൽ പിന്നെ ആ തൊഴിലോട്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ. അത് പിന്നെ ഈ പറഞ്ഞ പോലെ ചിലർ ചോദിക്കാറുണ്ട് രണ്ടു കൂടി കൊണ്ടുപോകൂടെ, ഒരിക്കലും പറ്റില്ല. എന്നെ കൊണ്ടത് പറ്റുന്നു തോന്നില്ല, കാരണം പാട്ട് തന്നെ നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ കഷ്ടപ്പാട് പിടിച്ചൊരു ജോബാണ്. അപ്പൊ ഒന്നും സിമ്പിൾ അല്ലല്ലേ, ഓരോന്നിനും അതിന്റേതായിട്ടുള്ള, ഇപ്പൊ നിങ്ങൾ ആർജെ ആണ്, അപ്പൊ അതിനും അതിന്റേതായിട്ടുള്ള എന്താ
5: പറയാ
6: കാര്യങ്ങൾ, ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്നും ഒരു ജോബും സിമ്പിൾ അല്ല. നമ്മൾ ഏത് ജോലിയാണെങ്കിലും അത് അതിന് അതിന്റേതായിട്ടുള്ള ഡെഡ്ലൈൻസ് കാണും, വർക്ക് കാണും, അതൊക്കെ തീർക്കണമല്ലോ. ചിലവർ ചോദിക്കാറുണ്ട് ആ നിങ്ങൾ സിംഗർ അല്ലേ, എളുപ്പമല്ല കാര്യം? ഒരിക്കലും അല്ല, സിംഗർ ആയി കഴിഞ്ഞാൽ ഒന്നും അത്ര എളുപ്പമൊന്നും അല്ല. നമ്മളതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക, എന്നും ഇത് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ നമുക്ക് പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കേണ്ട ഒരു പരിപാടിയല്ല ഇതൊന്നും. നമ്മൾ
5: സ്റ്റിൽ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഫീൽഡാണ്,
6: ഇന്നും പഠിച്ചോണ്ട്. ആ നമ്മൾ അത് ലിസണിങ് ആണ്, നമ്മൾ കേട്ടോണ്ടിരിക്കുക, ബാക്കിയുള്ളവരുടെയും വർക്ക്സ് കേൾക്കുക, നമ്മുടെ വർക്ക്സിൽ ഇരിക്കുക. അപ്പൊ ഇറ്റ്സ് എ പ്രോസസ്, അത് ഒരിക്കലും ഇതിനൊരു അവസാനമില്ല,
5: അവസാനമില്ല, അന്ത്യമില്ല അല്ലേ?
6: അന്ത്യമില്ല, അതെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
2: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
1: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: വെൽക്കം ബാക്ക് ടു ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർജെ അനാമിക. അപ്പൊ ചേട്ടാ, നമ്മള് മനുഷ്യരാണ്, നമുക്ക് വിഷമങ്ങൾ വരാറുണ്ട്, സന്തോഷങ്ങൾ വരാറുണ്ട്. പക്ഷെ ചില സമയത്ത് നമ്മള് വിഷമങ്ങൾ വരുന്ന സമയത്തുണ്ടല്ലോ, ചില ആൾക്കാർ മ്യൂസിക്കിനെ കംപ്ലീറ്റ് ആയിട്ടും ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് വിഷമം വരുന്ന സമയത്ത് ഞാൻ കുറേയധികം പാട്ടുകൾ കേൾക്കാറുണ്ട്, ആ പാട്ടിലൂടെ ഇങ്ങനെ അലിഞ്ഞിരിക്കാറുണ്ട്. അപ്പൊ ചേട്ടനും ഇപ്പോ എനിക്കറിയാം എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ പോലും വിഷമങ്ങൾ ഉണ്ടാവാറുണ്ട്, സന്തോഷങ്ങൾ ഉണ്ടാവാറുണ്ട്. സോ വിഷമം വരുന്ന സമയത്ത് ചേട്ടന്റെ പാട്ടുകൾ തന്നെ കേൾക്കാറുണ്ടോ? അത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ഡൗട്ട് ആണ് കേട്ടോ. അതെങ്ങനെയാണ്?
5: നല്ല ചോദ്യം. വിഷമം വരുമ്പോ ഹരിച്ചേട്ടാ പാട്ട് കേൾക്കും. ഇല്ല, ഞാന് വിഷമം വരുന്ന സമയത്ത് കഴിയുന്നതും പാട്ടൊന്നും കേൾക്കാതെ മിണ്ടാതിരിക്കും എവിടെയെങ്കിലും പോയി. അങ്ങനെ വിഷമിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാതിരിക്കാന്നുള്ളതാണ് ഞാൻ ശ്രമിക്കാറുള്ളത്.
4: എന്നാലും
5: നമ്മൾ മനുഷ്യരുണ്ട്, എല്ലാവരും ലൊക്കേഷൻസ് വരും, അത് ഡീൽ ചെയ്തേ പറ്റും. പക്ഷെ ആ സമയത്ത് പോയി ഒരു പാട്ട് കേൾക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കാറില്ല. ചില സമയത്തൊക്കെ ചില പാട്ടൊക്കെ കേൾക്കാറുണ്ട്. ഞാൻ കൂടുതൽ അങ്ങനെയൊക്കെ ഉള്ളപ്പം ചിലപ്പോ കുറച്ച് ഗസൽസ് ഒക്കെ കേട്ടുകൊണ്ടിരിക്കും. അല്ലാതെ നമുക്ക് ശാസ്ത്രീയ സംഗീതം കുറച്ച് നേരത്തേക്ക് കേൾക്കാം, ഞാൻ അങ്ങനത്തെ മൂഡില്ല. എനിക്ക് അങ്ങനത്തെ
4: അങ്ങനെയല്ല. നമുക്കിപ്പോ ഭയങ്കരമായിട്ട് വിഷമം വരുന്ന സമയത്ത് നമ്മള് എന്താ പറയാ, ഫീൽ ഗുഡ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്.
5: അതെ അതെ, ചിലപ്പോ ഞാൻ കേൾക്കുമായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആ മൊമെന്റിൽ ചിലപ്പോ അങ്ങനത്തെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. പിന്നെ എന്താണോ ആ സമയത്ത് എന്റെ മൈൻഡിൽ സെറ്റ് ആവുന്നു, അതിനനുസരിച്ച് കേൾക്കുക എന്നുള്ളതാണ്. എന്നാലും കൂടുതൽ അങ്ങനെയൊക്കെ ഉള്ളപ്പോ ഗസൽസ് ഒക്കെ കേൾക്കുന്നു.
4: കേൾക്കാറുള്ളതല്ലേ? ഓക്കെ, ഇഷ്ടമാണ്. ഇപ്പോ നമ്മുടെ ഔസേപ്പിച്ചൻ സാറിന്റെ, സാർ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, കാർണവർ

0: ട്രീറ്റ് ചെയ്ത്.
1: ഒരു
0: പക്ഷെ അങ്ങനെയൊക്കെ നിന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ പാളിപ്പോയത്രയും വളരെ വളരെ ഫ്രണ്ട്ലി ആയിട്ടും കംഫർട്ട് ആക്കിയിട്ടാണ് സാർ റെക്കോർഡ് ചെയ്തത്. അങ്ങനെ ഒരു രണ്ടു മണിക്കൂറിൽ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് അതെനിക്കൊരു ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഭയങ്കര നല്ലൊരു റെക്കോർഡിംഗ് ആയിരുന്നു, ഭയങ്കര ലെസൺ ആയിരുന്നു. കാരണം ഓരോ കമ്പോസേഴ്സിനോട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് അവരുടെ കുറെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് അവര് ഷെയർ ചെയ്യും, അവർ എത്രയോ വർഷത്തെ
1: എക്സ്പീരിയൻസ് കാര്യങ്ങളുണ്ട് അല്ലേ.
0: പിന്നെ അയ്യോ കുറച്ചൊന്നും അല്ല സാറൊക്കെ ഇപ്പം നമ്മൾ അതൊക്കെയാണ് പിന്നീട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒരു പാട്ട് നമുക്ക് കിട്ടുമ്പോൾ ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിക്കുന്നത് ആ ഓരോ കമ്പോസേഴ്സ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഔസഫ് സാർ അല്ലെങ്കിൽ ഗോപി സുന്ദർ, ഗോപി ചേട്ടൻ, ഇവരടുത്തൊക്കെ പോകുമ്പോ ഇവരെ ഇന്ന പാട്ട് എങ്ങനെ പാടണം എന്നൊക്കെയുള്ള അവര് ഒരു ഐഡിയ തരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ബെത്ലഹേമി പാടിയ ഈ വർണ്ണജാലാണെങ്കിലും വിഷ്ണു ചേട്ടൻ അത് സ്റ്റുഡിയോയിൽ നിന്ന് എനിക്ക് പറഞ്ഞത് ഓക്കെ ഇത് എങ്ങനെയാണ് ഈ പാട്ട് അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയൊക്കെ ഓരോ ലെസൺസ് നമുക്ക് കിട്ടുമ്പം അല്ലെങ്കിൽ ഓക്കെ ഈ പാട്ട് ഇങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പൊ അത് ഓരോന്നും ഓരോ കമ്പോസർ പെർസ്പെക്റ്റീവാണ്. ഈ ഫസ്റ്റ് പാട്ടും തൊട്ട് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കമ്പോസർ എന്റെ കൂടെ നിൽക്കണം എന്നാണ് എല്ലാ പാട്ടിലും. ചില ഇപ്പോഴത്തെ കാലത്ത് പാട്ട് അയച്ചു തരും, ഹരി പാടിയിട്ട് അയച്ചാൽ മതി എന്ന് പറയും, സന്തോഷം. അങ്ങനത്തെ വർക്ക്സ് ചെയ്യുന്നതിൽ ഓക്കെയാണ്. എന്നാലും ഒരു കമ്പോസർ കൂടെ നിന്ന് നമ്മളെ പാടിക്കുമ്പോൾ അവര് എന്താണോ ആ പാട്ടിൽ ഉദ്ദേശിച്ചത്, ഒരു ഡയറക്ടർ ഒരു ആക്ടറിന്റെ കൂടെ നിന്നൊരു ഷോട്ട് എടുക്കുമ്പോൾ ഒരു വ്യത്യാസം ഇല്ല. അപ്പൊ ആക്ടറിന് കുറച്ചുകൂടി ക്ലാരിറ്റിയോടെ മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത്.
1: അവർക്ക് അപ്പൊ തന്നെ സജഷൻസ് പറയാൻ പറ്റും.
0: ആ സജഷൻസ് പറയാം, അങ്ങനെ അല്ല പാടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പാടി നോക്കല്ലെങ്കിൽ ഞാൻ അവിടെ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഈ സൗണ്ടിങ് അല്ല. ഈവൻ മൈക്ക് പോലും നമ്മള് റെക്കോർഡ് ചെയ്യേണ്ട മൈക്ക് പോലും അവരുടെ ഒരു അപ്രോച്ച് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ലാരിറ്റിയോടെ എല്ലാം എടുക്കാം.
1: ആ ഒരു പാട്ടൊന്ന് പാടാമോ?
0: ഫസ്റ്റ് സോങ് ആണോ?
1: ആ ഫസ്റ്റ് സോങ് അത് തന്നെ.

0: ഭയങ്കര പ്രയാസമുള്ള പാട്ടാട്ടത് എനിക്ക് പാടാൻ.
1: ഓക്കെ, ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പാട്ടാണ് ഇത്.
0: അതായത് ഞാനിത് ആദ്യം കേട്ടപ്പോ ദൈവം ഇത് എന്നെ കൊണ്ട് പറ്റുമെന്നൊക്കെയുള്ള ഇതായിരുന്നു. കാരണം സാറിന്റെ പാട്ടുകള് ചിലതൊക്കെ ഇച്ചിരി ടഫാണ്, കുറെ നോട്ട്സും കുറച്ച് കട്ടിയായിരുന്നു. ഞാൻ തന്നെ ഇത് പാടി വറച്ചൊക്കെയാണ് അവിടെ
1: സ്റ്റുഡൻസ്
0: ഭയങ്കര കൂൾ ആയിട്ട് ഡീൽ ചെയ്ത് തന്നു. ഞാൻ ഇപ്പോഴും സാറിനെ കാണുമ്പോ പറയാം, സാറെത്താലും ആ പാട്ട് കുഴപ്പമില്ലാതല്ലേ, കുഴപ്പമില്ല പാടിയിട്ടതല്ലേ, ഏ കുഴപ്പമൊന്നുമില്ലടാ, അവിടെ ഇപ്പൊ കേൾക്കുമ്പോ ഇനി കുറച്ചുകൂടി മെച്ചപ്പെടുത്താന്നൊക്കെ തോന്നാറുണ്ടെന്നൊക്കെ
1: തോന്നാറുണ്ട്.

0: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്ടർ
1: ഗുണമേന്മയുടെ ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
0: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
4: ലക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
3: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: വെൽക്കം ബാക്ക് ടു ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർജെ അനാമിക. ഹരിശങ്കറിന്റെ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ കൂടുതൽ ആൾക്കാരും പറയുന്ന ഒരു പാട്ടാണ് നമ്മുടെ തീവണ്ടി എന്ന സിനിമയിലെ ജീവാംശമായി എന്ന പാട്ട്. അതുപോലെ തന്നെ ആ പാട്ടിനെ പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള മറ്റൊരു പാട്ടാണ് നമ്മുടെ അതിരൻ സിനിമയ്ക്കകത്തെ പവിഴമഴ എന്ന പാട്ട്. ഈ പവിഴമഴയെ കുറിച്ച് കേൾക്കുന്ന സമയത്തുണ്ടല്ലോ കുറച്ച് ആൾക്കാർ പറയുന്ന കേട്ടുള്ള ഒരു കാര്യമാണ് ഈ പാട്ട് പാടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. ശരിക്കും ഈ ഒരു പാട്ട് പാടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നോ?
1: എനിക്ക് കുഴപ്പമില്ല, അങ്ങ് ഡീൽ ചെയ്യാൻ പറ്റിയൊരു പാട്ടായിരുന്നു. മേ ബി അത് കുറച്ച് പറഞ്ഞ പോലെ എന്റെ ഒരു സോണിൽ നിൽക്കുന്ന ഒരു പാട്ടായതുകൊണ്ട് എനിക്ക് വലിയ പ്രയാസമില്ലായിരുന്നില്ല
0: അല്ലെ.
1: ഇല്ല, വലിയ കുഴപ്പമില്ലാതെ ഡീൽ ചെയ്തൊരു പാട്ട്. കുഴപ്പമില്ല,
0: അതെന്താ
1: കുഴപ്പമില്ലായിരുന്നു. എന്നാൽ ഡീൽ ചെയ്യാൻ പറ്റി എനിക്ക്. ഈ പറഞ്ഞ ചില പാട്ടുകൾ നമുക്ക് ജെല്ലാവും പെട്ടെന്ന്, അത് അധികം സമയം എടുത്തില്ല. അതൊരു ഞങ്ങളൊരു മുക്കാൽ മണിക്കൂറിൽ കംപ്ലീറ്റ് ചെയ്തൊരു പാട്ടായിരുന്നു.
0: ഈ പാട്ടൊക്കെ പാടുന്ന സമയത്തുണ്ടല്ലോ ആ സിനിമയുടെ കഥ എന്താണ്, സിറ്റുവേഷൻ എന്താണെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കിയിട്ടാണോ പാടുന്നത്? എങ്ങനെയാണ് അതിന്റെ ഒരു മെക്കാനിസം എങ്ങനെയാണ്?
1: ചിലപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയും, ചില മ്യൂസിക് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടറും കാണും, അതിന്റെ ഒരു സിസ്റ്റ് കാണും, അതിന്റെ ടീം കംപ്ലീറ്റ് കാണും. അപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഇപ്പൊ ബത്ലഹേം ഫിലിമിന്റെ ഇപ്പൊ വിഷ്ണു ചേട്ടൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ കുറച്ച് ദിവസം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആ മൂവി എന്താണെന്നുള്ളത് ഒരു വിധം മനസ്സിലാക്കാൻ പറ്റി. എന്തൊക്കെയാണ് അതിൽ വരുന്ന ക്യാരക്ടേഴ്സ് എന്നും അല്ലെങ്കിൽ അതില് നിവിൻ എന്താ ചെയ്യുന്നത്, മമിതയുടെ എന്താണ്. അപ്പം ഒരു പാട്ട് പാടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് അതിലോട്ട് ഇന്നാവാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഡീൽ ചെയ്യാനും ആ പാട്ട് ഒന്ന് അപ്രോച്ച് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. മറ്റേത് നമ്മള് ആസ് എ സോങ് ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് പാടാൻ പറ്റിയത്, ആ കമ്പോസിഷൻ എന്താണ് അല്ലെങ്കിൽ ആ പാട്ട് എന്താണ് അർഹിക്കുന്നത് അതിനനുസരിച്ച് ഒരു സ്കെച്ച് ഇടാൻ പറ്റും. എന്നാലും നമുക്ക് കുറച്ചുകൂടി ആ പടത്തിലേക്ക് ഇന്നായി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ സ്മൂത്ത് ആയിട്ട് അങ്ങ് പോകും. അപ്പം എനിക്കത് ഹെൽപ്ഫുൾ ആവാറുണ്ട്. മൂവിയെ പറ്റി കുറച്ചുകൂടി അറിഞ്ഞിട്ട് പാടുമ്പോൾ മേ ബി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അത് ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ് ആണ്, ഓരോരുത്തരുടെയും ചിന്തയാണ്. എനിക്ക് ഇപ്പം എന്താ പറയാ, കൈലാസേട്ടൻ്റെ കൂടെ ഉള്ള അല്ലെങ്കിൽ ജയഹരിച്ചേട്ടൻ്റെ കൂടെ ഒക്കെ അവര് എക്സ്പ്ലെയിൻ ചെയ്യും ഇന്ന ക്യാരക്ടറാണ്, ഇന്ന കഥാപാത്രമാണ്, ഇതിന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, അപ്പൊ ഇന്ന സിറ്റുവേഷൻ കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. മേ ബി ആ ആക്ടറിനും ഒക്കെ സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും.
0: അപ്പൊ അതിരൻ സിനിമയുടെ കഥയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ?
1: ആ കംപ്ലീറ്റ്, അത് വിവേക് ഉണ്ടായിരുന്നു, ഡയറക്ടർ ഉണ്ടായിരുന്നു. വിവേക് കംപ്ലീറ്റ് ആയിട്ട് എന്റെ അടുത്ത് സീൻ ബൈ സീൻ എന്താണ് വരാൻ പോകുന്നത് പറഞ്ഞ ആള് ഒരു ഫുൾ ഫിലിം പറഞ്ഞില്ല, എന്നാലും ആ സിറ്റുവേഷൻ പറഞ്ഞപ്പോ തന്നെ നമുക്ക്
0: ജസ്റ്റ് ഒരു പ്ലോട്ട് ഒക്കെ പറഞ്ഞു അല്ലേ.
1: ആ പ്ലോട്ട് പോയി അവര് പറഞ്ഞ, ഈ പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്തില്ലായിരുന്നു, പാട്ട് ഷൂട്ടിങ്ങിന് മുമ്പായിരുന്നു ഈ റെക്കോർഡ് ചെയ്യാക്ക. അപ്പം ചിലതൊക്കെ ഈ പറഞ്ഞ പോലെ വിഷ്വൽസ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പാടുന്നത്, ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും ചിലപ്പോ. അപ്പൊ മിക്ക വർക്ക്സും ഈയിടെ ആയിട്ട് നടക്കുന്നതൊക്കെ ലാസ്റ്റ് മിനിറ്റ് വർക്ക്സ് ആണ്. കാരണം എല്ലാം അത്ര മാത്രം സിനിമകളും അല്ലെങ്കിൽ പാട്ടുകളല്ലേ ഒരു ദിവസം തന്നെ ഇറങ്ങും, ഓരോ ആഴ്ചയും സിനിമകൾ ഇറങ്ങും. അപ്പം ഒരുപക്ഷെ എനിക്ക് തോന്നാറുണ്ട് കോവിഡിന് മുമ്പ് കുറച്ചും കൂടി ഒരു ഒരു സ്പേസിംഗ് ഉണ്ടായിരുന്നു, ഒരു കുറച്ച് സമാധാനത്തിലായിരുന്നു വർക്ക്. എല്ലാവരുടെ സോഷ്യൽ മീഡിയ അത്രയും കണ്ടന്റ്സ് വെച്ച് ലോഡഡ് ആണ്, ബോംബാർഡിങ് ആണ്. അപ്പം ദിവസം അത്രമാത്രം പാട്ടുകളും അത്രമാത്രം കണ്ടന്റ് ആണ്. അപ്പൊ ഒരു നല്ല പാട്ട് ഇറങ്ങിയാൽ ചിലപ്പോ എത്ര പേര് കേൾക്കണം എന്നില്ല. അപ്പം ഡിഫൻസ് അതൊക്കെ ഡിഫെൻഡ് ചെയ്യും.

0: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
1: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
0: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
1: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൻ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026.
0: സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൻ ടാറ്റ ഷോറൂമുകൾ.
4: ലെക്സൻ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
0: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ, നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
5: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 29 വരെ മൊബൈൽ ഫോൺ, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, AC തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വില കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.

0: സംഗീത കുറച്ച് മനോഹരമായ പാട്ടുകളെ കേട്ടതിനു ശേഷം വി ആർ ബാക്ക് ഓൺ ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോ. കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാട്ട് ജീവാംശമായി നമ്മുടെ ലിസണേഴ്സ് ഒക്കെ ഇങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു പാട്ടൊന്ന് പാടാമോ?
1: ഓക്കെ.

0: ഒരു കാറ്റു പോലെ പുണരുന്നു നെഞ്ചിൽ വിള പോലെ കുഞ്ചിയൊഴുകുന്നിരുന്നു മഴകേ
1: എന്റെ പൊന്നെ, മ്യൂസിക് ലെഫ്റ്റ് ദ ചാറ്റ് എന്നൊക്കെ പറയുന്ന പോലെ മ്യൂസിക് ഒന്നും വേണ്ട, ട്യൂണൊന്നും ആവശ്യമില്ല അല്ലേ? പാട്ടിങ്ങനെ കേട്ടോണ്ടിരിക്കാൻ തോന്നുന്നു, കുറച്ചുകൂടെ പാട്ടിങ് പാടിത്തരുമോ? ഇനി പവിഴമഴയും കൂടി.
2: അയ്യോ മതി, ഇനി എല്ലാം കൂടി ഓണമായിട്ട് എല്ലായിട്ട് കഷ്ടപ്പെടുന്നത്
1: ആദ്യമായിട്ടില്ല, അതുകൊണ്ടല്ലേ ഇത്രയും പാട്ടൊക്കെ പാടിപ്പിക്കുന്നത്.
2: പവിഴമഴ എപ്പോഴും പാടാറില്ല ഞാൻ, മറ്റേ പാട്ട് മായം.

0: ഓക്കേ, നമ്മുടെ ദിബുനിനാൻ തോമസ് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് അല്ലേ?
1: അതെ അതെ അതെ, ദിബു ചേട്ടന്റെ പാട്. അതുപോലെ എന്റെ ഫ്രണ്ട് ജിതിന്റെ പടമാണ്, അവന്റെ ആദ്യത്തെ പടമാണ്.
0: ആദ്യത്തെ പടമാണ്. ഓക്കെ,
1: അതെ അതെ അതെ, എല്ലാം കൊണ്ടും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂവി ആയിരുന്നു ARM. ആയി പറഞ്ഞ പോലെ എന്റെയും കുറച്ച് ഡിഫറന്റ് ആയിട്ടുള്ള ഒരു സോങ്ങും
0: സോങ് ആയിരുന്നു
1: ചെയ്യാൻ പറ്റി. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ് ആയിരുന്നു ദിബു ചേട്ടൻ ചെയ്യുന്നത്. അതുപോലെ ടോവിനോയും കൃത്യം എല്ലാരും ഭയങ്കര സെലിബ്രേഷൻ ഉള്ള, ഇതുപോലെ ഓണത്തിന് 2024 ഇറങ്ങിയ പാടമാണ്.
0: അതെ അതെ അതെ അതെ, ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ ഒരു പാട്ട് റിലീസ് ആയ സമയത്ത് എവിടെ നോക്കിയാലും ഈ ഒരു പാട്ടായിരുന്നു അല്ലേ? നമ്മള് പാടിയ പാട്ട് തന്നെ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിന്റെ ഫീഡിലൊക്കെ വരുമ്പോ എന്താ തോന്നാറുള്ള ആ ഒരു മൊമെന്റില്?
1: സന്തോഷമല്ലേ, നമ്മുടെ പാട്ട് ഇങ്ങനെ ഒരു നാല് അല്ലെങ്കിൽ ആരെങ്കിലും പാടുമ്പോഴോ അല്ലെങ്കിൽ ചില ആൾക്കാർ ഇങ്ങനെ കവേഴ്സ് ഒക്കെ പാടിയിട്ട് ടാഗ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് സന്തോഷമാണ്, ഏറ്റവും നമ്മുടെ ഒരു വർക്ക് ബാക്കിയുള്ളവർ അത് ഏറ്റുപാടുന്നു, അല്ലെങ്കിൽ ഈവൻ ലൈവിലാണെങ്കിലും നമ്മളൊരു പാട്ട് പാടുമ്പോ ഓഡിയൻസ് ഏറ്റുപാടുമ്പോ അതൊക്കെയാണ് നമ്മുടെ ഒരു ഹൈ എന്ന് പറയുന്നത്. അതിലല്ലേ നമ്മള് സന്തോഷം കാണുന്നത്? അല്ലാതെ മ്യൂസീഷ്യൻസിന് എവിടെ നിന്ന് പറഞ്ഞ പോലെ ഏറ്റവും സന്തോഷം നമ്മുടെ ഒരു പാട്ട് ഹിറ്റ് ആവുക, അത് നാലുപേര് കേൾക്കുന്നു എന്ന് പറയുന്നതും, അല്ലെങ്കിൽ ആ വർക്കിനൊരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ അതിനൊരു അക്സെപ്റ്റൻസ് കിട്ടുമ്പോ വളരെ സന്തോഷം തോന്നാം.
0: തീർച്ചയായിട്ടും. ഇപ്പോ ടോവിനോ തോമസ് തന്നെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പാട്ടിന്റെ വരികൾ കേട്ട സമയത്ത് അദ്ദേഹത്തിന് അത്ര ഇഷ്ടമായില്ല, പക്ഷെ പാടിക്കഴിഞ്ഞപ്പോ ഭയങ്കര രസമായിരുന്നു കേൾക്കാനായിട്ട് എന്നുള്ളത്.
1: അതെ അതെ, ഞാൻ കണ്ടായിരുന്നു. അത് ഈ ചില പാട്ടുകള് ഈ പറഞ്ഞ പോലെ നമുക്കും ആദ്യം വരികൾ കാണുമ്പോൾ ഇത് എങ്ങനെ സെറ്റ് ആകുമോ എന്നൊക്കെ ഉള്ളു, പക്ഷെ മ്യൂസിക് ഡയറക്ടറാണ് അതിന്റെ ഏറ്റവും വലിയ ഈ പറഞ്ഞ പോലെ അതിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. നമ്മള് അവരുടെ ഇൻസ്ട്രുമെന്റ് മാത്രമാണ്. നമ്മള് ഒരു സിംഗർ എന്ന് പറയുന്നത് ഒരു മ്യൂസിക് ഡയറക്ടറുടെ ഇൻസ്ട്രുമെന്റ് ആണ്. ഇന്ന പാട്ടിന് ഇന്ന ആള് പാടിക്കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും, ഇന്ന സൗണ്ടിങ് വന്നു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും, അങ്ങനെയാണ് ഇപ്പൊ ഫങ്ഷൻ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പൊ ഞാൻ കുറെ പടങ്ങളിൽ പാടി അല്ലെങ്കിൽ കുറെ ഹിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ എനിക്ക് എല്ലാ പാട്ടും അങ്ങനെയല്ല. അപ്പം ഇന്ന പാട്ട് ഇന്ന ആൾക്ക്
0: അടിപൊളിയായിരിക്കും,
1: അങ്ങനെയാണ് അങ്ങനെയാണ് എല്ലാം ഇപ്പൊ പടങ്ങള് അല്ലെങ്കിൽ പാട്ടുകൾ സെറ്റ് ആവുന്നത്. അപ്പൊ ഇപ്പൊ കിളിയെ തന്നെ ദിബു ചേട്ടൻ എന്താ പറയാ ഞാൻ പാടിയാ സെറ്റ് ആവുന്നുള്ളൊരു ഫീൽ വന്നിട്ട് നിശ്ചിതൻ എന്താ പറയാ അവനും ഹരി പാടി നോക്കുന്നാ പറഞ്ഞു ട്രൈ. ചില പാട്ടുകൾ പറഞ്ഞ പോലെ ഇൻ ബിറ്റ്വീൻ തന്നെ ഞാൻ അങ്ങോട്ട് പറയാറുണ്ട് എനിക്ക് സെറ്റ് ആവും തോന്നില്ല ഞാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വർക്ക് പോയതൊക്കെ ഉണ്ട്. ചിലത് നമുക്ക് പാടി വരുമ്പോഴായിരിക്കും ചിലപ്പോ ഒരു പിക്ചർ കിട്ടുന്നത് പാടി കഴിഞ്ഞാൽ സെറ്റ് ആവും.
0: ഇറ്റ്സ്
1: ഓൾ പാർട്ട് ഓഫ് ദിസ്.
0: യെസ്, തീർച്ചയായിട്ടും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. അടിപൊളി ഓണം ഓഫേഴ്സുമായി റോബി ബ്യൂട്ടി പാർലർ. ഓണം മേക്ക് ഓവർ വെറും 999 രൂപീസിന്. ബ്ലൂടാത്തോൺ ഫേഷ്യൽ, കൊറിയൻ ഗ്ലാസി ഫേഷ്യൽ തുടങ്ങിയ പ്രീമിയം ഫേഷ്യൽസ് സ്പെഷ്യൽ ഓണം ഓഫറോടുകൂടി 10 മുതൽ 31 വരെ. കൂടാതെ എല്ലാ ഫേഷ്യൽസിനും ഒപ്പം ഹെയർ സ്പാ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനും പ്രത്യേകം ഓണം ഓഫറുകൾ. റോബി ബ്യൂട്ടി പാർലർ, ട്രിവാൻഡ്രം റോഡ്, കൊല്ലമൺ, കൊട്ടാരക്കര. ഏവർക്കും റോബി ബ്യൂട്ടി പാർലറിന്റെ ഹൃദയ നിറഞ്ഞ ഓണാശംസകൾ.
2: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടാ ഈ ഓട്ടം?
3: ഓക്സിജനിലേക്ക്.
2: ഓക്സിജനിൽ എന്താ?
4: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പേർട്ട്.
5: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈരളി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈരളി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.

0: യെസ്, അങ്ങനെ ആ കുറച്ച് മനോഹരമായ പാട്ടുകൾ കേട്ടതിനു ശേഷം വി ആർ ബാക്ക് ഓൺ ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോ. കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. ഈ പഴയ കാലത്തെ ഏതെങ്കിലും ഒരു ക്ലാസിക് മലയാളം പാട്ട് ചേട്ടന്റെ വോയിസിൽ വീണ്ടും പാടാനായിട്ടൊരു അവസരം ലഭിക്കുകയാണെന്ന് വിചാരിക്കാം. ഏത് പാട്ടായിരിക്കും സെലക്ട് ചെയ്യുക?
1: ഞാൻ ചൂസ് ചെയ്യാനാണോ?
0: അതെ അതെ അതെ. ഏത് പാട്ട് എടുക്കും? കോംപ്ലിക്കേറ്റഡ് ആയോ?
1: അത് എനിക്കറിയില്ല. ഞാൻ ഏത് പാട്ട് അതിനെങ്ങനെ പെട്ടെന്ന് ഒരു ഉത്തരം എനിക്കില്ല.
0: എന്നാ നമുക്ക് വിട്ടേക്കാം അല്ലേ.
1: അങ്ങനത്തെ കുറെ പാട്ടില് ആഗ്രഹമുണ്ട്, പക്ഷെ ഇങ്ങനത്തെ പാട്ടിലൊക്കെ അങ്ങനത്തെ സൗണ്ടിങ്. പക്ഷെ ഒരുപാട് പാട്ടുകളില്ല, നമുക്ക് അതിൽ നിന്ന് എങ്ങനെ ഒരു പാട്ട് എടുക്കാൻ പറ്റും?
0: ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്.
1: അതെ അതെ.
0: ഇപ്പോ ഈ പൂക്കൾ പൂക്കും തരണം എന്ന പാട്ടിന്റെ കവർ സോങ് എടുക്കാനായിട്ടുള്ള ഒരു റീസൺ എന്താണ്?
1: അത് നമ്മൾ ഈ പറഞ്ഞ പോലെ അന്ന് ആ ഒരു സമയത്ത് കുറെ കവേഴ്സിന്റെ ഒരു ട്രെൻഡ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ കവേഴ്സ് ആയിരുന്നു, എവിടെ തിരിഞ്ഞാലും കവേഴ്സ്. ഇപ്പം അന്ന് പല ചാനൽസിലും പല ഷോസ് ഉണ്ടായിരുന്നു, അപ്പൊ അതിലും കവേഴ്സ് വരും, കുറെ ഒറിജിനൽസ് വരും. അപ്പൊ ഞാന് ഈ പറഞ്ഞതുപോലെ എനിക്കൊരു ഒരു ചുമ്മാ സമയം എന്തെങ്കിലും കളയണമല്ലോ. കോളേജ് പഠിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്ക് ചുമ്മാ ഇരുന്ന് ചെയ്ത് ഞാനും എന്റെ ഫ്രണ്ട് പിട്ടു ഉണ്ട്, അവനിപ്പോ എന്റെ ബാൻഡിലെ ബേസിസ്റ്റ് ആണ്.
0: അപ്പൊ
1: ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ ഒരു സംസാരം തുടങ്ങി ഏത് പാട്ട് വേണം പറഞ്ഞു. അന്ന് ഗാഥ എന്നിട്ട് ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് ഇന്ന പാട്ട് കൊള്ളാലോ, അങ്ങനെ ഞങ്ങള് ചുമ്മാ ചെയ്തതാ. ആദ്യത്തെ ഒരു അപ്ലോഡ് ആയിരുന്നു എന്റെ യൂട്യൂബ് ചാനലിൽ, ഫസ്റ്റ് അപ്ലോഡ് ആയിരുന്നു പൂക്കൾ.
0: ഐശ്വര്യമായിട്ട് തുടങ്ങിയ പാട്ട് ഐശ്വര്യമായി ഹിറ്റ് ആവുകയും ചെയ്തു.
1: അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഏതോ എന്നിട്ട് എവിടെയോ ട്രാവലിന് ഞങ്ങൾ രണ്ടുപേരും പോയ സമയത്ത് അവിടെ നിന്നെന്തോ പുറത്തുനിന്നോ പോയപ്പോ അപ്ലോഡ് ചെയ്ത് കുറെ നാള് അതിന്റെ വ്യൂസ് ഒന്നും ഇല്ലായിരുന്നു, അങ്ങനെ ആരും കേൾക്കുന്നൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു ഭൂമി അവിടുന്ന് ആൾക്കാരൊക്കെ കേട്ട് സെൽഫായിട്ട് അതിങ്ങനെ തനിയെ തനിയെ തനിയെ വളർന്നൊരു കവർ സോങ് ആയിരുന്നു. അതിന് പ്രചോദനം എന്ന് പറഞ്ഞാൽ പാട്ടിന്റെ ബ്യൂട്ടിയാണ്. ചില പാട്ടില് കേൾക്കുമ്പോൾ അത് നമുക്ക് ഇത് നമ്മൾ പാടിക്കഴിഞ്ഞാൽ എങ്ങനെ സൗണ്ട് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ ഇറക്കുന്നത്. ഇപ്പോഴും കുറെ ആൾക്കാർ ഇറക്കുന്നുണ്ട്, അവരൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ കൊണ്ട് ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ പോലെ പല സിംഗേഴ്സും പുതിയ ആൾക്കാർ അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബൊക്കെ ചെയ്യുന്നവരും അവർക്കും ചിലതൊക്കെ ഇങ്ങനെ പാടിയിടാറുണ്ടല്ലോ. അപ്പം അതൊക്കെ അവരുടെ ഈ പാട്ട് എന്റെ ശബ്ദത്തിൽ വന്ന എങ്ങനെ ഇരിക്കുന്നു കേൾക്കാനുള്ള സ്വന്തമായിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചെയ്യുന്നത്. അങ്ങനെ അന്ന് ചെയ്തിട്ടാ, ഇപ്പൊ അങ്ങനെ അധികം കവേഴ്സ് ഒന്നും ചെയ്യുന്നില്ല.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഈ പൊന്നോണക്കാലത്ത് ഏവർക്കും ആൽജോ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഇത്ര നാളായി നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു ഫ്രിഡ്ജ് ഒന്ന്
3: മാറാനായിട്ട്.
1: ഒരുമയുടെയും ഒത്തുചേരലിന്റെയും ഈ ഓണനാള് ഏവർക്കും ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിലിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
4: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഏവർക്കും കൊട്ടാരക്കര വിശാൽ ഒപ്റ്റിക്കൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: സംഗീത കുറച്ച് മനോഹരമായ പാട്ടുകൾ കേട്ടതിന് ശേഷം വി ആർ ബാക്ക് ഓൺ ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോ. കൂടെയുള്ളത് ആർജെ അനാമികയാണ്.
1: ഇപ്പോ പാടണം എന്ന് തോന്നിയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു പാട്ടുണ്ടോ? അതായത് ചേട്ടന്റെ വോയിസിൽ കേൾക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചേട്ടന്റെ വോയിസിൽ പാടണം എന്ന് തോന്നിയിട്ടുള്ള ഒരു പാട്ട് ഉണ്ടായിരുന്നോ?
2: ഇല്ല, അങ്ങനെ ഇല്ല. ഇപ്പൊ ഇല്ല, ഇപ്പം നമുക്ക് നമ്മുടെ പാട്ടിൽ കിട്ടുന്നുണ്ട്. ആ പാട്ടിൽ സംതൃപ്തനായി മുമ്പോട്ട് നീക്കൊണ്ടിരിക്കുന്നു.
1: ഓക്കെ, സന്തുഷ്ടം, ഒരു കുഴപ്പമില്ല.
2: അങ്ങനെ അങ്ങ് പോയിട്ട്.
1: എനിക്ക് ചേട്ടന്റെ മറ്റൊരു ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ അനാർക്കലി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് വിദ്യാസാഗർ കമ്പോസ് ചെയ്തിട്ടുള്ള വാനം ഷായും എന്ന പാട്ട്. ആ പാട്ടിന്റെ ഒരു പോർഷൻ ഉണ്ട് രാപ്പളുങ്കിൻ എന്ന ആ ഒരു ഭാഗം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു പോർഷൻ ഒന്ന് പാടാമോ?

0: കാലം നൂലും താരം കാതോർക്കും.
1: ഓക്കെ, അടിപൊളി, ഒന്നും പറയാനില്ല, എല്ലാം അടിപൊളിയാണല്ലോ. അടിപൊളിയല്ലേ നിങ്ങള്? ഇപ്പോ അതുപോലെ തന്നെ ചേട്ടന്റെ പാട്ടുകളെ പറ്റി പറയുന്ന സമയത്ത് കൂടുതലും പാടിയിട്ടുള്ളത് ഫീൽ ഗുഡ് ആയിട്ടുള്ള പാട്ടുകളാണ് അല്ലെ? അപ്പോ ഫീൽ ഗുഡ് പാട്ടുകൾ മാത്രമല്ല, അടിച്ചുപൊളി പാട്ടുകൾ, അതായത് തകർപ്പൻ വൈബുള്ള സൂപ്പർ ഡൂപ്പർ പാട്ടുകൾ പാടാനായിട്ട് പറ്റും എന്ന് പ്രൂവ് ചെയ്ത ഒരു സിനിമയിലെ പാട്ടായിരുന്നു RRR എന്ന മൂവിക്കകത്തെ നാട്ട് നാട്ട് എന്ന പാട്ട്. ആ ഒരു പാട്ട് എടുക്കാനായിട്ടുള്ള റീസൺ എന്തായിരുന്നു? കാരണം ഇത്രയും നാളും ഫീൽ ഗുഡ് ആയിട്ടുള്ള പാട്ടുകൾ പാടി പെട്ടെന്നൊരു അടിച്ചുപൊളി പാട്ടിലേക്ക് പോയപ്പോ ഉണ്ടായിരുന്ന ഒരു മനസ്സിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു ചിന്ത എന്തായിരുന്നു?
2: ഇല്ല, അങ്ങനെ പ്രിപ്പയർ ചെയ്ത് സെലക്ട് ചെയ്തൊന്നുമല്ല. ഞാനിവിടുന്ന് എനിക്കൊരു വിളി വന്നു, അങ്ങനെ ഹൈദരാബാദ് പോയി സ്റ്റുഡിയോയിൽ പോയപ്പോഴാണ് ഞാൻ ഈ പാട്ട് കേൾക്കുന്നത്. അപ്പൊ മറ്റേ നിക്കക്കള്ളി ഇല്ലാതെ പാടിയതാ, അല്ലാതെ സെലക്ട് ചെയ്യാനുള്ള സമയം തന്നില്ല അവര്. ഓക്കെ റെഡി, 1 2 3 ഗോ, അങ്ങനെ അങ്ങ് പറഞ്ഞ് പാടിപ്പോയത്. അല്ലാതെ അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് പാടുന്നത്, ഞാനും എന്ത് മെലഡിയാണെന്ന് വിചാരിച്ചാ പോയത്. അങ്ങനെ ഈ പാട്ട് പാടി വളരെ എന്താ പറയാ, പാടി അവര് സാറും ഒക്കെ ഉണ്ടായിരുന്നു, എന്റെ ടീമൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ അവരും ഹാപ്പിയായി. അന്ന് എനിക്ക് തോന്നുന്നു ആ ഡേ തന്നെ ആയിരുന്നു എല്ലാരും, വിശാൽ മിശ്ര ബാക്കിയുള്ള സകല സിംഗേഴ്സ്, ഈ പാടേണ്ട ഈ പാട്ടിന്റെ എല്ലാ സിംഗേഴ്സും രാവിലെ തൊട്ട് രാത്രി വരെ ഓരോരുത്തരിങ്ങനെ മാറി മാറി മാറി ഇങ്ങനെ പാടി പാടി പാടി തീർത്ത് പോയതാണ്. അങ്ങനെ എന്നിട്ട് ഇത് ആക്ച്വലി വേറൊരു പാട്ടിന് ആദ്യം വന്നത്, ഈ RRR ൽ എൻ ക്രെഡിറ്റ് ഉള്ളൊരു പാട്ട്, അത് വിജയ് ചേട്ടനും ഞാനും കൂടിയാ പാടിയത്. അങ്ങനെ അത് പാടി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞ ഒരു പാട്ട് കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, പിന്നീടല്ലേ അറിയുന്ന സാറിന് ഇതിന് ഓസ്കാർ കിട്ടുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു, എന്താ സംഭവിക്കുന്നു എന്നൊക്കെ ഒരു. പിന്നെ ഈ പറഞ്ഞ പോലെ ആ പാട്ട് ഇത്രയും ഒരു ജനങ്ങൾ അല്ലെങ്കിൽ ഒരു വേൾഡ് വൈഡ് ഹിറ്റ് ആവുന്ന ഗ്ലോബൽ ഹിറ്റ് ആയല്ലോ, സംതിങ് ഗ്രേറ്റ് ഫ്രം ലൈക് വർക്കിംഗ് ഓൺ എ സോങ് ലൈക് ദാറ്റ്. അത് കീരവാണി സാറിന്റെ അടുത്ത് എപ്പോഴും എനിക്ക് നന്ദി. സാറിനും സാറിന്റെ വൈഫും, സാറിന്റെ വൈഫായിരുന്നു അന്ന് കംപ്ലീറ്റ് കോൾസിൽ ഇരുന്നത്. അപ്പൊ വലിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ അതുപോലത്തെ പാട്ടില് പിന്നെ ഞാൻ പാടി പറഞ്ഞ പോലെ ജിങ്കാന എന്ന് പറഞ്ഞ ആലപ്പുഴ ജിങ്കാനയില് ഹഡ്ജ എന്ന് പറഞ്ഞ സോങ്, അതും കുറച്ച് തെറിച്ചു നിന്ന് പാടുന്നൊരു
1: അതിരടി സിനിമക്കകത്ത് പാട്ടുണ്ടല്ലോ.
2: അതിരടി, ആ അതിരടി, അതിരടിയില് ഒരു ഒരു കുറച്ച് കർണാട്ടിക്കും കുറച്ച് ഒരു ഒരു കുത്തുപാട്ട് പോലെ, അത് പിന്നെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ വന്നു പോകുന്നൊരു പാട്ടാണ് അവരോഹണം എന്ന് പറഞ്ഞിട്ട്. അത് ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് കേൾക്കണം കേട്ടോ. ഞാൻ ഈ എല്ലാരും ജീവാംശമായും പവിഴമഴയും കൊണ്ടങ്ങ് കവർ ചെയ്യണ്ടേ, അതല്ല. നമുക്ക് ഇങ്ങനത്തെ പാട്ടിലും പാടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ചിലവരൊക്കെ കേൾക്കാറുണ്ട്, ഞാൻ ലൈവിൽ ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ചിലപ്പോ ആൾക്കാർ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ പാട്ടിൽ
1: കേൾക്കുന്നത്.
2: എന്നാലും എന്റെ ആഗ്രഹമുണ്ട് ഇങ്ങനത്തെ പാട്ടിലൊക്കെ എനിക്ക് ചെയ്യണം ലൈവില്. മിക്ക ലൈവിലും ഞാൻ എന്റെ പ്ലേലിസ്റ്റ് എല്ലാം ഒരുവിധം ഞാൻ കവർ
1: ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോ ഇത്രയും നേരം നമ്മൾ കുറച്ച് ഫീൽ ഗുഡ് ആയിട്ടുള്ള സൂത്തിങ് ആയിട്ടുള്ള പാട്ടുകൾ കേട്ടു. ഇനി അടിച്ചുപൊളി പാട്ടും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സന്തോഷായേനെ. അപ്പൊ നമുക്കൊരു അടിച്ചുപൊളി പാട്ടും കൂടി.
3: കല്ലറിയട്ടെ നമ്മെ കുരിശേലേറ്റട്ടെ ചെവി തല്ല തിന്നട്ടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: ഏവർക്കും YS Hardwares and YS Metals ന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
3: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
4: ഓക്സിജനിൽ എന്താ?
5: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യെസ്, അങ്ങനെ കുറച്ച് മനോഹരമായ പാട്ടുകളെ കേട്ടതിനു ശേഷം വി ആർ ബാക്ക് ഓൺ ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോ. കൂടെയുള്ളത് ആർജെ അനാമികയാണ്. അപ്പോ ചേട്ടാ, നമുക്ക് ഇനി ഒരു കുട്ടി ഗെയിമിലേക്ക് കടന്നാലോ. നമ്മുടെ ഗെയിം വളരെ സിമ്പിൾ ആണ്. ഞാൻ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് പറയും. ആ വേർഡ്സ് വെച്ചിട്ട് മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ട് പാടുക. അത് ചിലപ്പോ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള പാട്ടാവാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു പാട്ടാവാം. ഓക്കെ, ആദ്യത്തേത് വളരെ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വേർഡാണ് ചിങ്ങം.
6: ചിങ്ങം
1: പോരട്ടെ.
6: ചിങ്ങം, ചിങ്ങം വെച്ചിട്ടുള്ളൊരു പാട്ട്.
1: ചിങ്ങം എന്ന് പറയുമ്പോ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ആ പാട്ട് പാടൂന്ന്.
6: അറിയാം, എല്ലാരും പാടട്ടെ, ഞാനൊന്ന് സമാധാനത്തിന് വളർന്നു വെച്ചു. ചിങ്ങമാസമോ വന്ന് ചേർന്നൊന്ന് സ്വന്തമാക്കും.
1: ഓക്കെ, അടുത്തത് പറയട്ടെ. വളരെ സിമ്പിൾ ആണ്, പറയാൻ പറ്റും അല്ലെങ്കിൽ പാടാൻ പറ്റും. മാവേലി.
6: മാവേലി നാടുവാടിടും കാലം.
1: ഓക്കെ, അടുത്തത് പൂവിളി.
6: പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ നീ വരൂ പൊന്നോണത്തുള്ളി.
1: ഓക്കെ, അടുത്തത് തുമ്പ. പോരട്ടെ
6: തുമ്പ.
1: തുമ്പ പോരട്ടെ പോരട്ടെ, മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു, പോരട്ടെ.
6: തുമ്പ വെച്ച് എനിക്ക് അത്ര പിടിയില്ല.
1: ഷോ, തുമ്പ വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡല്ലേ.
6: തുമ്പ, തുമ്പപ്പൂ, അങ്ങനത്തെ ഒരു പാട്ടില്ലേ,
1: തുമ്പപ്പൂവേ സുന്ദരി, ആ പാട്ടുണ്ട്. പക്ഷെ ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ച പാട്ട് ഇതല്ലായിരുന്നു. നമ്മുടെ മേഘം എന്ന സിനിമയിലെ തുമ്പയും തുളസിയും എന്ന പാട്ടായിരുന്നു. ഞാൻ ഓർമ്മിപ്പിച്ചില്ലേ, പോരെ. ഓക്കെ, ഫൈനൽ വൺ, പായസം. പോരട്ടെ പോരട്ടെ. ആ പായസം ഇല്ല, പായസം വെച്ച് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്
6: മലയാള
1: സിനിമയിലുണ്ട്. നമ്മുടെ നിത്യാമേനോനൊക്കെ വന്നിട്ടുള്ള സിനിമയാണ്. കിട്ടുന്നുണ്ടോ? ആ കമ്പോസർ എനിക്കറിയില്ല. അങ്ങനൊരു പാട്ടുണ്ട്, പായസം എന്ന് വെച്ച് തുടങ്ങുന്ന ഒരു പാട്ടാണ്. പായസം ഇത് പായസം. അങ്ങനെ ഒരു പാട്ടുണ്ട്, എനിക്ക് തോന്നുന്നു പോപ്പിൻസ് എന്ന സിനിമയിലെ പാട്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഉണ്ടാക്കി പാടിയ പാട്ടല്ല കേട്ടോ. ഷോ, എനിക്ക് തോന്നുന്നു നമ്മുടെ കുഞ്ചാക്കോ ബോബൻ ആണെന്ന് തോന്നുന്നു ഈ സിനിമയിൽ എത്തിയിട്ടുള്ളത്.
6: ഞാൻ കേട്ടിട്ടില്ല.
1: ഫൈനലി നമ്മുടെ ഈ ഒരു തിരുവോണം സ്പെഷ്യൽ ചാറ്റ് ഷോ കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഹരിശങ്കറിന്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് ഒരുപാട് ലിസണേഴ്സ് ഈ ഒരു ഷോ കേൾക്കുന്നുണ്ട്. അവരോട് പറയാനുള്ള ഒരു കാര്യം എന്താണ്?
6: ഇനിയും പാട്ട് കേട്ടോ എന്നുള്ള മെസ്സേജ് മാത്രം പറയാനുള്ളു. എനിക്ക് എന്താ പറയാ, സന്തോഷമാണ് ഇത്രയും നേരം നിങ്ങളോടൊപ്പം നിങ്ങൾ ഇതെല്ലാം കേട്ടോണ്ടിരുന്നു എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഈ ഇന്റർവ്യൂ നിർത്തുകയാണ്. എന്തായാലും വളരെ നല്ലൊരു സമയമായിരുന്നു വിത്ത് ആർജെ അനാമിക. എന്നെ കൊണ്ട് മാക്സിമം പാട്ടുകൾ ആർജെ അനാമിക പാടിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ എന്റെ തൊണ്ട വരെ അടഞ്ഞുപോയി. ഒരു മണിക്കൂറായിട്ട് തന്നെ ഇന്റർവ്യൂ ചെയ്യുകയാണ്. എന്തായാലും എന്റെ പ്ലേലിസ്റ്റിലുള്ള ഒരു പകുതി പാട്ടോളം ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നല്ലൊരു ഓണം എല്ലാവർക്കും നേരുന്നു. നല്ല ഫുഡൊക്കെ അടിച്ച് നല്ല എന്താ പറയാ, ഹാപ്പി ആയിട്ട് ഫാമിലിയോടൊപ്പം എല്ലാരും സ്പെൻഡ് ചെയ്യുക, മാക്സിമം അടിച്ചു പൊളിക്കുക.

0: ഭൂമികയ്ക്കും ഓണാശംസകൾ, എഫ് എമ്മിനും ഓണാശംസകൾ, എല്ലാവർക്കും ഹാപ്പി ഓണം.
1: ഓക്കെ, തിരിച്ചും ഹാപ്പി ഓണം അറിയിക്കുകയാണ്. എനിക്ക് ഫൈനലി എനിക്കൊരു ബിഗ് താങ്ക് യു ഒരിക്കൽ കൂടി പറയാനായിട്ടുണ്ട്. കാരണം ഈ ഒരു ഇന്റർവ്യൂ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ്. കുറെ നാളായിട്ട് ഞാനിങ്ങനെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു ആളായിരുന്നു. ഞാൻ ചേട്ടൻ്റെ പാട്ടുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആരാധികയാണ്. അപ്പൊ എന്തായാലും ഇതുപോലെ എന്താ പറയാ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പ്രണയം തുളുമ്പുന്ന ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകളെ സമ്മാനിക്കാൻ സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാപ്പി ഓണം.
0: താങ്ക് യു സോ മച്ച്. താങ്ക് യു അനാമിക.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: അതെ, പകലിന്റെ ആരവങ്ങളൊക്കെ ഉടങ്ങി. നിലാവിന്റെ നിശബ്ദത വീണടയുന്ന ഈ തിരുവോണ രാത്രിക്ക് ഒരു പ്രത്യേക സുഗന്ധമുണ്ട്. പൂക്കളത്തിലെ വാടിയ പൂവിതളിൽ നിന്ന് പെയ്യുന്ന മഞ്ഞുതുള്ളികൾ നമ്മോട് പറയുന്നത് ഒരു തിരിച്ചുപോക്കിൻ്റെ കഥയാണ്. എന്താണ് സത്യത്തിൽ തിരുവോണം? അതൊരു ആഘോഷം മാത്രമല്ല, വിട്ടുപോയ ഓർമ്മകളെല്ലാം വീണ്ടും മനസ്സിൻ്റെ ഉമ്മറത്തേക്ക് വിളിച്ചെഴുത്തുന്ന ഒരു നിമിഷമാണ്. തിരക്കുകൾക്കിടയിൽ നമ്മൾ മറന്നുവെച്ച പഴയ നമ്മളെ വീണ്ടും തൊട്ടറിയുന്ന രാത്രി. പൂത്തുളഞ്ഞ തുമ്പപ്പൂവിൻ്റെ വിശുദ്ധിയും പെയ്തൊഴിഞ്ഞ മഴയുടെ ഈർപ്പവും സമന്വയിക്കുന്ന ഈ അമത്തിൽ നമുക്ക് ചുറ്റുമുള്ള ലോകം ഒരൽപ്പം സാന്ത്വനത്തോടെ നിശബ്ദമാകുന്നു. ഈ തിരുവോണരാത്രിയിൽ നിങ്ങളുടെ മനസ്സ് എവിടെയാണെങ്കിലും അവിടെ സ്നേഹത്തിൻ്റെ ഒരു കുഞ്ഞു പൂക്കളം വിടരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിശാഗന്ധി അതിൻ്റെ യാത്ര തുടരുകയാണ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: അതെ, ഈ തിരുവോണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഓടിയെത്തുന്ന ഒരു ചരിത്രമുണ്ട്, അല്ലെങ്കിൽ ഒരു ഐതിഹ്യം. സമത്വത്തിൻ്റെ കള്ളവും ചതിയുമില്ലാത്ത ഒരു സുവർണകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. പ്രജകളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച മഹാബലി എന്ന അസുരരാജാവിൻ്റെ നാട്. മാവേലി നാടുവാണിയിടും കാലം, മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്ന് നമ്മൾ പാടുമ്പോൾ അത് വെറുമൊരു പാട്ടല്ല, മറിച്ച് മനുഷ്യകുലം എന്നും കൊതിക്കുന്ന ഒരു സ്വപ്നരാജ്യത്തിൻ്റെ പ്രതീകമാണ്. അധികാരവും ധനവും മനുഷ്യരെ വിഭജിക്കാതിരുന്ന ഒരു കാലം. അന്ന് കള്ളത്തരങ്ങളും പൊളിവചനങ്ങളും ഇല്ലായിരുന്നു. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു രാജാവിൻ്റെ മാത്രം കഥയല്ല, മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചാൽ, തുല്യതയോടെ കണ്ടാൽ ഈ ഭൂമി തന്നെ സ്വർഗമാകുമെന്ന വലിയ സത്യമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഒരു മനോഹരമായ പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്. അതെ, ചരിത്രത്തിലേക്ക് അല്പം കൂടി ഇറങ്ങിച്ചെന്നാൽ തിരുവോണം എന്നത് ഒരു വലിയ ത്യാഗത്തിൻ്റെ കഥയാണെന്ന് നമുക്ക് കാണാം. മഹാബലിയുടെ വളർച്ചയിൽ ഭയം പൂണ്ട ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം മഹാവിഷ്ണു വാമനനായി അവതരിച്ച് മൂന്നടി മണ്ണ് ചോദിച്ച കഥ. അളന്നെടുത്ത രണ്ട് ലോകങ്ങൾക്ക് ശേഷം മൂന്നാമത്തെ അടിവയ്ക്കാൻ ഇടമില്ലാതെ വന്നപ്പോൾ സ്വന്തം ശിരസ് കുനിച്ചു കൊടുത്ത മഹാബലി അഹങ്കാരത്തെ ഇല്ലാതാക്കി വാഗ്ദാനം പാലിക്കാൻ സ്വന്തം ആത്മാഭിമാനം ബലി കൊടുത്ത ആ നിമിഷമാണ് ഓണത്തിൻ്റെ കാതൽ. പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെടുമ്പോഴും തൻ്റെ ജനങ്ങളെ വർഷത്തിലൊരിക്കൽ വന്ന് കാണാനുള്ള അനുവാദം മാത്രം ചോദിച്ച ആ സ്നേഹം, അതാണ് ഓരോ തിരുവോണ നാളിലും നമ്മുടെ വീടുകളിലേക്ക് ഒഴുകിയെത്തുന്നത്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: ഓണം എന്നും ഓർമ്മകളുടെ ഒരു സഞ്ചാരമാണ്. ജനൽപ്പാളിയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തെളിയുന്നത് പഴയൊരു ബാല്യകാലമായിരിക്കും. രാവിലെ തന്നെ പൂക്കുടയുമായി തുമ്പയും തെച്ചിയും മുക്കുറ്റിയും തിരഞ്ഞു നടന്ന ആ നാളുകൾ, തുടിക്കുന്ന തുമ്പപ്പൂവിൻ്റെ മണം, കൈകളിൽ പുരണ്ട ചെളിയുടെ ഈർപ്പം, മുറ്റത്ത് ചേറ്റുമണ്ണുകൊണ്ട് ഉണ്ണിയുണ്ടാക്കി പൂവട വെച്ച ആ കുഞ്ഞ് സന്തോഷങ്ങൾ. പ്രായമാകുന്തോറും പൂക്കളത്തിൻ്റെ വലിപ്പം കുറയുന്നുണ്ടാവും, പക്ഷേ മനസ്സിലെ ആ ഓർമ്മകളുടെ തിളക്കം ഏറെയാണ്. ഇന്ന് ഈ രാത്രിയിൽ നമ്മൾ ഓർക്കുന്നത് അന്ന് കൂടെ ഉണ്ടായിരുന്ന, ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത പലരെയുമാണ്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഒരു മനോഹരമായ പാട്ട്.

പാവുള്ള പാവോട് ഞൊറിയുള്ള ഞൊറി വച്ചൊടുക്കുമ്പോൾ അളകിൽ മിന്നുന്ന പുളകങ്ങൾ പോക്കുന്ന പുളിയിലക്കരയുള്ള കരകൾ തിളങ്ങുന്ന മുട്ടോളം എത്തും മുടിയേറ്റു മിന്നുന്ന നാടൻ മണിച്ചിന്തു നാവിൽ തുളുമ്പുന്ന കോടി വേണം കണി കോടി വേണം.

ഓണത്തിന് ഓണവട്ടം വേണം, മോരനും തോരനും കാളനും അവിയലും തുമ്പപ്പൂക്കുറിയരി ചെമ്പാവരിച്ചോറും ആയിരം കറികളും പാലടപ്രഥമനും നൂറുകൂട്ടങ്ങളും മുപ്പേരി കിപ്പേരി മുപ്പേരി

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: അതെ, ഈ തിരുവോണത്തിന് ഒരു പ്രണയഭാവമുണ്ട്. അകലിയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വരവിനായി കാത്തിരിക്കുന്ന ഒരു പ്രണയം. കോടിമുണ്ടുപിടുത്ത് കതിർമണ്ഡപത്തിൽ നിന്നെന്ന പോലെ നിലാവിൽ തിളങ്ങുന്ന പെൺകിടാങ്ങളും അവരുടെ കണ്ണുകളിലെ നാണം തിരയുന്ന പ്രണയിതാക്കളും. പ്രണയം എന്നത് തിരുവോണ നാളുകളിൽ ഒരു പ്രത്യേക ഈണമായി പല മനുഷ്യരേക്കും പടരുന്നതാണ്. പല കാരണങ്ങളാൽ നേരിട്ട് കാണാൻ കഴിയാതെ ഫോൺ സ്ക്രീനിലെ മെസ്സേജുകളിൽ പരസ്പരം ഓണാശംസകൾ കൈമാറുമ്പോൾ ആ വാക്കുകൾക്കുള്ളിൽ പ്രണയത്തിൻ്റെ ചെറിയ ചൂടുണ്ടാവും. ചേർത്ത് വയ്ക്കാൻ കഴിയാത്ത ദൂരങ്ങളെ പ്രണയം കൊണ്ട് ഇല്ലാതാക്കുന്ന രാത്രിയാണിത്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: ജീവിതം എന്നും ഒരുപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ സങ്കടങ്ങളുണ്ടാവും, നഷ്ടങ്ങളുണ്ടാവും, പരാജയങ്ങൾ നമ്മെ തളർത്താം. എന്നാൽ തിരുവോണം നമ്മെ പഠിപ്പിക്കുന്നത് പുനർജനയുടെ പാഠമാണ്. ചിങ്ങമാസത്തിലെ കറുത്ത മേഘങ്ങൾ മാറി വെയിൽ തെളിയുന്ന പോലെ, പ്രകൃതി പൂത്തൊലയുന്ന പോലെ, നമ്മുടെ ജീവിതവും ഒരു നാൾ തിരികെ വരുമെന്ന പ്രത്യാശ. വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെങ്കിലും മഹാബലി അവസാനിച്ചില്ല. കൂടുതൽ തേജസ്സോടെ എല്ലാ വർഷവും തിരിച്ചു വരുന്നു. അതുപോലെ വീണുപോയ ഇടങ്ങളിൽ നിന്ന് കൂടുതൽ കരുത്തോടെ എഴുന്നേൽക്കാനുള്ള പ്രചോദനമാണ് ഓണം. കടന്നുപോയ സങ്കടങ്ങളെയെല്ലാം മറന്നു കളയുക. നാളെയുടെ പുലരിയിൽ പുതിയൊരു വസന്തം നിങ്ങൾക്കായി കാത്തിരിപ്പുണ്ട്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: അതെ, ഈ തിരുവോണ രാത്രിയിൽ പ്രവാസ ലോകത്തിരുന്ന് അല്ലെങ്കിൽ ജോലി തിരക്കുകൾ കാരണം സ്വന്തം വീടുകളിലേക്ക് എത്താൻ കഴിയാതെ തനിച്ചിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടാവും. നാടിൻ്റെ ഓർമ്മയും അമ്മയുണ്ടാക്കിയ സദ്യയുടെ രുചിയും ഓർത്ത് സങ്കടപ്പെടുന്നവർ. നിങ്ങൾ തനിച്ചില്ല എന്ന് ഓർമ്മിപ്പിക്കാനാണ് നിശാഗന്ധി ഈ രാത്രിയിൽ ഇവിടെയുള്ളത്. നിങ്ങൾ എത്രയൊക്കെ ദൂരെയാണെങ്കിലും സ്നേഹമുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ നിങ്ങൾ നിലനിൽക്കുന്ന ഇടം തന്നെ ഓണമാണ്. നാടിനെയും വീട്ടുകാരെയും ഓർത്ത് നിങ്ങളൊഴുക്കുന്ന ഓരോ തുള്ളി കണ്ണീരിലും സ്നേഹത്തിൻ്റെ ഒരു ഓണമുണ്ട്. ഓർക്കുക, നിങ്ങളുടെ ത്യാഗമാണ് നാട്ടിലെ നിങ്ങളുടെ കുടുംബങ്ങളിലെ

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: അങ്ങനെ തിരുവോണത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. നാളെ പുലരുമ്പോൾ തിരുവോണം കഴിഞ്ഞു കാണും. പൂക്കളങ്ങൾ വാടും, കോടിയുടുപ്പുകൾ അഴിച്ചുവെക്കും. എന്നാൽ തിരുവോണമെന്ന സന്ദേശം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകരുത്. അപരൻ്റെ സങ്കടങ്ങളിൽ ഓടിയെത്തുക, ഇല്ലാത്തവന് ഒരു കൈ എന്ന് നൽകുക, ഉള്ളിൽ പ്രണയവും കരുണയും എന്നും സൂക്ഷിക്കുക. ഈ ഓണം ഒരു ദിവസത്തേക്ക് മാത്രമുള്ളതല്ല, അത് നമ്മുടെ ജീവിതശൈലിയാകണം. ഈ രാത്രിയിൽ നന്മയുടെ വിത്തുകൾ ഹൃദയത്തിൽ പാകി നമുക്ക് ഉറങ്ങാൻ പോവാം. വീണ്ടും ഒരു ഓണക്കാലം വരുമെന്ന പ്രതീക്ഷയിൽ സ്നേഹത്തിൻ്റെ പുതിയൊരു പുലരിക്കായി ശുഭരാത്രി.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അങ്ങനെയല്ല സ്വരം പാടൂ.
2: മാ പാദവ മാ മ ഗ മ ഗ ഗ ഗ
1: ശരി, ഇനി ഹമ്മിംഗ് ആയി പാടൂ.